ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 25. മലയാള വർഷം 1201, മിഥുനം 32. 2026 ജൂലൈ 16 തീയതി വ്യാഴാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 48 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാർ കൂർക്കഞ്ചേരി.
1: നമുക്കറിയാവുന്ന നമ്മെ അറിയാവുന്ന ആളുകളൊക്കെ ഓരോ ദിവസവും ഈ ഭൂമി വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായ ഇഷ്ടം നോക്കിയാൽ ഒരു വർഷത്തിനപ്പുറം പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർ, തൃശൂരിലെ സ്നേഹസാമീപ്യമായിരുന്ന ഡോക്ടർ ടി ആർ ശങ്കുണ്ണി, ഏറ്റവും ഒടുവിൽ കവിസുഹൃത്തായ കരിമ്പുഴ രാമചന്ദ്രൻ എന്നിവരൊക്കെ പോയി. അതിനുമെത്രയോ മുമ്പ് അച്ഛൻ, പിന്നീട് അമ്മ, സഹോദരി സഹോദരർ, ആരും പിന്നീട് ഒന്ന് വിളിച്ചു ചോദിക്കുക പോലും ഉണ്ടായില്ല. എന്താ സുഹൃത്തെ, അല്ലെങ്കിൽ എന്തടോ അവിടുത്തെ വിശേഷങ്ങൾ, എന്താ മോനെ, നിനക്ക് സുഖം തന്നെയല്ലേ എന്ന് ആരും ഒരിക്കൽ പോലും വിളിച്ചു ചോദിച്ചില്ല. പോയവർ ആരും തന്നെ ഇതുവരെയും ആരെയും വിളിച്ചതായിട്ട് അറിവുമില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ലോക നിയമം എന്ന് അറിയാതെയല്ല ഇപ്പോഴത്തെ ഈ പരിദേവനവും. നമ്മുടെ ആൾക്കാരെല്ലാം, സ്വന്തക്കാർ പോലും നമ്മെ അനാഥരാക്കി ഭൂമി ഉപേക്ഷിച്ചു പോകുന്നു. അനാഥരാവാൻ വേണ്ടി നമുക്കെന്തിനാണാവോ ഈ ജന്മം തന്നത്? നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ലോ. നഗരപ്രാന്തത്തിലെ അറവുശാലയിലേക്ക് ഒരാട്ടിൻകുട്ടി ഓടിവന്ന ദൃശ്യം ഓർമ്മയിൽ വരുന്നു. ആട്ടിൻകുട്ടി അറവുശാലയിൽ അപ്പോൾ തന്നെ കഴുത്തറുത്ത് കെട്ടിത്തൂക്കിയ തള്ളയാടിൻ്റെ തലയിൽ മുഖമൊരുമി നിന്ന് കണ്ണീരൊഴുക്കിയ രംഗം ഓർമ്മയിൽ വരുന്നു. ഒരു കുറ്റവും ചെയ്യാതെ അനാഥനാക്കപ്പെട്ടവനാണ് ആ ആട്ടിൻകുട്ടിയും. അമ്മയെ അറവുകാർ വകവരുത്തി ഇറച്ചി വിൽപ്പന നടത്തുന്നു. കുറച്ചു കഴിഞ്ഞാൽ ഈ ആട്ടിൻകുട്ടിക്കും ഇതേ ഗതി വരാനുള്ളതാണ്. അതുവരെ മതിയാവോളം ആഹരിക്കണം, ശരീരം വളർന്ന് മുറ്റി ഭാരം വർദ്ധിക്കണം. അതുവരെ മാത്രമേ ഭൂമിയിൽ ഈ അനാഥനും അസ്തിത്വമുണ്ടാവും. ഭൂമിയിലെ ഈ ദുരവസ്ഥയുടെ കാര്യകാരണങ്ങൾ അറിയുവാൻ ഒരു നാൾ ഒരു സാർത്ഥവാഹക സംഘം അന്വേഷണവുമായി പുറപ്പെട്ടു. ദൈവത്തെ കാണണം. യാതൊരു നീതീകരണവുമില്ലാത്ത ജീവിത സമസ്യയ്ക്ക് ഉത്തരം വേണം. കുന്നും മലയും നദിയും സമുദ്രവും താണ്ടി അവർ ബഹുദൂരം പിന്നിട്ടു. വിജനമായ ഭൂമികയിലെത്തി ഉറക്കെ വിളിച്ചു ചോദിച്ചു, ദൈവമേ, ഞങ്ങൾക്കൊരു മറുപടി തന്നാലും.

0: ദൈവം നേരിട്ട് ആരോടും ഒന്നും ഓതുകയില്ലെന്ന് കേട്ടിരുന്നു. അടയാളങ്ങളെ കാണിക്കൂ. അങ്ങനെ ആദ്യത്തെ അടയാളം കാണിച്ചു. വിദൂരസ്ഥമായ പുഴയും കടലും കലിപൊണ്ട് ഓടി അടുത്തു. കാർമേഘാവൃതമായ ആകാശത്ത് ഇടിമുഴക്കത്തോടെ മിന്നൽ പിണരുകൾ അഴിഞ്ഞാടി. കാറ്റും കോളും ഭീകരാരവത്തോടെ ഭയപ്പെടുത്താനെത്തി. ദൈവമേ, നീ എന്തിനു ഞങ്ങളെ ഭയചകിതരാക്കാൻ നോക്കുന്നു? കൊടും വിജനതയിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ എന്തു കുറ്റം ചെയ്തു? ജന്മം തന്ന നിനക്ക് സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടിയില്ലേ? നീ കരുണാമയനെന്നും ആശ്രിത വത്സലനെന്നും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ നിനക്ക് അങ്ങനെ ഒരു മുഖമില്ലേ? പെട്ടെന്ന് ചുറ്റും കൂടിയ ഇരുൾ മാഞ്ഞു. സമുദ്രവും നദികളും ഏതോ ആജ്ഞ അനുസരിക്കും പോലെ പിൻവാങ്ങി. ആകാശത്ത് മിന്നൽ പിണരുകൾ മാഞ്ഞു. കൊടുങ്കാറ്റുപോയി. മന്ദമാരുതന്റെ മൃദുസ്പർശം എല്ലാവരെയും തലോടി. നിങ്ങളീ പ്രകൃതിക്കടിമകളാണ്. പ്രകൃതിയെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും ജീവിച്ചാൽ മതി എന്ന് ആരോ ആഹ്വാനം ചെയ്യുന്നത് പോലെ. ശരിയാണ്, അഹങ്കാരമേതുമില്ലാതെ വിനീതവിധേയരായി നീതിപൂർവം ഇവിടെ ജീവിച്ചു തീർക്കുക തന്നെയാണ് ഹ്രസ്വമായ ഈ ലോക ജീവിത ദൗത്യം.
1: സുകുമാർ കൂർക്കഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: സമയം 6 മണി.
1: ഉഷമലരിയിൽ ഇന്ന് തിരുനെല്ലൂർ കരുണാകരന്റെ തുഞ്ചൻ പറമ്പിൽ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് കൃഷ്ണ ബാബു.

0: excavations on 15th of August. An order in this regard has been issued by the Archaeological Survey of India in view of the ongoing preparations for the Independence Day celebrations at the complex. A senior ASI official said that such orders are issued every year ahead of Independence Day. The first international flight service from Madhya Pradesh has been launched. Chief Minister Dr. Mohan Yadav flagged off the first direct flight from Indore to Abu Dhabi, the capital of the United Arab Emirates. Speaking on the occasion, the Chief Minister said that Prime Minister Modi had always believed that even a common man should be able to fly. The state's aviation policy has been built on this very idea. External Affairs Minister Dr. S. Jaishankar has expressed confidence that the India-EU Trade and Technology Council meeting will take forward the strong momentum of the partnership enabled by the India-EU FTA, Security and Defence Partnership and the Mobility Framework. The minister made this statement to the press after the third India-EU Trade and Technology Council meeting in Brussels yesterday. He said that India and the EU have a natural affinity. Commerce and Industry Minister Piyush Goyal also described the India-EU FTA as fair, equitable and balanced, which is a win-win agreement for every sector in both nations. Highlighting the discussions during the meeting, he said that they shared a vision for an innovation-driven, trusted and future-ready growth partnership. In football, defending champions Argentina defeated England 2-1 in the second semi-final at Atlanta Stadium in US to set up the title clash of the FIFA World Cup against Spain. The first half ended goalless, but Anthony Gordon scored the opening goal for England in the 55th minute. Argentina's Enzo Fernandez equalised in the 85th minute and Lautaro Martinez struck in the 90th minute to complete a dramatic 2-1 comeback victory for Argentina. Now Argentina will play against Spain in the final on Sunday night. In men's cricket, second one-day international of three-match series between India and England will be played at Sophia Gardens in Cardiff today. The match will start at 5:30 p.m. Indian time. Earlier, India defeated hosts England by 6 wickets in first ODI at Edgbaston in Birmingham on Tuesday to lead the series 1-0. And that is the end of this news bulletin.
1: Akashavani, Thrissur. Arippugal. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:15 പ്രഭാത വന്ദനം നാരായണീയം ബോംബെ സഹോദരിമാർ ആലപിച്ചത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ 6:40 ഇന്നത്തെ ചോദ്യം 6:45 പ്രാദേശിക വാർത്തകൾ 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ 7:00 പുലരിപ്പൂക്കൾ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി 7:10 ഒരു രാഗം പലഭാവം ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ 7:25 മലയാളത്തിൽ വാർത്തകൾ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് പോൾ മാത്യു 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ വർഷചര്യ ആയുർവേദ ചികിത്സകയായ ഡോക്ടർ മർവ സംസാരിക്കുന്നു 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ 8:30 10:15 വൈകിട്ട് 6:40 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ രാവിലെ 9:30 സംഗീത കച്ചേരി പെട്രീസ സാബു പാടിയ കൃതികൾ രഘു ബി വയലിൻ ചന്ദ്രകുമാർ പി എൽ മൃദംഗം 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര്യ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില 10:30 കാലാവസ്ഥ ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ 12:10 ചെറുമി നാടകം ഗോപാലനും സംഘവും അവതരിപ്പിച്ചത് 12:30 പ്രാദേശിക വാർത്തകൾ 12:40 പ്രകാശധാര കുട്ടികളിലെ അമിതവണ്ണം കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ശ്രുതി എ ആർ സംസാരിക്കുന്നു 12:50 മലയാളത്തിൽ വാർത്തകൾ 1:00 ഗാനസല്ലാപം തത്സമയ ഫോൺ ഔട്ട് ചലച്ചിത്രഗാന പരിപാടി 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം ഭാഗം 13 രചന അനിൽ തമ്പാൻ സംവിധാനം റൂബി ബാബു 2:30 സ്വരസാഗരം എസ് കെ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ സി എസ് അനുരൂപ് വയലിൻ ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം 3:00 കാലാവസ്ഥ വൈകിട്ട് 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ

0: രണ്ടായിരത്തി 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം. ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. 8:15 ഒഡീഷയിലെ പുരിയിൽ നടക്കുന്ന ജഗന്നാഥ രഥയാത്രയുടെ റേഡിയോ റിപ്പോർട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഹിന്ദി വ്യാകരണം സർവനാം വിശേഷൻ അവതരിപ്പിക്കുന്നത് ജാസ്മിൻ. 9:30 നാടകം ശിശിരത്തിന് ശേഷം. രചന അനിൽകുമാർ തിരുവോത്ത്, സംവിധാനം ടി വി അശ്വതി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz-ൽ ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ, മെഹദി ഹസൻ, ശോഭാ ഗുപ്തു എന്നിവർ പാടിയത്. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. 3:00 തപ്പുകൊട്ട്, NP നാടുവും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. ഇപ്പോൾ ബോംബെ സഹോദരിമാർ ആലപിച്ച നാരായണീയം കേൾക്കാം.

0: പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത് ബോംബെ സഹോദരിമാർ ആലപിച്ച നാരായണീയം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ആകാശവാണി തൃശൂർ. മീഡിയം വേവ് 630 കിലോ ഹെർട്സ്. FM 101.1 MHz.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
6: പ്രായോജകർ
7: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഏറ്റവും വലിയ ആണവ നിലയമായ കൂടംകുളത്തിന്റെ 19,000 സുപ്രധാന രേഖകൾ ചോർന്നു. ഡാർക്ക് വെബിൽ പ്രചരിക്കുന്ന രേഖകൾ നിലയത്തിന്റെ നിർമ്മാണ കരാറുള്ള റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ നിന്നാണ് ലഭിച്ചതെന്ന് വേർഡ് ലീക്സ് എന്ന ഹാക്കിംഗ് സംഘം അവകാശപ്പെട്ടു. അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. 19-ാം തീയതി സർവീസിന്റെ ഉദ്ഘാടനം കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു നിർവഹിക്കും. തൃശൂർ നഗരത്തിൽ പഴയ മുനിസിപ്പൽ പ്രദേശത്ത് ഇന്നു മുതൽ 3 ശുദ്ധജലവിതരണം മുടങ്ങാൻ സാധ്യത. പീച്ചിയിൽ നിന്നുള്ള ജലവിതരണ പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായതാണ് കാരണം. ലഹരി മാഫിയയുടെ വേരറക്കാൻ കേരളം തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ ദിനാർ

0: കുഹണ്ടിന് തമിഴ്നാട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. നവി മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് രാജ്യാന്തര സർവീസിന് തുടക്കമായി. ഇന്നലെ പുലർച്ചെ 2:55 അബുദാബിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വിദേശത്തേക്ക് ആദ്യം പറന്നുയർന്നത്. ഇറാൻ തുറമുഖങ്ങൾക്കെതിരായ നാവിക ഉപരോധം US പുനഃസ്ഥാപിച്ചതിന് തിരിച്ചടിയായി പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണവാതക കയറ്റുമതി പൂർണ്ണമായി തടയുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. 5-ാം ദിവസവും പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണം തുടർന്ന് ഇറാൻ. കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തമുണ്ടായതായി സൈന്യം അറിയിച്ചു. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 ഗോൾ തിരിച്ചടിച്ച് ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയ അർജന്റീന തുടർച്ചയായ 2-ാം ലോകകപ്പിന്റെ ഫൈനലിൽ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഞായറാഴ്ച രാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ സ്പെയിനെ നേരിടും. ഇംഗ്ലണ്ടിനെതിരായ 3 മത്സര ഏകദിന പരമ്പരയിലെ 2-ാം മത്സരത്തിന് ടീം ഇന്ത്യ ഇന്നിറങ്ങും. ആദ്യ കളിയിൽ 6 വിക്കറ്റ് വിജയം നേടിയ ഇന്ത്യക്ക് ഇന്നുകൂടി ജയിച്ചാൽ പരമ്പര ഉറപ്പിക്കാം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ. ജാഗ്രത.
7: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
6: ഫോൺ 9387168444.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
6: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
7: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.

ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണിനി. ചോദ്യം: ആരാണ് 1933 ജൂലൈ 15 തീയതി ജനിച്ച്, 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ? ചോദ്യം ആവർത്തിക്കാം. ആരാണ് 1933 ജൂലൈ 15 തീയതി ജനിച്ച്, 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: അക്കൗണ്ടൻസ് അക്കാദമി. ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
3: സിയറപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി.
4: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.

പുലരിപ്പൂക്കളിൽ രാവിലെ 7 മണിക്ക് ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഗാനസ്മൃതി, 7:10 ഒരു രാഗം പലഭാവം, ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ, 7:20 സേവന വാർത്തകൾ.

ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആരാണ് 1933 ജൂലൈ 15 ജനിച്ച്, 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 52 സെക്കൻഡ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസമുറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി സേവനമനുഷ്ഠിച്ച് ജനപ്രതിനിധികൾ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്നും പാർലമെന്റ് രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ സംസ്ഥാന നിയമസഭകൾ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിലിന്റെ 3rd മന്ത്രിതല യോഗം ബ്രസൽസിൽ ചേർന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധം, നിർമ്മിത ബുദ്ധി, അർദ്ധചാലകങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ സഹകരണത്തിന് യോഗം അംഗീകാരം നൽകിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ഗവേഷണ നവീകരണ ഫണ്ടിംഗ് പ്രോഗ്രാമിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കമിട്ടതായും ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപ്പത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഹരിയാനയിലെ ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 crore രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,000

0: 600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൌകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ ക്യാന്റ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
1: രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗവൺമെന്റ് നൽകുന്ന പാസ്സുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ട പരിസരത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തുറമുഖ വികസന രംഗത്ത് അനന്ത സാധ്യതകൾ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം അതിവേഗം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡിലൂടെ നടത്തുന്ന ചരക്ക് ഗതാഗതം കടലിലൂടെയാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവയെ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തും. കപ്പൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാനത്തേക്ക് ടാറ്റ എത്തുമെന്നും വിഴിഞ്ഞം തുറമുഖത്തിൽ ആർക്കും കുത്തക അവകാശമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളവും തമിഴ്നാടും യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത്. രഹസ്യവിവരങ്ങൾ കൈമാറുന്നതിനും അതിർത്തിയിൽ സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഇരു സംസ്ഥാനങ്ങളും സഹകരണം തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് ഉമീദ് ആക്ട് പ്രകാരമല്ലെന്ന് ആരോപണമുന്നയിച്ച് 4 പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതിയിലുണ്ടായിരുന്നത്. ഹർജികൾ പരിഗണിച്ച് നിലവിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചതായാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ഹംബി രാജൻ നർസിംഗൻ, സെർബിയൻ അംബാസഡർ സിനിസ പാവിക്, ഗയാന ഹൈക്കമ്മീഷണർ ധരംകുമാർ സീരാജ് എന്നിവർ കേരള നിയമസഭ സന്ദർശിച്ചു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നിയമസഭാ ഹാളും സന്ദർശിച്ച ശേഷമാണ് വിദേശ പ്രതിനിധി സംഘം മടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണം മോഷ്ടിച്ച സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്തണം. യാത്രാ സൌകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 ബസ്സുകൾ സർവീസ് നടത്തും. ആറന്മുള, വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അപകട മേഖല വിലയിരുത്തുന്നതിനായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മോർ തയോഫിലോസ് സ്ഥാനമേറ്റു. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ ബിസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവായും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തീഡ്രലിലെത്തി ആശംസകൾ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ

0: ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-0 രണ്ട് ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഒരു മഹാപോരാട്ടം അവസാനിച്ചിരിക്കുന്നു, പക്ഷെ ഒരു സ്വപ്നം ഇപ്പോഴും ജീവനോടെ തുടരുകയാണ്. അത് സഫലമാകണമെങ്കിൽ അർജന്റീനയും ആരാധകരും ഞായറാഴ്ച സ്പാനിഷ് കടമ്പ കടക്കണം. ഇന്നലെ രാത്രി അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചയെ രണ്ടാം തവണ അർജന്റീനയുടെ വരവ്. അതും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം രണ്ട് ഗോളുകൾ താരനിമിടമായി ഇംഗ്ലണ്ടിന്റെ വലയിൽ അടിച്ചു കയറ്റിക്കൊണ്ട്. 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്ത് മെസ്സി പടയെ പിന്നിലാക്കി. ഗോൾ വീണതോടെ

0: ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചയായി രണ്ടാം തവണ അർജന്റീനയുടെ വരവ്. അതും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം രണ്ട് ഗോളുകൾ താരനിമിടമായി ഇംഗ്ലണ്ടിന്റെ വലയിൽ അടിച്ചു കയറ്റിക്കൊണ്ട്. 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്ത് മെസ്സി പടയെ പിന്നിലാക്കി. ഗോൾ വീണതോടെ അർജന്റീനയുടെ ലെവൽ മാറി. ഇംഗ്ലണ്ട് ഹാഫിൽ കയറി കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഗോൾ ശ്രമങ്ങൾ തകൃതിയാക്കി. അർജന്റീനയുടെ മുന്നേറ്റ നില ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തതോടെ ഹാരി കെയ്നും കൂട്ടരും മൈതാനത്ത് നിഷ്പ്രഭരായി. അധികം വൈകിയില്ല. 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ തകർപ്പൻ ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിന്റെ വലയിൽ പതിച്ചു. സമനില കൈവന്നതോടെ ഇഞ്ചുറി ടൈമിൽ ലൊറ്റാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി ഗോൾ നേടി വിജയം ഉറപ്പാക്കി. ചാമ്പ്യന്മാർ സമ്മർദ്ദം വന്നപ്പോൾ തടന്നില്ല, അവസരം വന്നപ്പോൾ പാഴാക്കിയില്ല. അവസാന വിശ്രമം മുഴങ്ങുമ്പോൾ ആരാധകർക്കായി ഒരു മിന്നും ജയം തന്നെ അവർ സമ്മാനിച്ചു.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ നഗരത്തിൽ താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം അടിയന്തരമായി സജ്ജീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ബീച്ച് സ്റ്റേഷൻ പൂർണ്ണമായും മീഞ്ചന്തയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 46 ഗ്രാമോളം MDMA രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം ചെളിക്കുഴി സ്വദേശി മുഹമ്മദ് കൈഫ്, പത്തനാപുരം മഞ്ചല്ലൂർ സ്വദേശി വിബിൻ സജു എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. केन्द्रीय मन्त्रिमण्डलेन भारतस्य सेमीकंडक्टर इति परिकल्पना निर्माण परिवेशस्य सुदृढीकरणाय 527,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000,000, अनुमोदित। नवदिल्ल्यां ह्यः वार्ताहरान् सम्बोधयन् सूचना प्रसारण मंत्री अश्विनी वैष्णवः एतान् मंत्रिमंडल निर्णयान् उद्घोषितवान्। असौ अवदत् यत् सेमिकॉन 1.0 इति योजनायाः सफलताम् अनुवर्तमाना एषा योजना भारतं वैश्विकं सेमीकंडक्टर इति केन्द्रं स्थापयितुं प्रशासनस्य दृढ प्रतिबद्धतां द्योतयति। मंत्रिमंडलेन 560,000 करोड़ रूप्यकाणां विनियोगेन चलदूरभाष विनिर्माण योजना अपि अनुमोदिता। एवमेव उत्तर प्रदेशस्य वाराणसी नगरे मार्ग संयोजनस्य सुदृढीकरणाय यातायातावरोधस्य न्यूनीकरणाय यात्रा समयस्य च संक्षेपणाय द्वे उन्नत मार्ग परियोजने अपि अनुमोदिते। विदेश मंत्री डॉ एस जयशंकरः विश्वासम् व्यक्तवान् यत् भारत यूरोपीय संघयोः व्यापार प्रौद्योगिकी परिषदः उपवेशनेन द्वयोः पक्षयोः सहकार्यम् अधिकं सुदृढं भविष्यति। ब्रुसेल्स नगरे सम्पन्नस्य तृतीय भारत यूरोप संघ व्यापार प्रौद्योगिकी परिषदः उपवेशनस्य अनन्तरं वार्ताहरान् सम्बोधयन् असौ अवदत् यत् भारत यूरोपीय संघयोः मध्ये मुक्त व्यापार सन्धिः सुरक्षा रक्षा सहकारः अथ गमनागमन रूपरेखा इत्येतेषां माध्यमेन विकसितः सहयोगः अग्रे अपि प्रवर्धिष्यते।
3: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
2: കേന്ദ്രീയ വാണിജ്യോദ്യോഗ മന്ത്രി പീയൂഷ് ഗോയല ഭാരത യൂറോപ്പീയ സംഘയോ മുക്ത വ്യാപാര സന്ധിം നിഷ്പക്ഷം ന്യായസംഗതം സന്തുലിതം ച നിരൂപ്യ അവദത് യത്.

0: പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333.
0: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
0: റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RR2 105 430 എന്നീ ഇനം നടിൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 1 ന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളോ റീജിയണൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടിൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9746 5742 844 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ, മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ കെമിക്കൽ പരിശോധനകളും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 0471 2445 749. മറ്റൊരു നമ്പർ 0471 2445 799. തുടർച്ചയായ മഴ മൂലം

0: തെങ്ങിൽ കൂമ്പുചെയ്യൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചെയ്യൽ രോഗത്തിന് മുൻകരുതലായി മാംഗോസെപ് നിറച്ച സുഷിരങ്ങളിട്ട ചെറു പോളിത്തീൻ പാക്കറ്റുകൾ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും കവിളുകളിൽ വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോഗ്രാം വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ട് കൊടുക്കണം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ. ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
6: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
9: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാന സ്മൃതി. പ്രായോജകർ
10: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
11: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ.
12: ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ.
13: ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
14: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
1: തയ്യാറാക്കിയത് YS പൗർണമി.
15: ആത്മീയ നവീകരണത്തിന്റെയും ശാന്തിയുടെയും പാതയിലൂടെ ചരിക്കാൻ പ്രേരകമായ മറ്റൊരു രാമായണ മാസം കൂടെ ആഗതമാവുകയാണ്. കനത്ത മഴയുള്ള കർക്കിടകമാസം ശുദ്ധീകരണത്തിന്റെ സാക്ഷാത്കാരവുമായി എത്തവേ. യൂസഫലി കേച്ചേരിയുടെ ഭക്തിസാന്ദ്രമായ വരികളും നൌഷാദിന്റെ മാന്ത്രിക സംഗീതവും യേശുദാസിന്റെ ആലാപന തികവും ഒരുമിക്കുന്ന ഒരു മനോഹര ഗാനത്തിലേക്ക്. ചിത്രം

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
2: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
3: ഒരു രാഗം പല ഭാവം.
4: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. കർണാടക സംഗീതത്തിലെ ഏറ്റവും സാധ്യതയുള്ള രാഗങ്ങളിലൊന്നായ ഹംസധ്വനിയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. 29-ാമത് മേളകർത്താരാഗമായ ശങ്കരാഭരണത്തിൻ്റെ ജന്യരാഗമാണ് ഹംസധ്വനി. ത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവായിരുന്ന രാമസ്വാമി ദീക്ഷിതരാണ് ഈ രാഗത്തിൻ്റെ ഉപജ്ഞാതാവ്. കച്ചേരികളുടെ ആരംഭത്തിൽ പാടുവാൻ ഉത്തമമായ ഒരു രാഗമാണിത്. സർവസ്വര ഗമകരാഗമായ ഹംസധ്വനി വീരരസപ്രധാനമായ ഒന്നാണ്. ഒരു മംഗളരാഗമായി കൂടി കണക്കാക്കുന്ന ഇത് ഒരു സാർവകാലിക രാഗം കൂടിയാണ്. ആലാപനത്തിനും സ്വരപ്രസാരത്തിനും ഏറെ സാധ്യതയുള്ള രാഗമാണ് ഹംസധ്വനി. ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഈ രാഗം ധാരാളമായി പ്രയോഗിച്ചു വരുന്നു. അവിടെ ഹംസധ്വനി ഒരു സായന്തന രാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഒട്ടുമിക്ക സംഗീതജ്ഞരും തങ്ങളുടെ കച്ചേരികൾ ഹംസധ്വനി രാഗത്തോടെ ആരംഭിച്ചിട്ടുണ്ട്. യുഗപ്രഭാവനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സംഗീത കച്ചേരികളിൽ ഭൂരിഭാഗവും ആരംഭിച്ചിരുന്നത് ഹംസധ്വനിയോടുകൂടിയാണ്. ചടുലതയാർന്ന ആലാപന ശൈലിയും കത്തിരിസ്വര പ്രയോഗവും ചെമ്പയുടെ പ്രത്യേകതയാണ്.

ഹംസധ്വനി എന്ന രാഗം സ്ത്രീ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു രൂപവും ഭാവവും പ്രതിഫലിക്കപ്പെടുന്നു. ഉപകരണ സംഗീതത്തിലും രഘുനായക എന്ന് തുടങ്ങുന്ന ഈ ഹംസധ്വനി രാഗത്തിലുള്ള കൃതി ഏറെ ശ്രദ്ധേയമാണ്. എസ് സൗമ്യയുടെ ആലാപന ചാതുരിയിൽ ഈ രാഗത്തിന് മാധുര്യം കൂടുന്നു.

മറ്റൊരു മാസ്മരിക ശബ്ദത്തിൻ്റെ ഉടമയായിരുന്ന മഹാരാജപുരം സന്താനം തൻ്റെ കച്ചേരികളിൽ ഹംസത്തിൻ്റെ രാഗം ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഗാംഭീര്യമാർന്ന അതേസമയം സൗകുമാര്യമുള്ള ആലാപന ശൈലിയിലൂടെ ശ്രോതാക്കളെ വിസ്മയിപ്പിച്ച ആ സംഗീതജ്ഞൻ്റെ ഹംസത്തിൻ്റെ രാഗത്തോടുള്ള സമീപനം തികച്ചും വ്യത്യസ്തതയുള്ളതാണ്.

0: ഇതുവരെ കേട്ടത് ഒരു രാഗം പലഭാവം, സംഗീതാസ്വാദന പരമ്പര. ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
0: പുലരിപ്പൂക്കളിൽ അവസാനമായി
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
3: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
7: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
7: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: സഹപ്രായോജകർ
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
7: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: പീച്ചി ജലശുദ്ധീകരണശാലയിലെ 600 mm പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നും നാളെയും മറ്റന്നാളും, അതായത് 16, 17, 18 തീയതികളിൽ തൃശൂർ പഴയ മുനിസിപ്പൽ പ്രദേശത്ത് കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുന്നതാണെന്ന് കേരള വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ തൃശൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. തൃശൂരിൽ ഈ മാസം 21-22 തീയതികളിൽ രാവിലെ 10:30 മുതൽ തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും, മൂവാറ്റുപുഴയിൽ ഈ മാസം 23 തീയതി രാവിലെ 10:30 മുതൽ മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും, കോട്ടയത്ത് ഈ മാസം 24 തീയതി രാവിലെ 10:30 മുതൽ കോട്ടയം PWD റെസ്റ്റ് ഹൌസ് മിനി കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് നടത്തും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവർ പരാതികൾ പരിഗണിക്കും. സിറ്റിംഗ് ദിവസങ്ങളിൽ നിശ്ചിത ഫോമിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കുമെന്ന് ലോകായുക്ത രജിസ്ട്രാർ അറിയിച്ചു. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സ്പോർട്സ് കോട്ടയിൽ, PG സ്പോർട്സ് കോട്ടയിൽ വിവിധ PG ഡിപ്പാർട്ട്മെന്റുകളിൽ സീറ്റ് ഒഴിവുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഇന്ന് വൈകിട്ട് 4 PM കോളേജിൽ അപേക്ഷ നൽകേണ്ടതാണ്. KKS ഗവൺമെന്റ് ITI മാളയിൽ IMC യുടെ ആഭിമുഖ്യത്തിൽ സ്കിൽ അപെക്സ് അക്കാദമിയുമായി സഹകരിച്ച്

0: ഡിപ്ലോമ കോഴ്സ് നടത്തുന്നു. ഡിപ്ലോമ ഇൻ മറൈൻ മെക്കാനിക്കൽ ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടും നൽകും. അഡ്മിഷന് 8136806093 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8136806093.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശീലനം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിൻദ് സോനിപത് പാതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. തുടർന്ന് ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. ഇന്നലെ ബ്രസൽസിൽ നടന്ന ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോട്ടും ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ചർച്ചയുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ബെൽജിയൻ എന്റർപ്രൈസസിൽ ഇന്ത്യ EU ബിസിനസ് ഫോറവും സംഘടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ നടന്ന ഇന്ത്യ EU വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ.

0: ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർന്നു വരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തെ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2nd semifinalൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഗോൾ രഹിത ആദ്യ പകുതിക്ക് ശേഷം 2nd പകുതിയിൽ കളി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. കളിയിൽ ഇംഗ്ലീഷ് ആധിപത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നെങ്കിലും പൊടുന്നനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ക്യാപ്റ്റൻ മെസ്സി 2 കൽപ്പിച്ച പടനയിച്ചോടെ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച 2 അവസരങ്ങൾ തുടർച്ചയായി വന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പീക്ക്ഫോർഡ് വളരെ പാടുപെട്ട് അവയെല്ലാം രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ചൊരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് ടീമിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ ലൗറ്റാരോ മാർട്ടിനസ് തലവെച്ചതോടെ അർജന്റീനയ്ക്കായി വിജയ ഗോൾ പിറന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ത്രില്ലർ പോരിന്, അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടത്തിനായി.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് നിരോധനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിൽ അറിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ U19 U23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം. 10 പേർ വെള്ളി മെഡലുകൾ നേടി. U19 51 കിലോഗ്രാം വിഭാഗത്തിൽ ചന്ദ്രിക പൂജാരിയും 57 കിലോഗ്രാം വിഭാഗത്തിൽ പ്രാച്ചിയും സ്വർണം നേടി. U23 54 കിലോഗ്രാം വിഭാഗത്തിൽ നിഷയ്ക്കാണ് സ്വർണം. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി US സൈന്യം അറിയിച്ചു. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറാനുമേൽ US നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ടും ഫലമുണ്ടാകാതിരുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് സ്വന്തം മണ്ണിൽ വീടൊരുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും സംരക്ഷണ മതിലും നിർമ്മിക്കും.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 2001 ഓഡിറ്റ് റിപ്പോർട്ടിൽ 46 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസാചരണം പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ്

0: സർവീസിനായി മാത്രം 55 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കും. രഥോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TRICX ഇംപാക്ട് റിസർച്ച് കോൺക്ലേവ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പരിപാടി. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സെയിം സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് 1/4 കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് വിവാഹിതരാകുന്ന മുഹമ്മദ് അജ്മൽ, ഷഹാന ഷിറിൻ എന്നിവർക്ക് എല്ലാ ആശംസകളും നേരുന്നു നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ. ഇന്ന് ജന്മദിനമാഘോഷിക്കുന്ന ആരോമൽ എന്ന അപ്പുവിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു എറണാകുളം കലൂരിൽ നിന്നും അച്ഛൻ വിവേക്, അമ്മ കാർത്തിക എന്നിവരും മറ്റ് ബന്ധുമിത്രാദികളും. എല്ലാവർക്കും ആശംസകളോടെ ഗാനമിത ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. രചനാ പൂവച്ചൽ

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
5: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
6: ആകാശവാണി തൃശൂർ.
7: സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ പോൾ മാത്യു. സങ്കടവും സന്തോഷവും മലയാളിയുടെ മനസ്സിൽ മാറിമറിഞ്ഞ വാരമായിരുന്നു കഴിഞ്ഞുപോയത്. ഒരു മലയാളി ബഹിരാകാശം തൊടുന്ന ചരിത്ര നിമിഷത്തിനാണ് ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചത്. ആവേശം നാടാകെ ആഘോഷിച്ചിട്ടും മലയാളിക്ക് മതി വന്നിട്ടില്ല. ഒറ്റപ്പാലം സ്വദേശി ഡോക്ടർ അനിൽ മേനോനാണ് മലയാളിയുടെ മാത്രമല്ല രാജ്യത്തിന്റെ അഭിമാനമായി മാറിയത്. 2009 ഇന്ത്യയിൽ JNU-ൽ പോളിയോ വാക്സിനുമായി ബന്ധപ്പെട്ട പഠനത്തിന് വന്നപ്പോൾ അച്ഛന്റെ നാടായ ഒറ്റപ്പാലത്തും വന്നിരുന്നു. കേരളവുമായി അടുപ്പം പുലർത്തുന്ന അനിൽ മേനോൻ മലയാളികളുടെ പിന്തുണ വിലപ്പെട്ടതാണെന്നുകൂടി പറഞ്ഞതോടെ നമ്മുടെ അഭിമാനം ആകാശം കടന്നു കുതിക്കുകയാണ്. 8 അവിടെ കഴിയുമ്പോൾ ബഹിരാകാശ നിലയത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളിൽ പങ്കാളിയാകാനും സഹയാത്രികരോടൊപ്പം പ്രവർത്തിക്കാനുമുള്ള അവസരം തന്നെ ആവേശഭരിതനാക്കുന്നുവെന്ന് അനിൽ മേനോൻ വ്യക്തമാക്കിയിരുന്നു. 2027 April മടക്കയാത്ര. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് 3 യോഗ്യതാ പരീക്ഷണങ്ങൾ കൂടി ISRO വിജയകരമായി പൂർത്തിയാക്കി. പരീക്ഷണങ്ങൾ വിജയകരമായതോടെ ക്രൂ മൊഡ്യൂളിലെ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തതുപോലെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പായതായി ISRO അറിയിച്ചു. സംഗീത വിസ്മയം S. ജാനകി ഓർമ്മയായത് മലയാളികളുടെ മനസ്സിലെ തീരാവേദനയായി. 88 പ്രായത്തെ തോൽപ്പിച്ച് മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന പാട്ടുകൾക്ക് ഈണം പകർന്ന S. ജാനകിയുടെ അന്ത്യം മൈസൂരിലായിരുന്നു.

20 ഭാഷകളിൽ നിരവധി പാട്ടുകളുമായി സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലേക്ക് പാടിക്കയറിയ ജാനകിയമ്മ 2017 ഒക്ടോബറിൽ 79 വയസ്സിലാണ് പൊതുവേദിയിൽ നിന്ന് വിരമിച്ചത്. ആന്ധ്ര ഗുണ്ടൂറിലെ ആയുർവേദ ഡോക്ടർ ശിസ്തില രാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിൽ 23 ജാനകിയമ്മ ജനിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലോകം മുഴുവൻ ആവേശക്കളത്തിലായ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ അവസാന കുതിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ആദ്യ സെമി ഫൈനലിൽ സ്പെയിൻ എതിരില്ലാത്ത 2 ഫ്രാൻസിനെ തോൽപ്പിച്ച് ഫൈനൽ ഉറപ്പിച്ചു. പലരുടെയും ഇഷ്ട ടീമുകളൊക്കെ പുറത്തായതോടെ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുകളും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ലോകകപ്പ് കളിച്ച് മങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കളിച്ച മിഡ്ഫീൽഡർ ജെയ്ഡൻ ആഡംസിന്റെ മരണം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് സങ്കടകരമായ വാർത്തയായി. ലോകകപ്പ് ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് റൗണ്ടിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ആഡംസ് നിർണായക സാന്നിധ്യമായിരുന്നു. കാനഡയോട് തോറ്റാണ് ദക്ഷിണാഫ്രിക്ക പുറത്തായത്. 3 ഗ്രൂപ്പ് മത്സരങ്ങളിലും ആഡംസ് കളിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റിക്ക് KCB ഷോക്ക്. ദേശീയപാതയിലെ വഴിവിളക്കുകൾ കൃത്യമായി തെളിയിക്കാൻ പാടുപെടുന്നതിനിടെയാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 544 6 പാതയുടെ നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 വഴിവിളക്കുകൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ളവയുടെ പട്ടികയിലേക്ക് മാറ്റാനാണ് KCB നിർദ്ദേശിച്ചിരിക്കുന്നത്. വയനാട് കല്ലാടി തുരങ്കപാത നിർമ്മാണത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അവസാനത്തെ ആളുടെ മൃതദേഹവും കഴിഞ്ഞ ദിവസം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 8. കഴിഞ്ഞ 7 രാവിലെ 11 കല്ലാടിയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയഗാനവും ദേശീയഗീതവും ആലപിക്കുമ്പോൾ വരികളും ഉച്ചാരണവും കൃത്യമായിരിക്കണം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ചിട്ടുണ്ട്. വന്ദേമാതരം രചിച്ചതിന്റെ 150 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പുതുക്കിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. മിസൈൽ നിർമ്മാണ മേഖല സ്വകാര്യ കമ്പനികൾക്ക് തുറന്നുകൊടുത്ത് പ്രതിരോധ രംഗത്ത് മറ്റൊരു സുപ്രധാന നീക്കത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു. ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾക്ക് ആവശ്യക്കാർ കൂടിയതാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ നയിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അസ്ത്ര എയർ ടു എയർ മിസൈൽ സ്വന്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞയാഴ്ചത്തെ സന്ദർശനത്തിൽ ഇന്തോനേഷ്യ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എയർപോർട്ട് മാതൃകയിൽ രാജ്യത്ത് ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കുന്ന പദ്ധതി പുനരവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയ ബസ് പോർട്ടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. വിവിധ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ നൽകും. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് ഇനി ഒരേ നിറമായിരിക്കുമെന്നും 15 മുൻപ് എല്ലാ സ്റ്റേഷനുകളും വൃത്തിയാക്കി പുതുമോടിയിലാക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതു സംബന്ധിച്ച് ആഭ്യന്തരവകുപ്പിന്റെ നിർദ്ദേശം പോലീസ് സ്റ്റേഷനുകളിലേക്ക് നൽകി. സംസ്ഥാനത്തെ 478 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരേ നിറത്തിലുള്ള പെയിന്റ് അടിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഔഷധ നിർമ്മാണ വിതരണ സ്ഥാപനമായ ഔഷധി തുള്ളിമരുന്ന് നിർമ്മാണ രംഗത്തേക്കും ചുവടുവയ്ക്കുന്നു. ഇതിനായി നിർമ്മിച്ച അർക്ക പ്ലാന്റ് അടുത്ത മാസത്തോടെ പ്രവർത്തനമാരംഭിക്കും. കണ്ണ്, മൂക്ക്, ചെവി എന്നിവയിലെ അസ്വസ്ഥതകൾ നീക്കാനായി ഉപയോഗിക്കുന്ന തുള്ളിമരുന്നുകളാണ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുക. ലഹരിക്കെതിരെയുള്ള കേരളത്തിന്റെ ഓപ്പറേഷൻ തൂഫാൻ പോരാട്ടത്തിന് ശക്തമായ പിന്തുണയുമായി 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളാണ് ലഹരിക്കെതിരെ മതിൽ കെട്ടാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനം അറിയിച്ചത്. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിക്ക് ഷിയ പുണ്യകേന്ദ്രമായ മഷ്ഹദിലെ ഇമാം റിസ പള്ളിയിൽ അന്ത്യവിശ്രമം. ഇറാനിലെ വടക്കുകിഴക്കൻ നഗരമായ മഷ്ഹദിലേക്ക് 10,000 വിലാപയാത്രയായി എത്തിയത്. 4 പതിറ്റാണ്ടോളം ഇറാൻ ഭരിച്ച ആത്മീയ നേതാവായിരുന്നു. February 28 ഇസ്രായേൽ ആക്രമണത്തിലാണ് ആയത്തുള്ള അല ഖമൈനി കൊല്ലപ്പെട്ടത്. നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കാൻ പോകുന്ന സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പുമായി പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ രംഗത്തെത്തി. തുറന്ന കത്തിൽ 16 നൊബേൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ 200 പേർ ഒപ്പുവച്ചു. വ്യവസായ വിപ്ലവത്തേക്കാൾ വലിയ സാമ്പത്തിക മാറ്റങ്ങൾക്കാണ് AI വഴി തുറക്കാൻ പോകുന്നത് എന്നും ഇത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഭവിക്കുമെന്നും കത്ത് മുന്നറിയിപ്പ് നൽകുന്നു. സ്വകാര്യ വാഹനം മറ്റു സംസ്ഥാനങ്ങളിൽ റീരജിസ്ട്രേഷൻ കൂടാതെ തുടരാൻ സാധിക്കുന്ന കാലാവധി നിലവിലെ 1 വർഷത്തിൽ നിന്നും 3 വർഷമായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ ആലോചന. ഈസ് ഓഫ് ലിവിംഗ് പദ്ധതിയുടെ

0: ഭാഗമായി മോട്ടോർ വാഹന നിയമത്തിൽ കൊണ്ടുവരുന്ന ഭേദഗതികളുടെ കരട് കഴിഞ്ഞ വാരം ചേർന്ന മന്ത്രിമാരുടെ അനൌദ്യോഗിക സമിതി മുമ്പാകെ സമർപ്പിച്ചു. കേന്ദ്ര കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടൽ തുറന്നു. ഈ മാസം 39 വരെ പദ്ധതിയിൽ ചേരാം. നേരത്തെ 15 വരെയായിരുന്നു രജിസ്ട്രേഷൻ കാലാവധി നിശ്ചയിച്ചിരുന്നത്. ഹോർമുസിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതടക്കം യുദ്ധത്തിന്റെ ആശങ്ക എങ്ങും ആളിക്കത്തുകയാണ് വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഗൾഫ് മേഖലയാകെ അസ്വസ്ഥമായിട്ട് കുറച്ചു മാസങ്ങളായി. ഇറാനിൽ US ബോംബിട്ടതോടെ ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് നടത്തുന്ന പ്രത്യാക്രമണമാണ് മലയാളികളുടെയും ഉറക്കം കെടുത്തുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണുള്ള താരലേലത്തിൽ ഓൾറൗണ്ടർ സിബിൻ ഗിരീഷ് വില കൂടിയ താരമായി. 75,000 രൂപ മാത്രം അടിസ്ഥാന വിലയുള്ള സി കാറ്റഗറിയിൽപ്പെട്ട് സിബിനെ വാശിയേറിയ ലേലത്തിനൊടുവിൽ ആലപ്പി റിപ്പിൾസ് 11.8 ലക്ഷം രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. വിംബിൾഡൺ വനിതാ സിംഗിൾസിൽ ലിൻഡ് നസ്ലോവ ജേതാവായി. നാട്ടുകാരിയായ കരോലിൻ മുഹോവയെ തോൽപ്പിച്ചാണ് ലിൻഡ് നസ്ലോവ ജേതാവായത്. ടൂർണമെന്റ് ചരിത്രത്തിലാദ്യമായാണ് ചെക്ക് റിപ്പബ്ലിക്കൻ താരങ്ങൾ ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ പോൾ മാത്യു. അവതരണം നിർവഹണം ജയ സിയാർ. നിർവഹണ സഹായം സ്മിത രാജേഷ്.
2: ആകാശവാണി തൃശൂർ.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
5: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
4: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
5: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
6: ഫോൺ 7025-13119.
7: മറ്റൊരു കർക്കിടക മാസം കൂടി ആഗതമാവുകയാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസമെന്നാൽ പരമ്പരാഗത ആയുർവേദ ആത്മീയ ദിനചര്യകളുടെ കാലമാണ്. ശക്തമായ മഴയുടെ കാലത്ത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പുനർനവീകരണം നടത്താനും വേണ്ടിയാണ് ഈ ദിനചര്യകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വർഷചര്യകളെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ മർവ.
8: കേരളത്തിൽ മഴക്കാലം പ്രകൃതിയുടെ അനുഗ്രഹമാണ്. പച്ചപ്പും തണുപ്പും നിറഞ്ഞ ഈ കാലാവസ്ഥ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മഴക്കാലം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്ന് ആയുർവേദം പഠിപ്പിക്കുന്നു. ആയുർവേദത്തിൽ ഒരു വർഷത്തെ 6 ഋതുക്കളായി വിഭജിച്ചിരിക്കുന്നു. അവയിൽ മഴക്കാലത്തെ വർഷ ഋതു എന്നാണ് വിളിക്കുന്നത്. സാധാരണയായി ആഷാഢം ശ്രാവണം മാസങ്ങളാണ് വർഷ ഋതുവായി കണക്കാക്കുന്നത്. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം വർദ്ധിക്കുകയും ദഹനശക്തി കുറയുകയും ചെയ്യുന്നു. ശരീരത്തിൽ വാതദോഷം വർദ്ധിക്കുന്നതായും ആയുർവേദം പറയുന്നു. അതിനാൽ ഈ കാലത്ത് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ആദ്യം മഴക്കാലത്ത് ദഹനശക്തിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. വേനൽക്കാലത്തെ ചൂടിന് ശേഷം പെട്ടെന്ന് മഴയും തണുപ്പും വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ദഹനശക്തി ദുർബലമാകുന്നു. അതുകൊണ്ട് സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും ചിലപ്പോൾ ദഹിക്കാതെ വരാം. വയറുവീർപ്പ്, ഗ്യാസ്, അജീർണം, വിശപ്പില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു. അതുകൊണ്ട് മഴക്കാലത്ത് ലഘുവായതും എളുപ്പം ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ചൂടുള്ളതും പുതുതായി പാകം ചെയ്തതുമായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പഴകിയ ഭക്ഷണങ്ങൾ, ഫ്രിഡ്ജിൽ ദിവസങ്ങളോളം സൂക്ഷിച്ച ഭക്ഷണങ്ങൾ എന്നിവ പരമാവധി ഒഴിവാക്കുക. കഞ്ഞി, പയർവർഗ്ഗങ്ങൾ, വേവിച്ച പച്ചക്കറികൾ, ചൂടുള്ള സൂപ്പുകൾ തുടങ്ങിയവ നല്ലതാണ്. ഇഞ്ചി, കുരുമുളക്, ജീരകം, മല്ലി തുടങ്ങിയ ദഹനം മെച്ചപ്പെടുത്തുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മഴക്കാലത്ത് തണുത്ത പാനീയങ്ങൾ, ഐസ്ക്രീം, അമിതമായി എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്നിവ പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ്. വെള്ളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം. മഴക്കാലത്ത് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് വളരെ നല്ല ശീലമാണ്. ആയുർവേദത്തിൽ ഉഷ്ണോദകം അഥവാ തിളപ്പിച്ച വെള്ളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അടുത്തതായി വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം നോക്കാം. മഴക്കാലത്ത് ബാക്ടീരിയകളും ഫംഗസുകളും കൂടുതൽ വളരാൻ സാധ്യതയുണ്ട്. മഴ നനഞ്ഞ വസ്ത്രങ്ങൾ കൂടുതൽ നേരം ധരിക്കാതിരിക്കുക. കാലുകൾ നന്നായി കഴുകി ഉണക്കുക. ചർമ്മരോഗങ്ങൾ വരാതിരിക്കാൻ ശരീര ശുചിത്വം പാലിക്കണം. മഴക്കാലത്ത് കുട്ടികളും മുതിർന്നവരിലും ജലദോഷം, പനി,

തൊണ്ടവേദന, ചുമ എന്നിവ കൂടുതലായി കണ്ടുവരാറുണ്ട്. ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഉറക്കം, പോഷക സമൃദ്ധമായ ഭക്ഷണം, ശുചിത്വം എന്നിവ വളരെ പ്രധാനമാണ്. ആയുർവേദം മഴക്കാലത്ത് ശരീരത്തെ സംരക്ഷിക്കാൻ ചില പ്രത്യേക ജീവിതശൈലി നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ദിവസത്തിൽ പകൽ ഉറങ്ങുന്നത് ഒഴിവാക്കുക, കാരണം ഇത് ദഹനശക്തിയെ കൂടുതൽ ദുർബലമാക്കാം. അതേസമയം രാത്രി ആവശ്യത്തിന് ഉറങ്ങുകയും വിശ്രമിക്കുകയും വേണം. മിതമായ വ്യായാമം ചെയ്യാം, എന്നാൽ അമിതമായ കഠിന വ്യായാമം ഈ കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നടത്തം, യോഗ, ലഘു വ്യായാമങ്ങൾ എന്നിവ ആരോഗ്യത്തിന് ഗുണകരമാണ്. മഴക്കാലം ആയുർവേദ ചികിത്സകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നും ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. ഈ സമയത്ത് ശരീരത്തിലെ സ്രോതസ്സുകൾ കൂടുതൽ സ്വീകരണശേഷിയുള്ളവയാകുന്നതിനാൽ പല പഞ്ചകർമ്മ ചികിത്സകളും പരമ്പരാഗതമായി മഴക്കാലത്ത് ചെയ്യാറുണ്ട്. എന്നാൽ യോഗ്യമായ ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. മഴക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും ചെറിയ ചില മുൻകരുതലുകൾ സ്വീകരിച്ചാൽ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. ചൂടുള്ളതും

0: പഞ്ചകർമ്മ ചികിത്സകളും പരമ്പരാഗതമായി മഴക്കാലത്ത് ചെയ്യാറുണ്ട്. എന്നാൽ യോഗ്യമായ ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. മഴക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും ചെറിയ ചില മുൻകരുതലുകൾ സ്വീകരിച്ചാൽ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. ചൂടുള്ളതും പുതുതായി പാകം ചെയ്തതുമായ ഭക്ഷണം കഴിക്കുക. തിളപ്പിച്ച വെള്ളം കുടിക്കുക. ശരീരവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ആവശ്യത്തിന് വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുക. മിതമായ വ്യായാമം ശീലമാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ചെയ്യാതെ ഡോക്ടറുടെ ഉപദേശം തേടുക. ആയുർവേദത്തിന്റെ പ്രധാന സന്ദേശം രോഗം വന്ന ശേഷം ചികിത്സിക്കുക എന്നതല്ല, രോഗം വരാതിരിക്കാൻ ജീവിതശൈലി ക്രമപ്പെടുത്തുക എന്നതാണ്. ഈ മഴക്കാലത്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കാം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ ആരോഗ്യം സ്വാഭാവികമായി നമ്മെ അനുഗമിക്കും.
1: വർഷചര്യകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ മർവ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
4: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG Road, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
6: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: ആകാശവാണി തൃശൂർ.
8: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
9: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
10: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
11: മാഡം, ഞാൻ ഒരാഴ്ച ലീവായിരിക്കും കേട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
9: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
11: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
9: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
7: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ആരാണ് 1933 July 15 ജനിച്ച്, 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ? ഉത്തരം MT വാസുദേവൻ നായർ. പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ MT ആധുനിക ഇന്ത്യൻ സാഹിത്യത്തിലും മലയാള ചലച്ചിത്ര മേഖലയിലും ഒരു മഹത്തായ പാരമ്പര്യം അവശേഷിപ്പിച്ചാണ് നമ്മെ വിട്ടുപോയത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: ആരാണ് 1933 July 15 ജനിച്ച്, 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ? ഉത്തരം MT വാസുദേവൻ നായർ. പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ MT ആധുനിക ഇന്ത്യൻ സാഹിത്യത്തിലും മലയാള ചലച്ചിത്ര മേഖലയിലും ഒരു മഹത്തായ പാരമ്പര്യം അവശേഷിപ്പിച്ചാണ് നമ്മെ വിട്ടുപോയത്. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ നിന്ന് ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളാണ്: വിജയിക്കാനല്ല, മറിച്ച് മൂല്യമുള്ളവരാകാൻ ശ്രമിക്കുക. വിജയിക്കാനല്ല, മറിച്ച് മൂല്യമുള്ളവരാകാൻ ശ്രമിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ. ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
8: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
9: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
10: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
12: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
12: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
13: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
7: FM 101.1 MHz രാവിലെ 10:30 ഗസൽ, മഹദി ഹസൻ, ശോഭ ഗുപ്ത എന്നിവർ ആലപിച്ചത്.

11:02 ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. 3 മണിക്ക് തപ്പുകൊട്ട് NP നാണുവും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. FM 101.1 MHz.

സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 48 സെക്കൻഡ്. ഇനി 8 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഇനി ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി സന്തോഷ് കേശവ് പാടിയ ഗാനം കേൾക്കാം. രചന S. രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
1: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചിത്രം ആലിസ് ഇൻ വണ്ടർലാൻഡ്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, വിധുപ്രതാപും സുജാതയും പാടിയ ഗാനം.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ക്ഷണക്കത്ത്. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ശരത്.

ചിത്രം അയാളും ഞാനും തമ്മിൽ. ഗാനരചന വയലാർ ശരത്, സംഗീതം ഔസേപ്പച്ചൻ. നിഖിൽ മാത്യു പാടിയ ഗാനം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും
4: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിപാൽ സംഗീതം നൽകി ജോബ് കുര്യൻ പാടിയ ഗാനം ചിത്രം ഇടുക്കി ഗോൾഡ്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

ചിത്രം ഒരു യാത്രാമൊഴി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ, SP ബാലസുബ്രഹ്മണ്യം, MG ശ്രീകുമാർ എന്നിവർ പാടിയ ഗാനം.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ പെട്രീസ സാബുവിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ രഘു ബി വയലിൻ, ശ്രീ ചന്ദ്രകുമാർ പി എൽ മൃദംഗം. ആദ്യം രമാ മനോഹരി രാഗത്തിലുള്ള മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയായ സ്മരാമ്യഹം രൂപകതാളം.

0: சங்கமம்.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്. നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജുവലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രൊജക്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ 18 വയസ്സ് തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നതിൽ റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
1: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ഇതുവരെ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
0: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
1: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB count നോക്കും. 12.5 മിനിമം HB count ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ

0: അപ്പം നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യുമെങ്കിൽ, നമ്മൾ ഇതോട് കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് കുറച്ചും കൂടി മെഡിക്കലാണ്. അതിൽ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ ഇതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം. ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കൂല എന്നല്ല. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്ക് അതിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മളെ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റില് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയെക്ക് ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനായിരുന്നു, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC-ക്കുള്ള സമയത്തും, രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേങ്കിൽ എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയെ, സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം, അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെന്റർ

0: ലൈസൻസ്ഡ് ബ്ലഡ് സെൻ്ററിൽ കാണാമെന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതുകൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന പോലെ തന്നെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മൾ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ബ്ലീഡിങ് ടൈം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഞായറാഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours ആണ്. 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞ്, പിന്നെ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല, 1 മണി കഴിഞ്ഞ് 1-2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആവും എന്നേ. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്ററുകൾ ഷോർട്ടേജ് വരുന്ന ആ മൊമെന്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോടോ ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുക് കടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ്

0: ആസ്വദിക്കാൻ. കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6000 രൂപ.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം തിരക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി നിഷാദ്, ശ്വേത മേനോൻ എന്നിവർ പാടിയ ഗാനം. ശ്വേത മോഹൻ എന്നിവർ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ശരത്.

0: ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: ഹരിചരണും ദിവ്യ മേനോനും കമ്മാര സംഭവം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീത സംവിധാനം ഗോപി സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25:34.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,135 രൂപയ്ക്കും പവന് 200 ര�പ കുറഞ്ഞ് 1,05,080 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
8: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
9: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
8: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
9: ഗാന്ധിമാർഗം.
8: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
9: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
8: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
9: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
8: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
9: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
8: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. സമയം 10 മണി കഴിഞ്ഞ് 30:15. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ഗസൽ. മെഹദി ഹസൻ, ശോഭ ഗുർത്തു എന്നിവർ പാടിയതാണ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ FM 101.1 MHz. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ അല്ലെങ്കിൽ മീഡിയേഷന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496569321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി ഉണ്ട്, 9496596321. സ്റ്റുഡിയോയിലൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മീഡിയേഷനെ കുറിച്ചാണ്. തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്നുള്ളതാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് അഭിഭാഷകനും നിയമ അധ്യാപകനും അതുപോലെ തിരുവനന്തപുരത്തെ സീനിയർ മീഡിയേറ്ററുമായിട്ടുള്ള അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായരാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഇത് മീഡിയേഷൻ എന്നുള്ളത് മധ്യസ്ഥത ആസ് എ കോൺസെപ്റ്റ് വളരെ കാലം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് മധ്യസ്ഥത എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിനൊരു ഒരു സ്ഥിര ഒരു സംവിധാനം ഒരു നിയമ ചട്ടക്കൂടിനകത്ത് ഇങ്ങനെ നമ്മുടെ കേസുകളുടെ എണ്ണം ക്രമാതീതമായി നമ്മുടെ കോടതികൾ കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥ വന്നപ്പോൾ നമ്മുടെ ഉന്നത നീതിന്യായ കോടതി തന്നെയാണ്, സുപ്രീം കോടതി തന്നെയാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്നും അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് എന്താണ് ഈ മീഡിയേഷൻ അല്ലെങ്കിൽ ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നുള്ള ഒരു അതിൻ്റെ ഒരു ഭാഗമാണല്ലോ മീഡിയേഷൻ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണ്, ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ പ്രസക്തി, അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ചട്ടക്കൂട് എന്താണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.
2: അതെ, അങ്ങ് പറഞ്ഞതുപോലെ മീഡിയേഷൻ നമുക്ക് മധ്യസ്ഥത നമ്മുടെ ഭാരതത്തിന് പുതിയതൊന്നുമല്ല. പണ്ട് കാലങ്ങളിലും കക്ഷികൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ പഞ്ചായത്ത് ലെവലിലും ഗ്രാമീണ ലെവലിലും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ വില്ലേജ് ലെവലിലും ഒക്കെ മുതിർന്നവരും അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ആ പഞ്ചായത്ത് പറഞ്ഞാൽ അവർ വിളിച്ചുകൂട്ടി
1: സർപഞ്ചിന്റെ
2: അവർ സംസാരിച്ചു. പക്ഷെ അവിടെയൊക്കെ വരുന്നത് സർപഞ്ച് എന്ന് പറയുന്ന ആള് ഇവരുടെ മുകളിൽ ഒരു കൺട്രോളോ അല്ലെങ്കിൽ ഇവരുടെ മുകളിൽ ഒരു
1: ആജ്ഞാശക്തിയുള്ളതാണ്.
2: അപ്പൊ വ്യക്തികൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ അനുസരിക്കേണ്ടിയൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തർക്കങ്ങൾ ആ രീതിയിലൊക്കെ പരിഹരിച്ചു നമുക്ക് പുതിയ

0: ചില പണ്ടുകാലത്തെ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരുന്നു ഈ മധ്യസ്ഥതയിലൂടെ. പിന്നെ കാലം മാറി നമുക്ക് ഈ ട്രെയിൻഡ് ആയിട്ടുള്ള കോർട്ട് സിസ്റ്റം വന്നു, ട്രെയിൻഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് വന്നു. ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്ത് നമുക്ക് കോടതികൾ വന്നു, തർക്കങ്ങൾ കോടതികളിൽ കൊടുത്തിട്ട് ഒരു ന്യൂട്രലായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ് കാര്യങ്ങൾ തീരുമാനിച്ചു തുടങ്ങി. പക്ഷെ അപ്പോൾ വന്നപ്പോൾ ഈ കക്ഷികൾ തമ്മിലുള്ള തർക്കത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും ഒരാൾക്ക് ഫേവറായിട്ടേ വരാവുള്ളൂ, മറ്റൊരാൾക്ക് എപ്പോഴും നീതി കിട്ടിയെന്ന് തോന്നാറ്.
1: എല്ലായ്പ്പോഴും നീതിയുടെ ഭാഗമായിരിക്കണം ജയിക്കുന്നതെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റാത്തല്ല.
0: അവിടെ ഈ പറഞ്ഞ തെളിവുകളുടെ തെളിവ് കൂടുതലുണ്ടാകും, ചിലപ്പോൾ ആ ഭാഗത്തിൽ നമുക്ക് കേസ് പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ പലപ്പോഴും സംതൃപ്തരല്ല നീതി,
1: രണ്ടു കൂട്ടരും സംതൃപ്തരല്ല.
0: അല്ല സംതൃപ്തി, അപ്പൊ നമുക്ക് പിന്നീട് വന്ന ഇത് വന്നപ്പോ നമുക്ക് എങ്ങനെ നീതി സംതൃപ്തിയോടെ കൊടുക്കാം? നീതി എന്താ നീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് എന്റെ പൂർണ്ണ സംതൃപ്തിയോടെ കിട്ടണം. ആ സംതൃപ്തി ഒക്കെ എനിക്ക്
1: ഒരുപക്ഷെ നീതി കിട്ടുന്ന ആൾക്ക് പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന് കണ്ടമാനം പൈസ ചെലവായിട്ട് സമയം കഴിഞ്ഞിട്ടും ഒക്കെ ആയിരിക്കും ആ നീതി കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം പോലും സംതൃപ്തനാവണമെന്നില്ല.
0: പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്, റൈറ്റ് ടു ജസ്റ്റിസ്, നീതിക്കുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശമാണ്. അപ്പൊ എനിക്ക് അന്തസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ നീതിപൂർണമായ ഒരവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് സംതൃപ്തി കിട്ടണമെങ്കിൽ എന്റെ കാര്യങ്ങൾ എനിക്ക് നീതിപൂർവ്വം നടക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പാക്കിയ അതെന്റെ സംതൃപ്തിയാണ്. അപ്പൊ നീതി എന്ന് പറയുന്നത് എനിക്ക് ജീവിക്കാനുള്ള അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല കേസുകളിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വൈകി കിട്ടുന്ന നീതി, എനിക്ക് സംതൃപ്തി നൽകുന്നില്ല, സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് യോജിച്ചില്ല. അപ്പൊ സമയബന്ധിതമായി നീതി കിട്ടുന്ന വ്യവസ്ഥ, പക്ഷെ നമുക്കത് നടപ്പാക്കാൻ പറ്റുന്നില്ല. നമ്പർ ഓഫ് കേസസ് ഒരുപാട്, ഇപ്പൊ തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ 5.25 കോടിയിലധികം കേസുകൾ ഇന്ന് ഭാരതത്തിൽ പെൻഡിംഗ് ആണ്,
1: പല കോടതികളിലായിട്ട്,
0: താഴത്തെ കോടതി, ഡിസ്ട്രിക്ട് കോടതികളിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൂടെ ചേർത്ത്. നമുക്ക് ഏകദേശം 65 ലക്ഷത്തോളം കേസ് ഹൈക്കോടതി കിടപ്പുണ്ട്, 90,000-ത്തിനധികം കേസ് സുപ്രീം കോടതി കിടപ്പുണ്ട്, 4,90,000,000 കൂടുതൽ കേസുകൾ താഴത്തെ ഡിസ്ട്രിക്ട് കോടതി സംബന്ധിച്ച് കീഴ്ക്കോടതികളിൽ ഇന്ത്യ മുഴുവൻ കിടക്കുകയാണ്. ഇത് തീർപ്പാക്കണമെങ്കിൽ ഏകദേശം 325 വർഷം വേണമെന്ന നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട്, സ്ട്രാറ്റജി പേപ്പർ 2019-20 അവതരിപ്പിച്ചത്. 325 വർഷം എന്ന് പറയുമ്പോൾ ആലോചിച്ചുകൊണ്ട് ആ അത്രയും കാലത്തേക്ക് വരുന്ന കേസുകളെന്ന് എത്ര ഇരട്ടിയാവാം? അപ്പൊ ഇതിനെന്താണ് ഒരു പരിഹാരം? അപ്പൊ അങ്ങനെ ആലോചിച്ചതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് പലയിടത്തും ബദൽ തർക്ക പരിഹാര ഭാരങ്ങൾ, അത് കോടതിക്ക് പുറത്ത് എന്തുകൊണ്ട് പല കാര്യങ്ങളും തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടാണ്. ആ അവസരം എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നതിനെ പറ്റി ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ വന്നത്. അപ്പൊ ഇത് കോടതിക്ക് പുറത്ത് സംസാരിച്ച കുറെ എല്ലാത്തിനും കോടതിയിൽ ഇടപെടൽ ആവശ്യമില്ല, കക്ഷികൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരസ്പരം
1: സാഹചര്യം
0: ഉണ്ടാക്കി കൊടുക്കുക. അതില്ലായിരുന്നു. ഇത് കോടതിയിൽ ഒരു കേസ് വരുന്നു, വാദിയും പ്രതിയും കോടതിയിൽ ഹാജരാകുന്നു, തെളിവുകൾ നിരത്തും, തെളിവിന്റെ അടിസ്ഥാനത്തിൽ കേസ് വാദിക്കുന്നു, ഒരു വിധി ഉണ്ടാവുന്നു, ആ വിധി സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾ അതിന്റെ മുകളിൽ അപ്പീൽ പോകുന്നു, അവിടെയും വിധി വരുന്നു, അതിന്റെ മുകളിൽ അപ്പീൽ. അപ്പൊ താഴെ മുനിസിപ്പൽ കോടതിയിൽ തുടങ്ങുന്ന ഒരു കേസ് സുപ്രീം കോടതി വരെ അപ്പീലിലെത്തുകയാണ്. അപ്പൊ എത്രമാത്രം സമയം എടുക്കുന്നു, എത്രമാത്രം കോടതിയുടെയും മറ്റും ചെലവ്, ഈ പറഞ്ഞ ചെലവ് എത്രയാ വരുന്നു, ഈ പറഞ്ഞ പോലെ ആൾക്കാർ താഴത്തെ കൊടുത്തിട്ട് മോള് വരെ ഓടേണ്ടി വരുന്നു. അപ്പൊ സമയത്ത് നീതി കിട്ടുന്നില്ല. അപ്പൊ ശരിക്കും ഈസി ജസ്റ്റിസ്, ഇൻഎക്സ്പെൻസീവ് ജസ്റ്റിസ് നമുക്ക് അത് വളരെ അത്യാവശ്യമാണ്. ടൈമിലി സ്പീഡി ജസ്റ്റിസ്, അതായത് ഈസി സ്പീഡി ടൈം, ഇൻഎക്സ്പെൻസീവ് ആയിരിക്കണം, ഈസി ആയിരിക്കണം. കോംപ്ലക്സ് നേച്ചറിലാണ് വളരെ ബുദ്ധിമുട്ട്. നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രൊസീജിയർ കൂടെ കടന്നു പോകാൻ എല്ലാവർക്കും എളുപ്പമല്ല. അപ്പം കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാൻ പറ്റുന്ന അവസ്ഥ എങ്ങനെ സംജാതമാക്കാം എന്നുള്ള ചിന്തയിലൂടെയാണ് 2002 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡിലൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു, സെക്ഷൻ 89 പറഞ്ഞ്. അതിലൂടെ ഇതര തർക്ക പരിഹാര ഭാഗങ്ങൾ ആഡ് ചെയ്യപ്പെട്ടു. കോടതികളിലൂടെ നമുക്ക് തർക്കം കെട്ടിക്കിടക്കുന്ന കേസുകൾ, ഇത് കേസിന്റെ എണ്ണം കുറയ്ക്കുക മാത്രമല്ല ഉദ്ദേശം, ഈ കക്ഷികൾ തമ്മിലുള്ള, പാർട്ടികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താം. ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ച് കാര്യങ്ങൾ രണ്ടുപേരും കൂടെ സമ്മതത്തോടുകൂടി തീർപ്പാക്കുമ്പോൾ ആ ശത്രുത കുറയുന്നു, നല്ല സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നു, അവർ രണ്ടുപേരും വിജയിച്ചതായി കാണുന്നു, രണ്ടുപേർക്കും സംതൃപ്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു, അവരുടെ പ്രശ്നം പരിഹരിക്കാനും സാധിക്കുന്നു. അപ്പൊ നല്ല സാമൂഹ്യാവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. അപ്പൊ എണ്ണം കുറയ്ക്കുന്നതിനെക്കാട്ടിലും നല്ല ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക, നല്ല സമൂഹത്തിനെ സൃഷ്ടിക്കുക എന്നുള്ളത് വലിയൊരു
1: ലക്ഷ്യമാണ്. നമ്മുടെ ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ, ഞാൻ ആനേര തിരുവനന്തപുരം കടകംപള്ളി ആനേര എന്ന സുരേഷാണ്.
1: സുരേഷ് ജി ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സാർ, ഞങ്ങളെ കഴിഞ്ഞ 11-13 വർഷക്കാലമായിട്ട് ഒരു 5 സെന്റ് കര അടച്ചു തരാൻ വേണ്ടിട്ട് കളക്ടറേറ്റിലും തഹസിൽദാരടുത്തും വില്ലേജ് ആഫീസിലായിട്ട് കയറി ഇറങ്ങി നടക്കുന്നു. അവരാവശ്യപ്പെട്ട എല്ലാ റെക്കാർഡുകളും കൊണ്ട് കൊടുത്തു. എല്ലാ റെക്കാർഡില്ലാത്ത വലയാശിക്ക് 5 സെന്റ് ഉണ്ട്. എന്റെ അമ്മ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മന്ദബുദ്ധിയായിരുന്നു. 98 വരെ സഹോദരം

0: ാണ് കട അടച്ചിരുന്നത്. 2012 സഹോദരൻ മരണപ്പെട്ടു. അവരുടെ ഭാര്യ എല്ലാരും കൂടെ 22 സെന്റില് 15 സെന്റ് വിറ്റുപറക്കി പോയി. ഇപ്പൊ വനയാശി 98 വരെ കട അടച്ചിട്ടുള്ള റെക്കോർഡ് നമ്മളതിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ അവരാവശ്യപ്പെട്ട ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അവകാശ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഹാജരാക്കി കൊടുത്തിട്ട് ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ട് 110 വർഷത്തിന് മുമ്പോട്ട് പഴക്കമുള്ള ഒരു വൻകെട്ട വീടാണ്, ഇടിഞ്ഞു വീടിന് ചാവാറായെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് വന്ന് സ്ഥലം നോക്കി കരടച്ച് തരയിട്ടില്ല. അതിന് എന്ത് ഫോൺ വഴിയാണെന്ന് ഒരു നിവർത്തിയില്ല സാർ. കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, തഹസീൽദാർക്ക് കൊടുത്തിട്ടുണ്ട്. 13 കൊല്ലം കൊണ്ട് ഇതിന്റെ തുടക്കേ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: ഇനിയിപ്പോ നമുക്ക് ചെയ്യാന്നുള്ളത്, താങ്കൾക്ക് നമുക്ക് തിരുവനന്തപുരത്തല്ലേ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞ് വഞ്ചൂര് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിയമസഹായം, നിയമ അവയർനെസ്, നിങ്ങൾക്ക് വേണ്ട നിയമ ഉപദേശം ഇത് തരാൻ ആവശ്യമായ വ്യവസ്ഥയൊക്കെ ഇപ്പം നമുക്ക് പ്രസന്റ്ലി ഉണ്ട്. അതനുസരിച്ച് ഇനി അവിടെ ഒരു കേസ് പോലും കൊടുക്കുന്നു. ഇപ്പം പ്രീ ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ പ്രീ ലിറ്റിഗേഷൻ നമുക്ക് പരാതി
0: സാർ അവിടെയും കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അവർ ഇപ്പൊ ശരിയാവും പിന്നെ ശരിയാവും എന്ന് പറയുന്നത് വിളിച്ച സമയം വരെ എന്റെ കയ്യിൽ
1: കേട്ടോളൂ. അപ്പൊ അതിൽ നമുക്ക് ലോക അദാലത്ത് എന്ന് പറഞ്ഞിട്ട് ലോകദാലത്തുണ്ട്. എല്ലാ ഇതിലും നമുക്ക് ഗവൺമെന്റ് ഇപ്പൊ ഒരുപാട് കേസുകൾ സർക്കാരിന്റെ ഓഫീസുകളിൽ നിന്നൊക്കെ കിട്ടേണ്ടത്, അത് ഗവൺമെന്റിനെതിരെയുള്ള കേസുകളാണ്. 50% കേസുകൾ ഇന്ത്യയിലുള്ളത് പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് തന്നെയാണ് ലോകദാലത്തുകളെന്ന് ജനകീയ കോടതി പോലെ നമുക്ക് കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ലീഗൽ സർവീസ് അതോറിറ്റി മുമ്പ് അവതരിപ്പിക്കുകയും അവിടെ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാൻ ആവശ്യമായ സംവിധാനം ഇപ്പൊ നമുക്കുണ്ട്. അപ്പൊ അങ്ങ് അത് ഒന്ന് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിനാവശ്യമായ അവിടുന്ന് തന്നെ നോട്ടീസ് അയച്ച് നമുക്ക് ലോകതാരത്തിൽ അവരെ വിളിച്ചു വരുത്തി ഈ പറഞ്ഞ ഗവൺമെന്റ് അതോറിറ്റീസിനെ വിളിച്ചു വരുത്തി എന്താണ് പരിഹാരം, എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റും. ഇപ്പൊ അതാ പ്രീ ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്, അതായത് കോടതിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കക്ഷികളെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ പറ്റി, അതാണ് ലോകദാലത്ത്. അതൊരു തർക്കപരിഹാര ഇതര തർക്കപരിഹാര വാർത്തയിൽ ഉൾപ്പെടുത്തിയതാണ് ലോകദാലത്ത്, ലോക അദാലത്ത് എന്ന് പറയും. അപ്പൊ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ താങ്കൾക്ക് അത് ചെയ്യാൻ പറ്റും. ഒന്ന് അല്ലല്ല, അത് അവിടെ വഞ്ചൂര് കോടതിയിൽ എവിടെ നടത്താം, ഇത് എവിടെ വേണമെങ്കിലും നടത്താം. ഞങ്ങൾ അവിടെ ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്നുണ്ട്, എല്ലാ ആഴ്ചയും ശനിയാഴ്ചകളിലും സെക്കൻഡ് സാറ്റർഡേ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തീർപ്പാ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. താങ്കളുടെ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും കേട്ടോ.
0: ഓക്കെ,
1: താങ്ക് യു സുരേഷ്ജി, താങ്ക് യു സുരേഷ്ജി.
2: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ നമ്മുടെ മീഡിയേഷൻ്റെ അത് ഏതെങ്കിലും ഒരു തർക്കം ഉള്ള ഒരു ഇത് കോടതിയിൽ എത്തിയതിന് ശേഷമാണ് ഈ മീഡിയേഷനേക്ക് അത് വിടുന്നത്. രീതി എങ്ങനെയാണ്?
1: നമുക്ക് 2002 നമ്മുടെ നിയമം, ഞാൻ പറഞ്ഞു അമെന്മെന്റ് വരുത്തി, സിവിൽ പ്രൊസീജിയർ കോഡിൽ അമെന്മെന്റ് വരുത്തി, അതിൽ സെക്ഷൻ 89 എന്നൊരു സെക്ഷൻ ചേർത്തു. അതിലാണ് നമുക്ക് ഇതര തർക്ക പരിഹാര ഭാരങ്ങൾ നിയമപരമായി തീർക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. അത് രണ്ട് കേസ്, സേലം കേസ് 1, 2 പറഞ്ഞ രണ്ട് കേസൊക്കെ വന്ന ശേഷമാണ്, അത് നമുക്ക് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ആ കേസുകളൊക്കെ വന്ന ശേഷം സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുത്ത ഡയറക്ഷൻ്റെ ഇതിലാണ് നമ്മൾ ഇത് ചെയ്ത് അമെന്മെന്റ് വരുത്തി, പാർലമെന്റ് അമെന്മെന്റ് വരുത്തി സെക്ഷൻ 89 ചേർത്തു. അതിൽ 5 ഇതര തർക്ക പരിഹാര മാർഗങ്ങൾ ചേർത്തു, അതായത് ആർബിട്രേഷൻ, കൺസീലിയേഷൻ, മീഡിയേഷൻ, ലോകദാലത്ത്, പിന്നെ ജുഡീഷ്യൽ സെറ്റിൽമെന്റ്. ഇത് 5 കോടതിക്ക് കോടതിയുടെ കീഴിലുള്ള കേസുകൾ കോടതിയുടെ ഇന്റർവെൻഷൻ ഇല്ലാതെ കോടതിക്ക് വിളി തീർക്കാൻ പറ്റും. അപ്പൊ അതിനെന്ത് ചെയ്യാമെന്നുള്ളതിനാണ്. പക്ഷെ അത് ഇതിന് പൂർണ്ണമായ നിയമ സപ്പോർട്ടും ഉണ്ട്. ഫൈനലി ഇതിന്റെ റിസൾട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ കോടതിയിലൂടെ നടപ്പാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റിൽമെന്റ് ആണ്. അതായത് ആർബിട്രേഷൻ, ആർബിട്രേഷൻ നമുക്ക് 1996 തന്നെ ഇവിടെ നിയമമുണ്ട്, ആർബിട്രേഷൻ കൺസീലേഷൻ ആക്ട്. അപ്പൊ അതനുസരിച്ച് ആർബിട്രേഷൻ ഇതിൽ ചേർത്തു. നേരത്തെ ആക്ട് ഉണ്ടായിരുന്നു, ആ ആക്ട് അനുസരിച്ചാണ് ആർബിട്രേഷന്റെ കാര്യം. അതിൽ തന്നെ കൺസീലിയേഷൻ, ആർബിട്രേഷൻ നമ്മൾ ശരിക്കും മലയാളത്തിൽ നമുക്ക് നിർണയം എന്ന് പറയാം, കൺസീലിയേഷൻ അനുരഞ്ജനം എന്ന് പറയാം. അതുപോലെ ലോകദാലത്ത്, ലോകദാലത്ത് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 പാസ്സാക്കി. അത് പാസ്സാക്കാനുള്ള കാര്യം തന്നെ നമുക്ക് ഭരണഘടനയിൽ 39A എന്ന് പറഞ്ഞൊരു അനുച്ഛേദം 1976, അതായത് ഫ്രീ ലീഗൽ എയ്ഡ്, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. സമ്പത്തില്ലാത്തവന്
2: നീതി കിട്ടണം,
1: അവർക്ക് നീതി കിട്ടണം. എന്താ സമ്പത്തില്ലാത്തവെന്ന് പറയാൻ കാരണം, ഒരു കേസ് കൊടുക്കണമെങ്കിൽ കോർട്ട് ഫീ ഉണ്ട്, ഒരു അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യണം, കോടതിയിലെ ബാക്കി ചെലവുകൾ, ഇനി ഇവിടുന്ന് അപ്പീൽ അയാളും മറ്റേ പോയാൽ ഇയാൾ അപ്പീൽ വെളിയിൽ പോകണം. സുപ്രീം കോർട്ട് വരെ ആൾക്കാർ കാശുള്ളവന് പോകും, പക്ഷേ കാശില്ലാത്തവൻ എങ്ങനെ പോകും, എങ്ങനെ അഡ്വക്കേറ്റിനെ? അപ്പം സമ്പത്ത് കുറവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാശില്ല എന്ന് പറഞ്ഞ് നീതി നിഷേധം ആവരുത്. അതിനെന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് ഒരു അമെന്മെന്റ്, നമുക്ക് 42nd അമെന്മെന്റിൽ 39A എന്ന് പറഞ്ഞ് ഡയറക്റ്റ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എഴുതി ചേർത്തു. അതിന്റെ ബേസിലാണ് നമുക്ക് 1987 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട്, നിയമസേവനം, നിയമ അവയർനെസ്, നിയമത്തിൽ ഈ പറഞ്ഞതുപോലെ ലീഗൽ എയ്ഡ്, ഇതെങ്ങനെ കൊടുക്കാം, അത് കാശില്ല.

0: ഇല്ലാത്തവർക്ക്. അപ്പൊ അതിന് ക്രൈറ്റീരിയ ഉണ്ടാക്കി.
1: സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കും നിയമസഹായം ഗവൺമെന്റിന്റെ ചെലവിൽ തന്നെ.
0: ഗവൺമെന്റ് ചിലപ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലായ്മ ഒരിക്കലും നീതി നിഷേധത്തിന്
1: കാരണമാകരുത്.
0: സമ്പത്തുള്ളവർ മാത്രം നീതി വന്നാൽ സമ്പത്തില്ല. പിന്നെന്താ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശത്തിൽ പറയുന്ന ഫ്രീ ജസ്റ്റിസ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി ടു ലിവ് വിത്ത് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാവും. അപ്പൊ എനിക്ക് ജീവിക്കാനുള്ള അവകാശമാണ്.
1: ഒരു ശ്രോത കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ
1: ഹലോ, ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്
0: ചോദിച്ചോളൂ. പറഞ്ഞോളൂ.
2: ഞാൻ എന്റെ വസ്തുവിന്റെ അടുത്തുകൂടെ ഒരു മുക്കാൽ സെന്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രമാണം ചെയ്ത് വാങ്ങിച്ച 89 അത് കരാടാക്കാൻ ചെന്നപ്പോൾ അത് പേര് മാറിയാണ് കിടക്കുന്നത്. എന്റെ പേരല്ല, എനിക്ക് വസ്തു തന്നാളുടെ പേരാണ്
0: കിടക്കുന്നത്.
2: അങ്ങനെ അത് വില്ലേജ് ഓഫീസിൽ പോയി മാറ്റി, പിന്നെ താലൂക്ക് ഓഫീസിൽ പോയി, പിന്നെ അവര് പറയുന്ന രേഖകളെല്ലാം കൊണ്ട് കൊടുത്തു. 5 പേര് ഇറങ്ങി, അവര് ഇത് പേര് മാറ്റിട്ടായി.
0: കളക്ടർ ഓഫീസ് കളക്ടറുടെ അവിടെ തന്നെ ഇതിനുള്ള ആവശ്യമായത് ചെയ്യാൻ പറ്റും. ഇനി അവിടെയും നടന്നില്ല. അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ഒരിക്കൽ ഇതേ കാര്യം അങ്ങ് കേട്ടോന്ന് അറിയില്ല, കേട്ടില്ലെങ്കിൽ ഒരിക്കലും കൂടെ പറയാം. നമുക്കിപ്പോ അവിടെ അങ്ങ് എവിടെയെന്നാ പറഞ്ഞ സ്ഥലം എവിടെയെന്നാ?
1: പാപ്പനംകോട്.
0: അപ്പൊ അങ്ങ് തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ലീഗൽ സർവീസ് അതോറിറ്റി വഞ്ചൂരുണ്ട്, വഞ്ചൂർ. അപ്പൊ അവിടെ ലോകദാലത്ത് എല്ലാ ആഴ്ചകളും നടക്കുന്നുണ്ട്. ലോകദാലത്ത് എന്ന് പറയും ജനകീയ കോടതി, അതായത് കോടതിക്ക് പുറത്ത് കോടതിയിൽ അല്ലാത്ത കേസുകൾ നമുക്ക് ഇതുപോലുള്ള തർക്കങ്ങളും കംപ്ലൈന്റുകളും ഒക്കെ അവിടെ കൊടുക്കാം. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സർക്കാർ ഓപ്പോസിറ്റ് ആളെ, അതായത് എതിർ കക്ഷിയെ വിളിച്ച് അവർക്ക് നോട്ടീസ് അയച്ച് അവർ വന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് വേണ്ടത്, എന്താണ് പ്രശ്നമെന്ന് അവിടെ സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കുകയും അതിന്മേൽ ഒരു ഉത്തരവുണ്ടാക്കുകയും ചെയ്യും. അത് ചെയ്യാൻ ആവശ്യമായ അവാർഡ് എന്ന് പറയും. അത് പാസ്സാക്കി എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അവരെ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് കോടതിയിലൂടെ നടപ്പാക്കി എടുക്കാൻ ആവശ്യമായ സംവിധാനം ഈ ലോകദാലത്തിലൂടെ ചെയ്യാൻ പറ്റും. ആ ലോകദാലത്ത് അവിടെ ഒരു അപേക്ഷ അങ്ങ് കൊടുത്താൽ, ചെന്ന് കഴിഞ്ഞാൽ അപേക്ഷ പോലും എങ്ങനെ കൊടുക്കണമെന്ന് പറയാനുള്ള ആൾക്കാരുണ്ട്, പാരാലീഗർ വോളണ്ടിയേഴ്സുണ്ട്, സഹായിക്കാൻ അഡ്വക്കേറ്റ്മാരുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട്. അങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ട സഹായം അവർ ചെയ്തു തരും കേട്ടോ.
2: ശരി,
0: താങ്ക് യു.
1: ഓക്കെ. അപ്പൊ ഈ ഒരു മീഡിയേഷനിലേക്ക് ഒരാൾക്ക്, ഇപ്പൊ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പരാതി മീഡിയേഷന് വഴി പരിഹരിക്കണം എന്ന് ഇപ്പോൾ ഇന്ന് ഇപ്പൊ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്?
0: അതെ സർ, ഇപ്പം നമ്മൾ പറഞ്ഞു പോലെ ആ നിയമത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇപ്പം മീഡിയേഷന് നമുക്ക് സെപ്പറേറ്റ് ഒരു പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം നമുക്ക് ഇപ്പം നടപ്പിലാക്കില്ല. പാർലമെന്റ് നിയമം പാസ്സാക്കി 2023 മീഡിയേഷൻ ആക്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് മീഡിയേഷൻ നടന്നു. നമുക്ക് 2005 MCPC മീഡിയേഷൻ കൺസിലേഷൻ പ്രോജക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് സുപ്രീംകോടതിയുടെ കീഴിൽ MCPC മീഡിയേഷൻ കൺസിലേഷൻ പ്രോജക്ട് കമ്മിറ്റി ഉണ്ട്. അവർ ഇന്ത്യയിൽ മുഴുവനും മീഡിയേഷൻ നടപ്പാക്കാൻ വേണ്ടി എല്ലാ സ്റ്റേറ്റ് മീഡിയേഷൻ കൺസിലേഷൻ സെന്റേഴ്സ് ഉണ്ടാക്കി. നമുക്ക് കേരളത്തിൽ കേരള KSMC എന്ന് പറയും, കേരള സ്റ്റേറ്റ് മീഡിയേഷൻ കൺസിലേഷൻ സെന്റർ എറണാകുളത്ത് ഹൈക്കോടതിയുടെ കീഴിലുണ്ട്. ഇതിന്റെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ജഡ്ജിമാർ അടങ്ങിയ ഒരു ഗവേണിംഗ് ബോഡിയാണ്. MCPC എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് പാറ്റേൺ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതിൽ ജഡ്ജസും സീനിയർ അഡ്വക്കേറ്റ്സ് ഒക്കെ ഉൾപ്പെട്ട ഒരു കൗൺസിലാണ് അത് ചെയ്യുന്നത്, MCPC. താഴെ നമുക്കിപ്പം സ്റ്റേറ്റ് ലെവലിൽ ഹൈക്കോടതി ജഡ്ജസിന്റെ ഗവേണിംഗ് ബോഡി ചേർന്നിട്ടുള്ള
1: ഈ ലീഗൽ സർവീസ് അതോറിറ്റി പോലെ ഒരു
0: സംവിധാനം പോലെയാണ്. പക്ഷേ ലീഗൽ അതോറിറ്റിയുടെയും കൂടെ സപ്പോർട്ടോട് കൂടിയാണ് ഇത്. പക്ഷേ സെപ്പറേറ്റ് ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്. അതിന്റെ കീഴിൽ നമുക്ക് കേരള മീഡിയേഷൻ കൺസിലേഷൻ സെന്റർ ചെയ്തിട്ടുണ്ട്. ആ സെന്ററിന്റെ കീഴിൽ മീഡിയേഷൻ കേരളം മുഴുവൻ നടക്കണം. നമുക്ക് ഏകദേശം 700 മീഡിയേറ്റേഴ്സ് ഇപ്പം കേരളത്തിലുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് മീഡിയേഷൻ സെന്റേഴ്സ് ഉണ്ട്. ആ ഡിസ്ട്രിക്റ്റിന്റെ താഴെ താലൂക്കുകളിൽ സബ് സെന്റേഴ്സ് ഉണ്ട്. ആ ഈ സബ് സെന്റേഴ്സിനും അപ്പൊ ഇപ്പൊ നടക്കുന്നത് കോടതികളിൽ പെൻഡിംഗ് ഉള്ള കോർട്ട് അനക്സ്ഡ് മീഡിയേഷനാണ്. കോടതികളിൽ പെൻഡിംഗ്, ഞാൻ നേരത്തെ
1: കേസായിട്ടുള്ളതാണ്.
0: പക്ഷേ ഇപ്പം മാറ്റങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ആക്ടില് അതല്ലാതെ പ്രീ ലിറ്റിഗേഷൻ മീഡിയേഷൻ നമുക്ക് ചെയ്യാന്നുള്ളതുണ്ട്. ഹൈക്കോടതി തന്നെ ഇപ്പോൾ നിർണയെന്ന് പറഞ്ഞ ഒരു പ്രോജക്ട് 2-3 പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് മീഡിയേഷൻ പോലും നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സെറ്റിൽമെന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നടപ്പാക്കിയെടുക്കാം? ഇപ്പം നമുക്ക് നടക്കുന്ന മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ പെൻഡിങ് കേസാണ്. ആ പെൻഡിങ് കേസ് നമ്മൾ മീഡിയേഷനിലൂടെ സെറ്റിൽമെന്റ് ആക്കി എടുക്കുകയാണെങ്കിൽ അത് തിരിച്ച് വീണ്ടും ആ കോടതിയിലേക്ക് ചെല്ലും. അതിനെ ഒരു കോംപ്രമൈസ് ഡിക്രി ആക്കും. അതായത് കോർട്ട് തന്നെ ഒരു ഓർഡർ പാസ്സാക്കി എടുക്കാൻ ഇരു കക്ഷികളും സമ്മതിച്ച ഒരു ഡിഗ്രി ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അത് നടപ്പാക്കി എടുക്കാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം പ്രൈവറ്റ് മീഡിയേഷൻ അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല. പക്ഷേ മീഡിയേഷൻ ആക്ട് പറയുന്നു രണ്ടു കൂട്ടരും സമ്മതി ആർബിട്രേഷൻ പോലെ. ആർബിട്രേഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ട്
1: കക്ഷികളും ആർബിട്രേഷനും മീഡിയേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ?
0: അതും പറയാം, അതും പറയാം. ആർബിട്രേഷൻ നമ്മളൊരു ഒരു ട്രെയിൻഡ് ആർബിട്രേറ്റർ രണ്ട് പാർട്ടിയും കൂടെ സമ്മതിച്ച ഒരാളെ നമ്മൾ ആർബിട്രേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പൊ ആർബിട്രേറ്റർ
1: ആർബിട്രേറ്റർ
0: ഈ ട്രെയിൻഡ് ആയിട്ട്

0: ഇപ്പൊ നീ എക്സ്പേർട്ട് ആയിരിക്കും, എക്സ്പേർട്ട് മിക്കവാറും ലീഗൽ ജഡ്ജ് ആവണം, അല്ല ജഡ്ജ് ഒരിക്കലും ജഡ്ജ് അല്ല, ജഡ്ജിമാരും ആർബിറ്റേറ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എക്സ്പേർട്ട് പേഴ്സൺ, മെജോറിറ്റി ലോയൽ എക്സ്പേർട്ട് ഉണ്ട്, അല്ലാതെ എനി എക്സ്പേർട്ട് ഇൻ എനി ഫീൽഡ് ആർബിറ്റേറ്റർ ആകാം. അപ്പൊ ആ അദ്ദേഹത്തിന്റെ മുമ്പ് കാര്യങ്ങൾ അവതരിപ്പിച്ച് രണ്ടു കൂട്ടരും കാര്യങ്ങൾ പറഞ്ഞൊരു ഒരു സെറ്റിൽമെന്റിലെത്താം. ഇനി അതിലൊരു ഇതെന്ന് പറയുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സെറ്റിൽമെന്റ് ആയില്ലെങ്കിൽ ആ ആർബിറ്റേറ്റ് കാര്യം ഡിസൈഡ് ചെയ്യാം, കോടതിയിലൂടെ ഡിസൈഡ് ചെയ്യുമ്പോൾ ഡിസൈഡ് ചെയ്യാം. അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവാർഡ് എന്ന് പറയുന്നത് കോടതിയിലൂടെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു വിധിയായിട്ട് മാറും. അപ്പൊ അവിടെ ആർബിട്രേഷനിൽ കക്ഷികൾ സെറ്റിൽ ആയില്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള
1: അധികാരം
0: ആർബിട്രേറ്റർക്കുണ്ട്. മീഡിയേഷനിൽ അതില്ല. മീഡിയേഷനിൽ പാർട്ടികൾക്ക് മാത്രമാണ് അവരുടെ തീരുമാനം എടുക്കാന്നുള്ള, അവരൊന്ന് കമ്പലിയുകയോ അവരെ അഡ്വൈസ് ചെയ്യുകയോ സജസ്റ്റ് ചെയ്യുകയോ ഒരു ഒപ്പീനിയൻ കൊടുക്കാനോ പോലും മീഡിയേറ്റർക്ക് ഒരു അവകാശമില്ല. മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ അസിസ്റ്റിംഗ്
1: ഫെസിലിറ്റേറ്റർ ആണ്,
0: ജസ്റ്റ് എക്സാക്ട്. അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് പോലും ഫെസിലിറ്റേറ്ററാണ്, ഈസ് എ ഫെസിലിറ്റേറ്റർ. അദ്ദേഹം ഇത് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക, കക്ഷികൾക്ക് മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുക. മനസ്സ് തുറന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഇംപ്രോപ്പറായിട്ടുള്ള ആശയ പ്രശ്നങ്ങളോ ഒക്കെ അവർക്ക് അറിയാൻ പറ്റും. അതിലൂടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. ആ യുക്തമായ പരിഹാരം അവർ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. പിന്നെ ആർബിട്രേഷനിൽ നിന്ന് മീഡിയേഷനിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പാർട്ടി പറഞ്ഞു മീഡിയേഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ പോവാം. ശരിക്കും പാർട്ടി സെൻറ്റേഡ് വോളണ്ടിയർ ന്യൂട്രൽ ഇമ്പാർഷ്യൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മീഡിയേഷൻ.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: പരമേശ്വരൻ, തലയാലപ്പറമ്പിൽ നിന്ന് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളാണ് സംസാരിക്കുന്നത്.
1: ഓക്കേ, ഓക്കേ. എന്താണ് ചോദിച്ചോളൂ, അഡ്വക്കേറ്റ് ഭവനേന്ദ്രൻ സാർ ഉണ്ട്.
0: പറഞ്ഞോളൂ പരമേശ്വരൻ സാർ, പറഞ്ഞോളൂ.
2: സാർ നമസ്കാരം, ഞാൻ പരമേശ്വരൻ, തലയാലപ്പറമ്പിലാണ്.
0: ആ പറഞ്ഞോളൂ.
2: അപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി കൊടുത്തു, ഇതുവരെ കേസ് വിളിച്ചിട്ടില്ല. അപ്പൊ ഈ കേസ് ഇപ്പൊ മീഡിയേഷൻ വിടാൻ പറ്റുമോ?
0: പറ്റും, പറ്റും. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, നമുക്ക് കോടതിക്ക് എന്താ പരിമിതം, ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. സമയത്ത്
2: അതാ
0: സമയബന്ധിതമായി തീർപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് കേസ് പോലും നമുക്കിപ്പോ മീഡിയേഷന് വിടാൻ പറയാം. മീഡിയേഷന് വിടാൻ പറഞ്ഞ രണ്ട് കക്ഷികളെ മീഡിയേഷനിൽ വിളിച്ചു വരുത്തി അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ കക്ഷികൾ തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. ആ സെറ്റിൽമെന്റ് ഒരു വ്യവസ്ഥ ചെയ്യാൻ പറ്റും. ആറു മാസത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്സിമം ആറു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിന് സമയമുള്ള തവണകളായിട്ടോ അല്ലെ രണ്ടു കൂട്ടരും എഗ്രി ചെയ്യുന്ന കാര്യം അതനുസരിച്ച് ഞങ്ങൾ കേസ് തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും എഴുതി കഴിഞ്ഞാൽ അത് കോടതി അറിയിക്കും. ഇരു കൂട്ടരും ഞങ്ങളുടെ മീഡിയേഷനിൽ കാശ് കൊടുത്തുകൊള്ളാം, ഇത്ര സമയത്തിനകം കൊടുത്തുകൊള്ളാം. മാക്സിമം ആറു മാസമൊക്കെയാണ് ഇപ്പം നമുക്ക് സമയമുള്ളൂ ഹൈക്കോടതി ഡിസിഷനിലൂടെ. അതിനകത്ത് നിങ്ങൾ തീർത്തുകൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ ആ ആറുമാസം വരെ കോടതി അങ്ങനെ നിങ്ങളുടെ കേസ് മാറ്റിവെക്കുകയും ആ ആറുമാസം കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കേസ് തുടർന്ന് നടത്താനുള്ള അവകാശം ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് മീഡിയേഷൻ്റെ മീഡിയേഷൻ്റെ രസം എന്നറിയോ, ഈ തുക നമ്മൾ ചെക്ക് കേസിൽ താങ്കൾക്ക് കൂടുതലോ കുറവോ ഒക്കെ നിങ്ങൾക്ക് തമ്മിൽ സംസാരിച്ച് തീർപ്പാക്കാം. പലിശ വേണോ, പലിശ വേണ്ടി, ഇതൊക്കെ പറ്റും, പറ്റും, പറ്റും. അങ്ങ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസ് കിടപ്പുണ്ട്, അത് മീഡിയേഷന് വിടാൻ പറഞ്ഞാൽ അത് മീഡിയേഷന് വിടാം. അവിടെ തലയോലപ്പുറം ഏത് ഇതിലാണ് വരുന്നത്? എനിക്ക് തോന്നുന്നു അത് എറണാകുളത്തിന്റെ കീഴിലല്ലേ, അതെ കോട്ടയത്തിന്റെ എറണാകുളം, എറണാകുളത്തിന്റെ അവിടെ
2: എറണാകുളത്ത്
0: പോയിട്ട് എനിക്ക് പുറത്ത് മീഡിയേഷൻ സെന്റേഴ്സ് കാണും. നമുക്ക് സബ് സെന്റേഴ്സ് അവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ സബ് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മള് കോടതിയിൽ പറഞ്ഞാൽ മതി ഈ കേസ് മീഡിയേഷന് വിടണമെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോടതി. അതെ അതെ അതെ, ആ കോടതിയിൽ പറഞ്ഞാൽ മതി. അഡ്വക്കേറ്റിനോട് പറഞ്ഞു, അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ട് മീഡിയേഷൻ അയക്കാൻ ഒന്ന് കോടതിയോട് പറയാൻ പറഞ്ഞാൽ കോടതി മീഡിയേഷൻ അയക്കും. എന്നിട്ട് മീഡിയേഷൻ സെന്ററിൽ ഡേറ്റ് ഫിക്സ് ചെയ്യും. രണ്ടു കൂട്ടർക്കും അവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്താം കേട്ടോ. അതിനുള്ള വ്യവസ്ഥയുണ്ട്. അതിപ്പോ നമുക്ക് ചെക്ക് കേസിൽ ഇഷ്ടം പോലെ ചെക്ക് കേസുകൾ മീഡിയേഷനിലൂടെ തീരുന്നുണ്ട്. ആയിരക്കണക്കിന് ചെക്ക് കേസ് മീഡിയേഷനിലൂടെ ഒക്കെ തീരുന്നു. ആ ചെയ്ത് ആ പറഞ്ഞാൽ മതി, കോടതി ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി മീഡിയേഷൻ കേട്ടോ. ഓക്കെ, താങ്ക് യു പരമേശ്വരി, താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. അപ്പൊ നമ്മുടെ മീഡിയേഷന്റെ അതിന്റെ ഒരു പ്രോസസ്സ്, ഈ നമ്മുടെ ഇപ്പം നമ്മുടെ കേരള സംസ്ഥാനത്ത് എത്രത്തോളം കേസുകൾ ഇത്തരത്തിൽ പരിഹരിക്കപ്പെടുന്നു?
0: ഇപ്പം നമുക്ക് കേരളത്തിൽ ഇപ്പം ഞാൻ ഇപ്പം കഴിഞ്ഞ ഈ വർഷം തന്നെ മീഡിയേഷൻ ഡ്രൈവ് എന്നും പറഞ്ഞ് മീഡിയേഷൻ ഫോർ ദ നേഷൻ എന്നൊരു ഫസ്റ്റ് ഓണോടെ അത് കഴിഞ്ഞ സെപ്റ്റംബർ തീർന്ന് ഇന്ത്യ മുഴുവനും കെട്ടിക്കിടക്കുന്ന കേസിൽ സുപ്രീം കോടതി ഒരു പ്രോജക്റ്റ് അത് മീഡിയേഷൻ ഫോർ ദ നേഷൻ. അത് ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 35-40% കേസുകൾ അതിലൂടെ തീരുവാണ് കെട്ടിക്കിടക്കുന്ന കേസുകൾ. പിന്നെ ഈ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയുക മാത്രമല്ല, ഈ കേസുകൾ പരസ്പരം തീരുമ്പോൾ നമുക്ക് വ്യക്തിബന്ധങ്ങൾ കുറച്ചും കൂടെ ദൃഢമാക്കാൻ പറ്റുന്നുണ്ട്, ശത്രുത കുറയ്ക്കാൻ പറ്റുന്നുണ്ട്.

0: ഉണ്ട്. പ്രത്യേകിച്ച് മിക്കവാറും നമുക്ക് അയൽക്കാർ തമ്മിലായിരിക്കാം, ബന്ധുക്കൾ തമ്മിലായിരിക്കാം, ഫാമിലി കേസുകൾ, ഫാമിലി മെമ്പേഴ്സ്, അത് ഹസ്ബൻഡും വൈഫും തമ്മിൽ എത്രയോ കേസുകൾ അവർ മനസ്സ് തുറന്ന് സംസാരിച്ച് ഒരുമിച്ച് അത് വീണ്ടും നമ്മുടെ ജീവിതം സന്തോഷമായി മുമ്പോട്ട് പോകാൻ തുടങ്ങി. എത്രയോ കേസുകൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർക്ക് രണ്ടുപേർക്ക് ഒരിക്കലും ഒന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഇടമോ അവസരമോ കിട്ടാറില്ല.
1: പലപ്പോഴും ഈ കേസുകൾ ഉണ്ടാവുന്നത് ഒരു ഈഗോ നിന്നാണ് പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേറൊരു മധ്യസ്ഥന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കാൻ ഒരു അവസരം
0: കിട്ടുകയുണ്ടായി
1: കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ തന്നെ അത് പരിഹരിക്കാൻ
0: കഴിയും. ഞങ്ങൾ പറഞ്ഞില്ലേ മീഡിയേഷന്റെ പ്രോസസ്സ് തന്നെ പറഞ്ഞു, ഈ ടെൻഷൻ ഇൻക്രീസ് ചെയ്ത് വരുമ്പോഴായി ഈ പറഞ്ഞ പോലെ വ്യക്തിബന്ധങ്ങളൊക്കെ ഇതാവുന്നു. ജസ്റ്റ് ഒരു സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിരിക്കും, അങ്ങും ഞാൻ തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ്. ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതാണ് എന്റെ അഭിപ്രായം, ഇതാണ് അങ്ങയുടെ അഭിപ്രായം, അത് പറയാനൊരു അവസരം കിട്ടി ചിലപ്പോൾ അവിടെ തീരും, അതവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റണം. അത് ഡിസ്കസ് ചെയ്ത് തീർന്നില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നത്, പിന്നീട് ഒരു ഡിസഗ്രിമെന്റ് ആവും, എനിക്ക് അങ്ങോട്ട് അഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ആ ഡിസഗ്രിമെന്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആവും, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേറെ ആരെങ്കിലുമൊക്കെ വരേണ്ടി വരും, ആ പ്രോബ്ലം വീണ്ടും അവിടെ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഡിസ്പ്യൂട്ട് ആവും, തർക്കമായി. എനിക്ക് താങ്കൾ പറഞ്ഞു തർക്കമാകുമ്പോൾ എന്താണ് നമുക്കത് സെറ്റ് ഈ പറഞ്ഞ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സെറ്റിൽ ചെയ്യാൻ അതോറിറ്റീസിൻ്റെ അടുത്ത് വേണ്ടി വരും. ആ തർക്കം അതോറിറ്റീസും പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് ആവും, പുറമെ വേറെ ആൾക്കാർ ജാതി മതം രാഷ്ട്രീയം വേറെ വ്യക്തിബന്ധങ്ങളൊക്കെ അതിൽ ഇടപെടേണ്ടി വരും, കോൺഫ്ലിക്റ്റ് ആയി. കോൺഫ്ലിക്റ്റ് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും പോവാണ്, റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വയലൻസ് ആയി മാറും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പോലീസും പട്ടാളൊക്കെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും, ആ വയലൻസിലൂടെ സപ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു വാർ എന്ന പിന്നെ ടു ബി ഫോട്ട്, പിന്നെ യുദ്ധം ചെയ്ത് അവസാനം, അതായത് ഇപ്പോൾ രാജ്യങ്ങളിൽ നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇതൊരു ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് പരിഹരിക്കാൻ പറ്റിയ ഒരു അവസരം, അതാണല്ലോ നമ്മുടെ ബയലാറ്ററൽ ടോക്കും നെഗോസിയേഷനും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സ്, അതാണ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ക്രീം ബേസ് ഹാർട്ട് ഓഫ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ആശയ സംവാദം, ആശയം വിനിമയം നടക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത്. ഭർത്താവും ഭാര്യയും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കുന്നു, പിന്നെ ഇവർ കാണാറില്ല, വീട്ടുകാർ കാണാൻ അനുവദിക്കാറില്ല, പിന്നെ വീട്ടുകാർ തമ്മിലാണ് ഈ ഫൈറ്റൊക്കെ നടക്കുക. ഇവരെ രണ്ടുപേരും ഒരുമിച്ചിരുത്തുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ്, രണ്ടുപേരും ഒരുമിച്ചിരുത്തി ഞങ്ങൾ പ്രൈവറ്റ് സെഷനുണ്ട്, ജോയിൻറ്റ് സെഷനുണ്ട്, പിന്നെ ഓരോരുത്തർക്ക് ഈ പറഞ്ഞാൽ അവരെ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ ആരെ വിളിച്ചു വരുത്തണം സംസാരിക്കുക. ഈ ഒരു ഈ ആശയം സംവാദം ശരിക്കും നടക്കുകയാണെങ്കിൽ, ആശയവിനിമയം ശരിയായി നടക്കുകയാണെങ്കിൽ അവരവരുടെ ഈഗോ അങ്ങ് കുറയും, മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും. മനസ്സ് തുറന്ന് കാര്യം പറയുമ്പോൾ ഈ ഭാരങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾ ഇതായിരുന്നു എന്നെപ്പറ്റി ചിന്തിച്ചിരുന്നത്, അയ്യോ ഞാൻ അങ്ങനെയല്ലോ ചിന്തിച്ചത്, ആ ചിന്തകൾ
1: ശരിക്കും
0: അതിനുള്ള അവസരം കിട്ടണം.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ സാർ, ഞാൻ ക്രാന്തിമലം ഓട്ടോമോബൈൽ വിദഗ്ധൻ എന്ന് പറയുന്ന ഒരാളാണ് സാർ.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഞാൻ 2000 മുതല് ബസ്സിന്റെ അതിർത്തി വലിയ വലിച്ചുപിടുന്നത്, ബസ് അതിൽ വലിച്ചുപിടുന്നത് കൊണ്ട് ഞാൻ വില്ലേജിലും താലൂക്കിലും പരാതി കൊടുത്ത് വളരെ കാലം കയറി ഇറങ്ങിയ ശേഷം കോടതി പോകണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും. വളരെ കാലം നാല് പ്രാവശ്യം ഓരോ ഫയലിലും 4-5 വർഷം കയറി ഇറങ്ങിയ ശേഷം അങ്ങനെ തളർന്ന് 33% ബസ്സുകളാണ് ഇപ്പൊ 28% ബസ്സുമാക്കി വെച്ചിരിക്കുകയാണ്.
0: കേസ് വല്ലതും ഉണ്ടോ അതിന്റെ പേരില്? അല്ല, ഇപ്പൊ നമുക്ക് വേറെ കൂടെ എന്താണെന്നറിയോ, ഇപ്പൊ നമ്മുടെ നിയമസേവന അതോറിറ്റിയുടെ കീഴില് സ്ത്രീകൾക്ക് പൂർണ്ണമായും നിയമസഹായം സൗജന്യമാണ്. ഒരു കാശും മുടക്കാതെ സ്ത്രീകൾക്ക്, അതായത് നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റീസ് നിയമസേവന അതോറിറ്റിയുടെ കീഴിൽ നമുക്ക് ഒരു കാശ് പോലും മുടക്കാതെ നീതി കിട്ടുക എന്നുള്ളത് സ്ത്രീകളുടെ അവകാശമായിട്ട് നമുക്ക് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാം. അവിടുത്തെ
1: പ്രാവച്ചമ്പലം
0: തിരുവനന്തപുരത്ത് തന്നെയാണ്, അതിനപ്പം അങ്ങോട്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നെയ്യാറ്റിൻകരി ഉണ്ട്, ഇവൻ നെയ്യാറ്റിൻകരി പോലും ഉണ്ട്. തിരുവനന്തപുരത്തെ ലീഗൽ സർവീസ് അതോറിറ്റി ചെന്ന് കഴിഞ്ഞാൽ നിയമസഹായം, ഒരു കാശും കൊടുക്കാതെ നിയമസഹായം കിട്ടാൻ, ഇന്ന് ഇന്ത്യയിൽ സ്ത്രീകൾക്ക്, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്, കുട്ടികൾക്ക്, ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ അങ്ങനെയുള്ളവർക്കൊക്കെ നിയമസഹായം ഫ്രീ ആണ്. അതിനുള്ള വ്യവസ്ഥ നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേക്ക് ആവശ്യമായ ഉപദേശവും, അതിന് അഡ്വക്കേറ്റിന് വെച്ചൊരു കേസ് നടത്തണോ അത് വേണമെങ്കിൽ അത് ചെയ്യും, അല്ലാതെ ഏതൊരു കക്ഷിയെ വിളിച്ചു വരുത്തി കേസ് തീർപ്പാക്കാൻ ആവശ്യമാണെങ്കിൽ അതിൻ്റെ സംവിധാനം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അതിനാണ് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം വഞ്ചൂർ കോടതിക്കകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് പ്രത്യേക കെട്ടിടമുണ്ട് കോടതിയുടെ സമീപത്തായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേക്ക് വേണ്ട എല്ലാ സഹായവും, നിയമ സംവിധാനത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു തരും. അവർ വേണമെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എതിർകക്ഷിയെ വിളിച്ചു വരുത്തി ലോകദാലത്ത് എന്ന് പറഞ്ഞ് അതിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള അവസരവും കിട്ടും കേട്ടോ. വഞ്ചൂർ കോടതിയുടെ അകത്ത് തന്നെ ഉണ്ട്, നിയമസേവന അതോറിറ്റി ഉണ്ട്, ലീഗൽ സർവീസ്.

0: അതോറിറ്റിയുടെ ഓഫീസ് ചോദിച്ചാൽ അതിനകത്ത് തന്നെ ഉണ്ട്. ഒരു മൂന്ന് നില കെട്ടിടമുണ്ട്, രണ്ട് നില കെട്ടിടമുണ്ട്, അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും കേട്ടോ. നെയ്യാറ്റിങ്കരി അതോറിറ്റി ഉണ്ട്, താലൂക്ക് ലീവ് സർവീസ് കമ്മിറ്റി ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സഹായം ചെയ്യും. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിങ്കരയുടെ കീഴിലാണ് ഇത് വസ്തു വരുന്നതെങ്കിൽ നെയ്യാറ്റിങ്കര പോയാൽ മതി. എല്ലാ താലൂക്കിലും നമുക്ക് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. അവിടെ ഇതുപോലെ തന്നെയാണ് എതിർകക്ഷിയെ വിളിച്ചു വരുത്തി, നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഒരു കേസിലേക്ക് പോകുന്നതിന് മുമ്പേ തീർപ്പാക്കാനും പറ്റും. പ്രീ ലിറ്റിഗേഷൻ സെറ്റിൽമെന്റ് എന്ന് പറയാം, ഒരു പ്രീ ലിറ്റിഗേഷൻ കേസസ് കൊടുക്കാൻ പറ്റും, അത് ചെയ്യാം. അല്ല, അപ്പൊ അവിടെ അപേക്ഷ കൊടുത്തോ? അപ്പൊ അതെന്തായും നോക്കാലോ, ലഭ്യതയും വന്നിട്ടുണ്ടോ, അതെന്തായെന്നുള്ളതിനെ പറ്റി തന്നെ അന്വേഷിക്കുക. അതല്ലെങ്കിൽ ഇവിടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി വന്നാൽ അവരത് അന്വേഷിച്ചിട്ട് കാര്യം പറഞ്ഞുതരും കേട്ടോ. ഒന്ന് പഞ്ചൂരം പറഞ്ഞു നോക്കൂ കേട്ടോ. ആ ശരി ശരി, താങ്ക് യു താങ്ക് യു.
1: ഈ തിരുവനന്തപുരത്ത് ഇപ്പൊ സാർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇവിടുത്തെ അതിന്റെ ഒരു ഒരു സൊല്യൂഷൻ
0: ഒരു ഗുണം എന്ന് പറയുമ്പോൾ സർ, എല്ലാ കേസിനും പോകേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് അനുസരിച്ച് ലോകാദാലത്തുണ്ട്, പെർമനന്റ് ലോകാദാലത്തുമൊരു സംവിധാനം. അത് അതിലും രസം. പെർമനന്റ് ലോകാദാലം പബ്ലിക് യൂട്ടിലിറ്റി സർവീസ്, വാട്ടർ, കൺവീനിയൻസ്, റെയിൽവേ, നമുക്ക് ഈവൻ എഡ്യൂക്കേഷൻ, മെഡിക്കൽ, മെഡിക്കൽ നെഗ്ലിജൻസ്, മോട്ടോർ ആക്സിഡന്റ്, ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമുക്കൊരു തർക്കമുണ്ട് അല്ലെങ്കിൽ ഒരു ക്ലെയിം കിട്ടാനുണ്ടെങ്കിൽ 1 crore വരെയുള്ള തർക്കം പെർമനന്റ് ലോകാദാലത്ത് പറഞ്ഞ സംവിധാനമുണ്ട്. അത് മഞ്ജൂരി ലീഗൽ സർവീസ് അതോറിറ്റി ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്. അതനുസരിച്ച് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ കാര്യങ്ങൾ ഓപ്പോസിറ്റ് കക്ഷിക്ക് നോട്ടീസ് അയച്ച് അവിടെ ഇത് ഈ പറഞ്ഞ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവർ തീർപ്പ് സെറ്റിൽമെന്റ് ആയില്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കാൻ പറ്റും. പെർമനന്റ് ലോകാദാലത്തിന് 3 permanent ലോകാദാലത്താണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. 1 Thiruvananthapuram, 1 Kochi, 1 Kozhikode. തിരുവനന്തപുരത്തിന്റെ കീഴിലാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പിന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കിയൊക്കെ എറണാകുളത്തിന്റെ കീഴിൽ. അങ്ങനെ ഈ 14 districts കൂടെ ചേർന്ന് 3 permanent ലോകാദാലത്തുണ്ട്. അപ്പൊ പബ്ലിക് യൂട്ടിലിറ്റി സർവീസിനെ സംബന്ധിച്ചിട്ടുള്ള ഏതൊരു തർക്കവും ക്ലെയിമും നമുക്ക് അവിടെ കൊണ്ടുപോകാം. ഒരു കാശും ചെലവില്ലാതെ നമുക്ക് അവിടെ നിന്ന് ഒരു വിധി കിട്ടും. അതാ രസം. അവര് 1 crore വരെ ഉള്ള ക്ലെയിമുകൾ ചെയ്യാൻ പറ്റുന്ന
1: വിധി നടപ്പാക്കണം നിർബന്ധം
0: തന്നില്ല. അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോടതിയിലൂടെ നമുക്ക് നടപ്പാക്കിയെടുക്കാം. ഒരു കോടതി പാസ്സാക്കിയ ഒരു ഡിഗ്രിയുടെ സ്റ്റാറ്റസ് അതിനുണ്ട്. അതിന് അവാർഡ് എന്നാ പറയുക, ലീഗൽ അതിന് അവാർഡ് പാസ്സാക്കാം, അത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സംവിധാനം നമുക്ക് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിലുണ്ട്. പക്ഷെ മീഡിയേഷനിൽ വന്നു കഴിയുമ്പോൾ ആ കേസുകൾ പോലും മീഡിയേഷന് വിടാം. മീഡിയേഷൻ വിട്ടിട്ട് തർക്കങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റിലാക്കാൻ പറ്റും. അപ്പൊ അതാ മീഡിയേഷൻ ഗുണം. മീഡിയേഷൻ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, ഇപ്പൊ നമുക്ക് കോർട്ടിൽ പെൻഡിംഗ് ആയിട്ടുള്ള കേസുകൾ മീഡിയേഷൻ സെന്ററിലോട്ട് അയക്കുന്നു. മീഡിയേഷൻ സെന്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് കക്ഷികൾക്കൊരു ഡേറ്റ് കൊടുക്കുന്നു. അതിൽ ട്രെയിൻഡ് മീഡിയേറ്റേഴ്സ്, നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്തെ ഏകദേശം 65 ട്രെയിൻഡ് മീഡിയേറ്റേഴ്സ് തിരുവനന്തപുരം ജില്ലാ കോടതി ഇതിലും ആറ്റിങ്കരയും നെടുവങ്ങാടും വർക്കലയും ആറ്റിങ്ങലും ഒക്കെ ട്രെയിൻഡ് മീഡിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കേസുകൾ അവർക്ക് അയച്ചു കൊടുക്കുന്നു. നമുക്ക് സബ്സെൻറ്റേഴ്സ് ഉണ്ട്, മെയിൻ സെൻറ്റേഴ്സ്, മെയിൻ സെൻറ്റേഴ്സ് ഇപ്പം തിരുവനന്തപുരത്താണ്, സബ്സെൻറ്റേഴ്സ് ഇവിടെ എല്ലാം ഉണ്ട്.
1: എത്രത്തോളം കേസുകൾ ഒരു മാസം ഈ മീഡിയേറ്റേഴ്സിന് എത്തുന്നുണ്ടാവും?
0: നമുക്കിപ്പോൾ 1 year ഇപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഓരോ സെന്ററിലും 3000-4000 കേസ് വരുന്നുണ്ട് നമുക്ക് തിരുവനന്തപുരം സെന്ററിൽ. അതുപോലെ അവിടെയും ഇതേപോലെ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കേസ്. പിന്നെ നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വേണം. പക്ഷെ വിത്തിൻ ലിമിറ്റഡ് ആ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ കാര്യങ്ങൾ നന്നായി നടന്നു പോകുന്നു. കക്ഷികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തീർപ്പാക്കാം. ഇത് വർഷങ്ങളോളം കിടക്കുന്ന കേസുകളാണ്. 8 years, 10 years, 15 years കിടക്കുന്ന കേസുകളൊക്കെയാണ് മീഡിയേഷന് ടൈം കൂടെ വെച്ചിട്ടുണ്ട്. 60 days ഇത് മീഡിയേഷൻ മീഡിയേറ്റർ
1: ടൈം
0: ലിമിറ്റ് ഉണ്ട്. 60 days ആണ് നമുക്ക് ഇത്. ഇപ്പം അങ്ങ് നേരത്തെ ചോദിച്ചു നിയമം കൊണ്ടുവന്നു. ഇത് നടത്തുന്നത് ഇപ്പം നമുക്ക് സിവിൽ പ്രൊസീജിയർ ADR റൂൾസ് എന്ന് പറഞ്ഞിട്ട് 2008 ഹൈക്കോർട്ടിൻ്റെ റൂൾ, എല്ലാ സ്റ്റേറ്റിലും ഹൈക്കോർട്ടുകൾ റൂൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകീകൃത നിയമം ഇല്ലാതിരുന്നത് കൊണ്ട് ഏകീകൃത നിയമം 2023 വന്നു,
1: നടപ്പാക്കില്ല,
0: നടപ്പാക്കാൻ ആയിട്ടില്ല എന്ന് പറയാൻ കാരണം മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അപ്പർ ബോഡിയുണ്ട്. അതായിരുന്നു അവരുടെ മീഡിയേഷന്റെ കാര്യങ്ങൾ. നമുക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ മീഡിയേഷന്റെ ഒരു അപ്പർ ബോഡി. അത് ഇന്ത്യ മുഴുവൻ മീഡിയേഷൻ നടപ്പാക്കുന്നതിനും മീഡിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും മീഡിയേഷൻ സർവീസ് പ്രൊവൈഡേഴ്സും പ്രൈവറ്റ് മീഡിയേഷൻ എങ്ങനെ ചെയ്യാം, കമ്മ്യൂണിറ്റി മീഡിയേഷൻ, ഇതിനെപ്പറ്റിയൊക്കെ വ്യവസ്ഥകൾ വെക്കേണ്ടത് മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നതാണ്. മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. അവരാണ് റൂൾ ഫ്രെയിം ചെയ്യേണ്ടത്. അവരും റൂൾസും റെഗുലേഷൻസും അവരോടാണ് ചെയ്ത് പാർലമെന്റിൽ വെക്കേണ്ടത്. പക്ഷെ അത് ഇതുവരെ ആയിട്ടില്ല. 2023 മീഡിയേഷൻ ആക്ട് പാസ്സാക്കി. എനിക്ക് തോന്നുന്നു ഈ വർഷം ഏകദേശം അത് കംപ്ലീറ്റ് ആകും. റൂൾ ഫ്രെയിമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് മീഡിയേഷൻ, ഇപ്പം നമുക്ക് കോർട്ട് അനെക്സ്ഡ് കോടതിയായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് മീഡിയേഷൻ വരും.
1: കോടതി പെൻഡിംഗ് ഇരിക്കുന്ന കേസുകളാണ്,
0: പെൻഡിംഗ് കേസല്ല, പ്രൈവറ്റ് മീഡിയേഷനും വരാം. പ്രൈവറ്റ് മീഡിയേഷൻ വന്നു തുടങ്ങി. നമ്മളൊരു ഒരു സ്കീം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിർണയ സ്കീം ഹൈക്കോടതി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കീഴിലും കുറേ നടക്കുന്നു.
1: ഓക്കെ, വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.

0: ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, സാറിനോട് സംസാരിക്കാം.
1: പറഞ്ഞോളൂ.
2: ഹലോ സാർ.
1: ഹലോ.
2: പരിപാടി ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്.
1: ഓ നമസ്കാരം.
2: ആകാശവാണിയിലൂടെ ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കുള്ളൊരു വിഷയം, സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നത് വളരെ ശരിയാണെന്ന് എനിക്കും തോന്നി. അതിനോട്ടാണ് വിളിച്ചത്. ആശയവിനിമയം, ഒരു കേസ് കൊടുക്കുമ്പോൾ അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി വിളിച്ചെടുത്ത ബന്ധുക്കളാകാം അല്ലാതെ നീതിയിലാകാം, സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്.
1: പറഞ്ഞോളൂ.
2: അപ്പൊ എന്റെ മകളും ഞാനുമായിട്ടുള്ള ഒരു വിഷയമാണ്. 2023 മാർച്ചിലാണ് എന്റെ മകള് എനിക്ക് നഷ്ടമായത്. അതിൽ പല രീതിയിൽ ഞാൻ കേസ് കൊടുത്തു, അതിലൊന്നും എനിക്ക് നീതി ലഭിച്ചില്ല. അതിന്റെ ഒരു പ്രധാന കാര്യം സാറ് പറഞ്ഞത്, ഇപ്പൊ 2023 മാർച്ചിൽ നടന്ന സംഭവത്തിൽ അപ്പൊ തന്നെ വർക്കല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, കുട്ടി ഇന്നെടുത്തുണ്ട്, തമിഴ്നാട്ടിലായിരുന്ന നാട് കിടത്തി, പി ജി കഴിഞ്ഞൊരു മകളാണ്, നല്ല മെഡിക്കലിൽ പഠിച്ചിട്ടുണ്ടെന്ന് അവൾ അപായപ്പെടുത്തി, ബന്ധുക്കളും ഇതിന്റെ പിന്നിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കൊണ്ടുപോയി. ഞാൻ തമിഴ്നാട്ടിൽ പോയി എന്റെ കുട്ടി ജീവനോടെ ഉണ്ടെന്ന് കണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നിയമ സഹായത്തിന് വേണ്ടി ഞാൻ വർക്കല കൊടുത്തു. ഈ കുട്ടീനെ അവിടെ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ വരുത്തിച്ച് അമ്മയും മകളുമായി നേരിട്ട് ഇരുത്തി ആശയവിനിമയം നടത്തി കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ 23 മാർച്ചിൽ തന്നെ എന്റെ മകളെ എനിക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴുവരെ എന്റെ മകളെ എനിക്ക് കിട്ടിയിട്ടില്ല സാർ. സംവിധാനം ഒരുക്കാനാണ് ഞാൻ ഇപ്പൊ സാറിനോട് ഇത്
1: വിളിച്ചത്. താമസിക്കുന്ന തിരുവനന്തപുരത്തിന്റെ കീഴിലെ ഇവിടെ നമുക്ക് അതെ ലീഗൽ സർവീസ് അതോറിറ്റി ആയിട്ട് വല്ലതും ബന്ധപ്പെട്ടിരുന്നോ?
2: ആ ബന്ധപ്പെട്ടിരുന്ന ഈ ആകാശവാണിയുടെ നമ്മളെ ജഡ്ജി സാറുണ്ട് തന്നെ ഷംനാസ് സാറും
1: സംസാരിച്ചു.
2: പക്ഷെ ഇതിനിടയിൽ സാർ എനിക്കൊരു അപകടം പറ്റി. അപകടത്തിൽ എന്റെ കാലിലൊരു ഓപ്പറേഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നടക്കാനോ പോകാനോ പുറത്തു പോകാനോ ഒന്നും
1: കഴിയാത്തത്. നമ്മൾ ട്രിവാൻഡ്രത്തെ ലീഗൽ സർവീസ് അതോറിറ്റി എത്രയോ അങ്ങനത്തെ കേസുകൾ ചെയ്യുന്ന വെളിയിൽ നിന്ന് വന്ന കുട്ടികൾ, അല്ലെങ്കിൽ മാനസിക രോഗാശുപത്രിയിൽ അവിടെ നിന്നുള്ള വെളിയിൽ നിന്ന് കുട്ടികളൊക്കെ അവരെ കണ്ടുപിടിച്ച് തിരിച്ച് കൊണ്ടാക്കിയ സംഭവങ്ങൾ വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ട്രെയിനിലൊക്കെ കുട്ടികൾ അകപ്പെട്ട് ഇവിടെ വരാറില്ലേ, വന്നവരാരും നോക്കാനില്ല, അല്ലെങ്കിൽ മാനസിക ബുദ്ധി വൈകല്യമുള്ളവർ, ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് തിരിച്ച് അവരുടെ സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിക്കാനുള്ള കാര്യങ്ങൾ വരെ ലീഗൽ സർവീസ് അതോറിറ്റി തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് അദ്ദേഹം ഒരു ഷംനാസ് സാർ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് വരാം. അത് അവിടെ അതേമാത്രമല്ല, എല്ലാ കാലങ്ങളിലും എല്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ട്രിവാൻഡ്രം ലീഗൽ സർവീസ് അതോറിറ്റി ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങ് സമീപിക്കുകയാണെങ്കിൽ അതിന് വേണ്ട നിയമസഹായവും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡയറക്ഷനൊക്കെ അവിടെ നിന്ന് കിട്ടും. അതനുസരിച്ച് മുമ്പോട്ട് പോകാം. ഇപ്പൊ ഈ ഒരു സംവിധാനം വന്നതിന് ശേഷം നമുക്ക് കൃത്യമായും ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് തീരാവുന്നത് ഒക്കെ ഉള്ളൂ. അപ്പൊ എവിടെയെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അതിനുള്ള അവസരം പലപ്പോഴും കിട്ടാറില്ല. ഈ ലീഗൽ സർവീസ് അതോറിറ്റി ഇപ്പൊ വന്നപ്പോൾ നമുക്ക് അത് കിട്ടുന്നുണ്ട്. ഈ മധ്യസ്ഥതയെ പോലും ഞങ്ങൾ അതാ ചെയ്യുന്നത്, അല്ലാതെ മധ്യസ്ഥൻ ഒരു ഡയറക്ഷൻ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നൊന്നും പറയുന്നില്ല. അവരെ ഇരിക്കുന്ന വ്യക്തികൾ അവരുടെ പ്രശ്നങ്ങൾ പറയുക, അത് പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം അപ്പോഴേ പരിഹരിക്കാം. ശത്രുത മാറി നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താം. അത് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ട എല്ലാ സഹായവും അവർ ചെയ്തു തരും. നമ്മൾ എന്നുവെച്ചാൽ നമുക്കിപ്പോൾ എല്ലാ സംസ്ഥാനത്തും ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്ക് ഏത് ഡിസ്ട്രിക്ട് ആണോ ആ ഡിസ്ട്രിക്റ്റിനെ സമീപിക്കാം. പിന്നെ സ്റ്റേറ്റ് ലീഗൽ സർവീസ്, നമുക്ക് കേരളത്തിൽ കെൽസ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, തമിഴ്നാട് തമിഴ്നാട് ലീഗൽ സർവീസ് അതോറിറ്റി, എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഉണ്ട്. അതായത് ഒരു പ്രശ്നം വന്ന ആ സ്റ്റേറ്റിലെ ആ ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. അതുകൊണ്ടിപ്പം നിയമസേവനം എന്ന് പറയുന്നത് വ്യക്തിയുടെ അവകാശവും അതൊരു മൗലിക അവകാശവുമായി മാറി. അപ്പൊ അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയി നമ്മൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ പോവാന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇപ്പൊ അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത് ചെയ്യാൻ പറ്റി, ഇത് അങ്ങ് മറ്റുള്ളവരിലും പാസ് ചെയ്യാൻ പറ്റും. ഞാൻ ആകാശവാണി ചെയ്യുന്ന ദൗത്യം അത് തന്നെയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ മാർഗം അതാണ്. ഈ മാർഗങ്ങളുണ്ട്, ഇത് എത്തണം.
2: ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാറിനോട്, ഈ വിഷയം സംസാരിച്ച് ഞാൻ എന്റെ മകളുമായി ഒറ്റയ്ക്ക് താമസിച്ച വീടാണ്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം
1: ജീവിക്കും. നമുക്ക് പ്രത്യേകിച്ച്
2: എന്നോട് സംവിധാനം ഒരുക്കി തരണം സാർ. എന്റെ മകളിൽ തെറ്റിദ്ധാരണകൾ പരസ്യിച്ച് അവളെ ഭയപ്പെടുത്തിയാണ് എന്നെ
1: മാറ്റിനിർത്തിയിരിക്കുന്നത്. അങ്ങ് പറഞ്ഞല്ലോ ലീഗൽ സർവീസ് അവർ സമീപിച്ചിരുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ ഫർദർ അടുത്ത നെക്സ്റ്റ് എന്ത് ഫോളോ അപ്പ് ആക്ഷൻ വേണമെന്ന് അവർ പറഞ്ഞുതരും കേട്ടോ. ഒന്ന് ലീഗൽ സർവീസ് ട്രിവാൻഡ്രത്തെ ലീഗൽ സർവീസ് അതോറിറ്റി തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ആൾറെഡി അങ്ങയുടെ കേസ് അവിടെ അറിയാമല്ലോ. അപ്പൊ വേണ്ടത് ഫർദർ അടുത്ത ഫോളോ അപ്പ് ആക്ഷൻ എന്താണെന്ന് അവർ ഡയറക്ഷൻ തരും കേട്ടോ. വേണ്ടത് ചെയ്തു. എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. ഈ കാര്യങ്ങൾ ഇവിടെ കുറെയൊക്കെ പരിഹരിക്കാൻ അങ്ങനെ പറ്റിയെന്ന് സംസാരിക്കാൻ

0: അവസരം കിട്ടുമെന്നൊക്കെയുള്ള നമുക്ക് എത്ര പ്രതീക്ഷിക്കാം, അത് വേണ്ടതായി ചെയ്യുകയും ചെയ്യും കേട്ടോ.
1: ഓക്കെ, അപ്പോൾ ഈ ഏതെല്ലാം തരത്തിലുള്ള കേസുകളാണ് സാർ ഈ മീഡിയേഷനിൽ എടുക്കുന്നത്?
0: അതെ സാർ, നമുക്കിപ്പോൾ നമുക്ക് പറയുന്നുണ്ട് മിക്കവാറും എല്ലാത്തരം കേസുകളും ആവാം, ഈവൻ ക്രിമിനൽ കേസുകൾ പോലും ആവാം. ക്രിമിനൽ കേസുകളിൽ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ്, അത് നമുക്ക് പണിഷ് ചെയ്യുന്ന തന്നെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസിന് പണിഷ് ചെയ്താലേ പറ്റുള്ളൂ. പക്ഷേ കക്ഷികൾ തമ്മിൽ പരസ്പരം പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന കേസ്, ശരിക്കും രണ്ട് ടൈപ്പ് കേസ് വന്നു, കോമ്പൗണ്ടബിൾ കേസസ് രണ്ട് തരം. കോമ്പൗണ്ട് പറഞ്ഞാൽ പരസ്പരം പറഞ്ഞ് തീർപ്പാക്കാൻ പറ്റുന്നത്. ഒന്ന് കക്ഷികൾക്ക് പറഞ്ഞ് തീർപ്പാക്കി കോടതി ആയിരിക്കും ഞങ്ങൾ തീർപ്പാക്കുന്നത്. ചിലത് കോടതിയുടെ പെർമിഷനോടുകൂടി വിത്ത് ദ കൺസെന്റ് ഓഫ് ദ കോർട്ട്, അങ്ങനത്തെ കോമ്പൗണ്ടബിൾ, ആ കോമ്പൗണ്ടബിൾ ഒഫൻസസ് പോലും നമുക്ക് മീഡിയേഷനിലൂടെ തീർക്കാം. പിന്നെ ഒരു കോർട്ട് ഡിക്ലറേഷൻ വേണ്ട കാര്യമാണ്, ഒരു മൈനറിനെതിരെ കേസുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്, ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് മീഡിയേഷനിലൂടെ തീർക്കാം. അതൊരു ഡിക്ലറേഷൻ വേണം, ഒരു കോർട്ടിൻ്റെ ഡിക്ലറേഷൻ വേണം, അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു അവകാശത്തിനെ പറ്റിയുള്ള ഭരണഘടനാ കോർട്ടിലുള്ളൊരു ഡിക്ലറേഷനാണ് വേണ്ടത്. അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ച് വ്യക്തികൾ തമ്മിലുള്ള ഏത് തരം, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മണി മാറ്റേഴ്സ്, ചെക്ക്, കുടുംബം, ലേബർ, ആക്സിഡൻറ്റ് കേസസ്, ക്ലെയിംസ്, ഇതൊക്കെ മീഡിയേഷനിൽ, അത് ഈവൻ സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ലാൻഡ് അക്വസിഷൻ, ലാൻഡുമായിട്ടുള്ള അതിൻ്റെ കോമ്പൻസേഷൻ,
1: സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിനോട് ഏത് രീതിയിലാണ്?
0: ഗവൺമെന്റ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്, വളരെ പോസിറ്റീവായിട്ട്. ഇപ്പം തന്നെ നമുക്ക് ഇപ്പൊ മീഡിയേഷൻ ഫോർ ദ നേഷൻ സെക്കൻഡ് ഡ്രൈവ് നടക്കുമ്പോൾ ലാൻഡ് അക്വസിഷൻ കേസുകൾ ഒരുപാടുണ്ട്.
1: അതായത് ഇപ്പൊ ഞാൻ ചോദിക്കാൻ കാര്യം, മിക്കവാറുള്ള കേസുകൾ എഗൻസ്റ്റ് ഗവൺമെന്റും വ്യക്തികളും തമ്മിലായിരിക്കും കൂടുതലും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഗവൺമെന്റ് ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള റോൾ എടുക്കുന്നുണ്ട്.
0: ഗവൺമെന്റിന്റെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാ, അവർക്ക് അവരുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിലൂടെ എത്തിച്ചേരാൻ പറ്റാത്ത എവിടെയൊക്കെയോ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് നമ്മൾ പറയും പോലെ, എവിടെയോ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം എന്തെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാം. സർക്കാരിന്റെ ഉദ്ദേശം ആൾക്കാർക്ക് വെൽഫെയർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. പക്ഷെ അത് എത്തിക്കേണ്ടടുത്ത് എത്താതെ എവിടെയോ കുരുങ്ങി കിടക്കുന്നു, അതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈ മാർഗത്തിലൂടെ പറ്റും. അതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയും എവിടം വരെ എത്തി എന്താ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിച്ചത്, എവിടെയാ ആ പ്രശ്നം എന്ന്, ആ പ്രശ്നം റൂട്ട് കോസ് എന്ന് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഏജൻസികൾ വരുന്നുണ്ട്. ഈവൻ നമുക്ക് ഇപ്പം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ഒക്കെ എല്ലാ ഏജൻസികളും ഇൻഷുറൻസ് കമ്പനികൾ വന്ന് ചെയ്യുന്നുണ്ട്.
1: ഈ ഈ മീഡിയേഷൻ ആ ഒരു ഒരു ഫ്രെയിം വർക്കിലെ ഇപ്പൊ എന്തെങ്കിലും ഒരു അധികാരമുണ്ടോ മീഡിയേറ്റർക്ക് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ ലെറ്റർ അയക്കാനോ ഒക്കെയുള്ള സംവിധാനം?
0: അവിടെയാണ് മീഡിയേഷൻ ടോട്ടലി വോളണ്ടിയറാണ്. ആ വോളണ്ടിയർനെസ് ആണ് എൻ്റെത്. വോളണ്ടിയർനെസ്, സെൽഫ് ഡിറ്റർമിനേഷൻ, പാർട്ടീസിന് താല്പര്യം രണ്ടു കൂട്ടികളെ സംബന്ധിച്ചാൽ മാത്രമേ മീഡിയേഷൻ തുടങ്ങാൻ പോലും പറ്റുള്ളൂ. എനിക്ക് മീഡിയേഷൻ വേണം, ഞാൻ ലിറ്റിഗേഷനിൽ പോകുന്ന
1: ഗവൺമെന്റുമായിട്ടാണെങ്കിലോ,
0: ഗവൺമെന്റ് ആണെങ്കിൽ പറയാം, ഗവൺമെന്റ് വരാതിരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ഒരു ഡ്യൂട്ടി ബോണ്ടാണ്, ഞങ്ങൾ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് ആൾക്കാർക്ക് കാര്യങ്ങൾ നീതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അവർ വരും. അവരുടെ ഗവൺമെന്റ് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആൾക്കാരുടെ ക്ഷേമം.
1: ഏതെങ്കിലും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ടാണ് ഒരു കേസെങ്കിൽ നിങ്ങൾ മീഡിയേറ്റർ അവരെ അറിയിപ്പിക്കുക. തീർച്ചയായിട്ടും
0: മീഡിയേറ്റർ അല്ല, നമുക്ക് മീഡിയേറ്റർ സെൻട്രൽ നോഡൽ ഓഫീസേഴ്സ്, നോഡൽ ഓഫീസേഴ്സ് അപ്പൊ തന്നെ നോട്ടീസ് അയക്കുന്നുണ്ട്. പക്ഷെ നോട്ടീസ് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ്
1: റെസ്പോണ്ട് ചെയ്യുന്നത്.
0: ഈ ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് അവരുടെ അവർക്ക് ഈ
1: കെട്ടിക്കണമെന്നുള്ള
0: തീർക്കാൻ പറ്റുമല്ലോ. അപ്പൊ അവർ വളരെ പോസിറ്റീവാണ്. നമ്മളത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്താണെന്ന് അറിയിച്ചാൽ മതി. അപ്പൊ അത് ഇപ്പൊ നമുക്ക് പെൻഡിങ് കേസാണ്. ഇപ്പൊ അതല്ലാതെ പ്രീ ലിറ്റിഗേഷൻ മാറ്റേഴ്സ് വരെ നമുക്ക് കൊണ്ടുവരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പരാതി ലീഗൽ സർവീസ് അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റും. അവർ ഇതിനോട് വിളിച്ചു വരുത്തി ആ ലീഗൽ, അതാണ് ലീഗൽ സർവീസ് അതോറിറ്റി മീഡിയേഷനും കൂടെ ചേർന്നിട്ടാ, മീഡിയേഷൻ സെന്ററോട് ചേർന്നിട്ടാ പലപ്പോഴും കാര്യങ്ങൾ നടത്തുക. അപ്പൊ കോടതിയിൽ ഇല്ലാത്തൊരു കാര്യം ലോകതലത്തിലൂടെ വിധിയാക്കിയെടുക്കാം, ഒരു അവാർഡ് പാസ്സാക്കാൻ പറ്റും, അങ്ങനെയും പ്രശ്നങ്ങൾ തീർക്കാം. ഇനി ഇത് എല്ലാവരും ഇവിടെ വരണമെന്നില്ല, നമുക്ക് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അദാലത്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് ആ വില്ലേജിലോ ഒരു സ്കൂൾ ലെവലിലോ ഒരു വായനശാലയിലോ ഒരു പഞ്ചായത്തിലോ ഒക്കെ ചെന്ന് മൂന്ന് മെമ്പേഴ്സ് വേണമെന്നുള്ളത് ലീഗൽ സർവീസ് അതോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ, ഒരു അഡ്വക്കേറ്റ്, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ്, മൂന്ന് പേരെ എത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഇവർ മൂന്നുപേരും കക്ഷികളായിട്ട് സംസാരിച്ച് ഫൈനലി അവരൊരു ഒത്തുതീർപ്പ് വരുന്നു. അത് ഇത് മീഡിയേഷനിലെ പറയുന്നത് ലോകതലത്ത്, അവിടെ അവരെത്തുന്നത് ഒരു അവാർഡായിട്ട് പാസ്സാക്കാം. മീഡിയേറ്റേഴ്സിന് അവാർഡ് പാസ്സാക്കാനോ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. പ്രോപ്പർലി പാർട്ടീസ്, അത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അവരുടെ പ്രോബ്ലം അവർ സോൾവ് ചെയ്യുന്നത്, രണ്ടുപേരും വിന്നിങ്, നോബഡി ലൂസിങ്,
1: വിൻ
0: സിറ്റുവേഷൻ. മീഡിയേഷൻ്റെ ലക്ഷ്യം വിൻ സിറ്റുവേഷനാണ്, രണ്ടുപേരും സന്തോഷത്തോടെ കൈകൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു, രണ്ടുപേരും പൂർണ്ണ സംതൃപ്തരാണ്. സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത് അവരാ, പ്രോബ്ലം അവരുടേതാണ്, പ്രോബ്ലം സോൾവ് ചെയ്തതും അവരാ. നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞ അവാർഡ് ഞങ്ങൾ ഫെസിലിറ്റേറ്റേഴ്സാണ്, മീഡിയേറ്റേഴ്സ് ഫെസിലിറ്റേഴ്സ്, അതിനുവേണ്ടി സംവിധാനവും അതിനുവേണ്ടി ബാക്കിയെല്ലാം സജ്ജമാക്കി കൊടുക്കുന്നു, അതിനുവേണ്ടി അവസരം ഒരുക്കി കൊടുക്കുന്നു. ആ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തന്നെ, നേരത്തെ ആ മാഡം പറഞ്ഞാൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ ആശയ സംവാദനം ശരിക്കും നല്ല ആശയവിനിമയം നടക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഒരു ഒരാൾ പറയാനും മറ്റൊരാൾ കേൾക്കാനും തയ്യാറായ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, ഇത് ആരും കേൾക്കാൻ തയ്യാറില്ലാത്ത അവസ്ഥയാണ്, അവിടെയാണ് പ്രശ്നം വരുന്നത്.
1: ഓക്കെ, നമുക്ക് വേറെ ശ്രോതാവ് കൂടി

0: ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. തങ്കച്ചൻ
1: ചോദിച്ചോളൂ.
2: 1996 ഒരു പാകപത്രം ഉടമ്പടി ചെയ്തു, 3 പേർക്ക് വേണ്ടി പാകം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതെ, 2020 ആയപ്പോഴേ അദ്ദേഹം കൊണ്ടുവന്ന് എന്റെ അനുജൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. 96 3048 നമ്പർ പാകപത്ര പ്രകാരം എന്റെ വസ്തു അളന്ന് തിരിച്ചു തരണമെന്ന്. വസ്തു 90 അളന്ന് തിരിച്ച് കല്ലിട്ട് രണ്ടുപേരും വീടും വെച്ച് റബ്ബറും വെച്ച് എല്ലാം വെച്ചിരിക്കും. 36 കൊല്ലമായ റബ്ബറും ഉണ്ട്, 90 റബ്ബറും വെച്ച്. അപ്പൊ ആദ്യം കേസ് കൊടുത്ത് ഞാൻ ഈ വിളിക്കുന്ന ആള് പ്രതിയാ, വാദിയല്ല, പ്രതിയാ. അപ്പൊ 20 ഏപ്രിൽ മാസത്തിലാണ് കേസ്
1: കൊടുത്തത്.
2: കൊട്ടാരക്കര
1: മുനിസിപ്പാലിറ്റി.
2: 2024 ആഗസ്റ്റില് മീഡിയേഷന് വിളിച്ചു, 3 പ്രാവശ്യം മീഡിയേഷന് വിളിച്ചു. വിളിച്ചപ്പോൾ അയാൾ കൊടുത്തിരിക്കുന്നത് പാകപത്ര പ്രകാരം 3048 നമ്പർ പാകപത്ര പ്രകാരം എന്റെ വസ്തു വളർന്നു തിരിച്ച് കോടതി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് താലൂക്ക് സർവേ 2000 വന്ന ഈ വസ്തു ബൗണ്ടറി അളന്നതാ, 2 ഏക്കർ 23 സെന്റ് ഉള്ള ഒരു പുരയിടമാ, അതാണ് 3
1: ഓഹരിച്ചിരിക്കുന്നത്.
2: അപ്പൊ അത് കഴിഞ്ഞ് വില്ലയാറ്റസറെ വിളിച്ചിട്ട് വന്ന് കല്ലു വിട്ടു. അത് അന്ന് മുതൽ ഈ വസ്തു ഇങ്ങനെ വീട് വെച്ചു, റബ്ബർ വെച്ചു, റബ്ബർ പൊട്ടി എല്ലാം കഴിഞ്ഞു. 2020 കൊണ്ടുവന്ന് കേസ് കൊടുത്തത് ഇതേ
1: രീതിയിലാണ്.
2: വസ്തു വളർന്ന് തിരിച്ചു കൊടുക്കാൻ
1: 2024
2: മീഡിയേഷൻ നടന്നു. മീഡിയേഷൻ നടന്നപ്പോൾ ഈ അനുജൻ ഒന്നും പറയാനില്ല, വക്കീലാണ് പറയുന്നത്. വക്കീല് പറയുന്ന ന്യായം അംഗീകരിക്കാൻ പറ്റില്ല, കാരണം പാകപത്ര പ്രകാരത്തിലുള്ള ന്യായമല്ല പറയുന്നത്. വസ്തു അന്നേ അളന്ന് തിരിച്ച് ഇന്നും കസ്റ്റഡിയിൽ ഇരിക്കുക, മൂന്ന് പേരും
1: അനുഭവിച്ചോണ്ടിരുവാസ് തീർപ്പായില്ലല്ലോ. അതാ ഇതില് ഞാൻ പറഞ്ഞില്ലേ, മീഡിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നറിയോ? നിങ്ങൾ ഒരു കൂട്ടരും സമ്മതിച്ച് പറയുന്ന ഒരു വ്യവസ്ഥ സമ്മതിച്ച് അത് സെറ്റിൽമെന്റ് ആക്കാൻ പറ്റും. ഒരാള് സമ്മതിച്ചില്ല
2: എന്നുണ്ടെങ്കിൽ ഈ കേസ് കൊടുക്കുന്നതിനെ പറ്റിയുള്ള മീഡിയേഷൻ അല്ലേ നടക്കേണ്ടത്?
1: അല്ലല്ലല്ല, അതല്ല
2: നമുക്ക് എന്തറിയോ സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, പാകപത്ര പ്രകാരം വസ്തു എനിക്ക് അളന്ന് തരണം എന്ന് പറഞ്ഞാൽ ആ പാകപത്രത്തിലല്ല അടിസ്ഥാനം.
1: അല്ല, ഇത് കേട്ടോളൂ കേട്ടോളൂ, നമുക്കിപ്പോ അങ്ങയുടെ തർക്കം കോടതിയിൽ മുനിസിപ്പൽ കോടതിയിൽ കിടക്കുകയാണ്. ആ കിടക്കുന്ന തർക്കം എന്ത് ചെയ്യാം, കോടതി മീഡിയേഷൻ അയച്ചു കഴിഞ്ഞാൽ എന്താ കൂട്ടരെയും വിളിച്ചിരുത്തി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ യോജിച്ച് ഒരു തീരുമാനം എടുക്കാൻ ഒരു അവസരമുണ്ടോ എന്ന് അറിയാനാണ്. യോജിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ
2: നമ്മുടെ ഡിമാൻഡ് അതല്ല, അവര് പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല.
1: അതാ
2: പ്രകാരം വസ്തു
1: മനസ്സിലായി ഞാൻ പറഞ്ഞു,
2: പാകപത്രത്തിൽ പറയുന്ന വസ്തു അംഗീകരിക്കണം.
1: ആ ചുരുക്കി ഞാൻ പറഞ്ഞു, നമുക്ക് സമയം വളരെ കുറവ്, ഒരുപാട് കോൾ വരുന്നുണ്ട്. നമുക്ക് എന്തൊരു ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, രണ്ടുപേരും കൂടെ സമ്മതിക്കുന്ന ഒരു വ്യവസ്ഥയാണെങ്കിൽ ആ വ്യവസ്ഥ സമ്മതിച്ച് എഴുതി കഴിഞ്ഞാൽ അതൊരു കോടതി വിധിയാവും. ഒരാൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി കോടതിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പുറപ്പെടുവിക്കാനേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കും. അപ്പൊ നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് സഹോദരങ്ങളല്ലേ, നിങ്ങളുടെ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും താമസിക്കുന്നുണ്ട്, മനസ്സ് തുറന്ന് കാര്യങ്ങൾ സമ്മതിച്ച് തീർപ്പാക്കാനാണെങ്കിൽ ഈ ഒരു അവസരത്തിലൂടെ തീർപ്പാക്കി നിങ്ങളുടെ കേസ് കഴിയുന്നു, സന്തോഷമായി മുമ്പോട്ട് പോകാം. ഇനി ഒരാൾ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ കേട്ടോളൂ, ഒരാൾ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ കോടതി ഒരു വിധി പുറപ്പെടുവിക്കേണ്ടി വരും. അതിന് തെളിവുകളുടെ അവസാനത്തിൽ സമയമെടുക്കും, വിധിയെടുക്കാൻ. അല്ല വക്കീലല്ല, വക്കീലിന് ഇപ്പം അവരുടെ കക്ഷി പറയുന്നതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റില്ല, വക്കീലിന് കക്ഷിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമല്ലേ വക്കീൽ പ്രവർത്തിക്കുക, അല്ലാതെ വക്കീൽ സ്വന്തമായിട്ടല്ലല്ലോ പറയുക. അപ്പൊ കക്ഷി പറഞ്ഞാൽ മതി, കക്ഷിയുടെ മാത്രം എത്തി മീഡിയേഷൻ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, വക്കീലും കക്ഷികളും കൂടി എത്തി സംസാരിക്കാറുണ്ട്, ഒരു കക്ഷിയും ഒരു അവരുടെ വക്കീലും കൂടി എത്തി സംസാരിക്കാറുണ്ട്. ഇതിനൊക്കെ ഉള്ള സംവിധാനം അവിടെ ഉണ്ട്, അതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ അവർ മീഡിയേറ്റർ ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു കക്ഷി സമ്മതിക്കാതിരുന്ന മീഡിയേറ്റർക്ക് ഒരു ഓർഡർ ഒന്നും പുറപ്പെടുവിക്കാൻ പറ്റില്ല, മീഡിയേറ്റർ തിരിച്ച് കോടതിയിലായിരിക്കും, മാറ്റർ നോട്ട് സെറ്റിൽഡ്, ഇത്ര മാത്രമേ എഴുതുള്ളൂ, വേറെ ഒന്നും എഴുതാ. സെറ്റിലാവുന്ന കേസുകളിൽ ടേംസ് എഴുതും, സെറ്റിലാവാത്ത ടേംസിൽ ഞങ്ങൾ ഈ 3 വാക്കേ എഴുതുള്ളൂ, മാറ്റർ നോട്ട് സെറ്റിൽഡ്, വേറെ ഒന്നും എഴുതല്ല. അങ്ങ് പറഞ്ഞിട്ട് അവർ സെറ്റിലാക്കാൻ പറ്റുമെന്ന് നോക്കും, അല്ലെങ്കിൽ കോടതിയിൽ തന്നെ തിരിച്ചു പോകും കേട്ടോ. അത് അതാണ് വ്യവസ്ഥ. അതാണ്
2: കോടതിയിൽ എത്ര ആൾ വേണമെങ്കിലും കോടതി കിടക്കുമല്ലോ.
1: അല്ല കിടക്കുന്നത് നമുക്ക് കേസുകൾ സമയബന്ധിതമല്ലേ തീർക്കാൻ പറ്റുള്ളൂ, ഒരുപാട് കേസുകൾ പെൻഡിംഗ് അല്ലേ, അങ്ങ് അത് സമയമെടുക്കും. അത് കോടതിക്ക് എല്ലാം ഒരുമിച്ച് തീർക്കാൻ പറ്റില്ല, ഒരുപാട് കേസുകൾ പെൻഡിംഗ് അല്ലേ. അതാണ് നമ്മൾ 4.5 കോടി കേസ് ഇന്ത്യയിൽ പെൻഡിങ്, അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങ് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കും, മീഡിയേഷൻ നടക്കുമെന്ന്, അല്ലെങ്കിൽ കോടതിക്ക് തീർപ്പാക്കാനേ പറ്റുള്ളൂ കേട്ടോ. താങ്ക് യു തങ്കച്ചൻജി.
0: ഇപ്പൊ ഈ ഏതൊരു സംവിധാനത്തിലേ ചില കോട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മീഡിയേഷൻ്റെ ഒരു എന്തെങ്കിലും കോട്ടങ്ങൾ ഉള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ?
1: കോട്ടങ്ങളാണ് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് പറയോ, നമുക്ക് പറഞ്ഞ അതില് ഇനി ഒരു എന്താ പറയുക, ബയസ്ഡ് ആയിട്ടോ ഫ്രോഡ് ആയിട്ടോ വല്ല കാര്യങ്ങൾ അങ്ങനെ അധികം നടക്കാറില്ല. ഇതെന്തൊരു വോളണ്ടറി പ്രോസസ് ആണ്, നമ്മൾ ഒരാൾ എടുക്കുന്ന ഒരു മീഡിയേറ്റ് എടുക്കുന്ന തീരുമാനം ഒന്നുമല്ല, രണ്ടു കൂട്ടർക്കും അവർക്ക് തന്നെ തീരുമാനം. അതാ കോട്ടങ്ങൾ ഇല്ലാതായിരിക്കാൻ കാര്യം അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഞാനും കൂടെ ഒരു

0: ം വരുമ്പോ ഞാനും അങ്ങനെ സമ്മതിച്ചാൽ മാത്രമേ തീർപ്പാവുള്ളൂ. ഇത് ഒരാൾക്ക് ഫേവറായിട്ടോ ഒരാൾക്ക് അഗൻസ്റ്റ് ആയിട്ടോ ഒന്നും ചെയ്യാൻ മീഡിയേറ്ററിനും പറ്റില്ല. മീഡിയേറ്റർ ജസ്റ്റ് രണ്ടുപേർക്കും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവരുടെ ഫീലിങ്സ് വെളിയിൽ കൊണ്ടുവന്ന് രണ്ടുപേർക്കും കൂടെ തീർപ്പാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക ചെയ്യുക.
1: മീഡിയേറ്റർ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും.
0: അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതൊരു ആക്റ്റീവ് ലിസണർ ആയിരിക്കും. നമ്മൾ ലിസണിങ്ങും ഹിയറിങ്ങും ആ പറയുന്നത് ശരിക്കും നമ്മൾ കൃത്യമായിട്ടും ഒരാളുടെ ഒരു പ്രോബ്ലം പകുതി കേൾക്കുമ്പോൾ തന്നെ അതിൽ കേട്ടിരുമ്പോൾ പകുതി ആശ്വാസം അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. അപ്പോൾ അദ്ദേഹത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതിൻ്റെ അണ്ടർ എന്താ പറയുക ഇതിൻ്റെ അടിയിലുള്ള
1: നിയമപരിജ്ഞാനം ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം.
0: അണ്ടർലൈങ് ഇൻട്രസ്റ്റ് ഇവർ എന്തിനാണ് ഇതിനകത്ത് ഈ തർക്കത്തിന് വന്നത്? ചിലപ്പോൾ ഈ വസ്തുവിന് തർക്കം ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും, പണ്ടുള്ളൊരു വിരോധമായിരിക്കും. നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഈ വസ്തു കൊടുക്കാൻ മടിച്ചോ അല്ലെങ്കിൽ കാശ് കൊടുക്കാൻ മടിച്ചോ അല്ല. പണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ തട്ടി, ആ വാക്ക് ചിലപ്പോൾ ഒരു അപ്പോളജി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞങ്ങൾ മീഡിയേഷൻ അങ്ങനെ അപ്പോളജി പറഞ്ഞ് കേസ് പിൻവലിച്ച് പോയിട്ടുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. പണ്ട് എന്റെ അച്ഛനോട് ഇയാളുടെ അച്ഛനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് മോശമായിട്ട് തോന്നി, അതിന് ഇയാളെ മാപ്പ് പറഞ്ഞാൽ എനിക്കൊരു കേസും ഇല്ല. അപ്പൊ ഇതല്ല കേസ് അന്നത്തെ. അപ്പൊ ഈ പ്രശ്നം നമുക്ക് മീഡിയേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇവരുടെ കേസ് അവർ വരാൻ കാര്യം. അപ്പൊ അത് ആ പ്രോബ്ലത്തിലോട്ടൊന്ന് ചെന്ന് കഴിഞ്ഞാൽ, വ്യക്തിയെ മാറ്റി വെച്ച് പ്രോബ്ലത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് ഈസിയായിട്ട് പരിഹരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാം.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണിത് വിളിക്കുന്നത്? എവിടെ നിന്നാണ്?
2: എന്റെ പേര് ഉഷകുമാരി, പനിക്കൂട്ടിൽ നിന്നാ വിളിക്കുന്നത്. ഞാൻ ചോദിക്കാൻ, ഞാനൊരു അവശ്യ കിടക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു കഴിഞ്ഞ വർഷം ജൂൺ 4-ാം തീയതി ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകാനായിട്ട് എന്റെ വീട്ടുനടയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ, ഇറങ്ങി പോകാനെത്തുന്നതിനുമ്പോ തന്നെ ബസ്സിന് ഇതിലോട്ട് പോയാൽ ഒരു തിരുവനന്തപുരം ബസ് വന്നായിരുന്നു. ഞാൻ കുറലോട് ജംഗ്ഷനിലേക്ക് തൊട്ടപ്പുറത്ത് വെച്ച് കൈ കാണിക്കുകയും ബസ്സിൽ ഞാൻ എന്നെ പാസ് ചെയ്ത് പോയി നിന്നപ്പോ ഞാൻ ബസ്സിന്റെ ആ മുക്ക് തട്ടി കവർന്ന് വീണത് മാത്രമേ എനിക്ക് ആ നേരം അറിയാവൂ. പക്ഷെ പിന്നെ എനിക്ക് എല്ലാരും കൊണ്ട് നടക്കുന്ന യാത്രക്കാരും ഈ ബസ്സിലെ ജീവനക്കാരൻ തന്നെ ബസ് നിർത്തുകയും ചെയ്തു. പക്ഷെ ബസ് തട്ടിയാണോ എന്താണോ എനിക്ക് അപ്പോഴും അറിയത്തില്ല. സ്വല്പം കഴിഞ്ഞ എനിക്ക് മനസ്സിലായി ബസ് തട്ടിയാണ് ഞാൻ കവർന്ന് വിളിച്ച് വീഴാണ്. സ്റ്റോപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് അവർ സ്പീഡിൽ കൊണ്ട് പോയപ്പോ ഞാൻ ഇങ്ങനെ കൈ വെച്ച് പോകാൻ നിർത്തിയത്. അപ്പോഴേ ഞാനെങ്കിൽ തട്ടിയ കവർന്നടിച്ച് വീഴുന്നത്. പക്ഷെ എല്ലാരും കൂടെ ഓടിക്കൂടി വന്ന് തൂക്കി എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്റെ ഒരു കൈ മൊത്തവും ഷോർട്ട് മൊത്തം അപ്പഴേ പൊട്ടിപ്പോയായിരുന്നു. അങ്ങനെ എന്റെ നിലവിളി കാരണം അവര് വേറൊന്നും ചിന്തിച്ചില്ല, ഞാനും ഒന്നും ചിന്തിച്ചില്ല. കാരണം എന്റെ അത്രത്തോളം ഷോക്ക് ആയി പോയത്. പക്ഷെ അവര് അപ്പഴ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചെന്നെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കുകയും അവിടെ അപ്പഴത്തന്നെ കാശുപത്രിയിലുള്ള ഡോക്ടർ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് എക്സ്റേ എടുത്ത് എടുത്തുകൊണ്ട് വെളിയിൽ നിന്ന് വരാൻ പറഞ്ഞപ്പോ തന്നെ മൊത്തം കൈ പൊട്ടിപ്പോയതായിട്ടാണ് കണ്ടത്. പക്ഷെ അപ്പോഴെ ബസ്സിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് പിന്നെ അവരാരും എനിക്ക് തോന്നുന്നു ചോദിച്ചില്ല. എങ്ങനെ വീണെന്നൊന്നും ചോദിച്ചില്ല. ഇവർ സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞ് വീഴ്ചയാണെന്ന് എഴുതി പോയി പേപ്പറിൽ. എന്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെ ചൊല്ലി ഇപ്പൊ ഞാൻ ഒരു വർഷം കൊണ്ട് എന്റെ കൈ എടുക്കാൻ കഴിയാതെ ഞാനിപ്പോ നെടുമങ്ങാട്ട് ട്രീറ്റ്മെന്റ് ആയി.
0: ഇത് എപ്പോഴാ നടന്നത്?
2: ഈ കഴിഞ്ഞ വർഷം June 4, 2025 ഇന്ന് വരെയും ട്രീറ്റ്മെന്റ് ആണ് സാർ. എന്റെ
0: കൈ ക്ലെയിമോ ഒന്നും പരാതിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നോ?
2: ഇല്ല ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഒരു സാറ് എന്റെ അടുത്ത് പറഞ്ഞ് ഇത്രയും ഗെറ്റിക്കലായതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു സപ്പോർട്ട് ചെയ്യാം, ഞാൻ അപേക്ഷ എഴുതി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ അപേക്ഷ കൊടുത്തതുമില്ല. ഞാനിപ്പോഴും ഒരു കിടക്കില്ല. കിടക്ക വെച്ചാൽ ഈ
0: തിരുവനന്തപുരത്തല്ലേ?
2: തിരുവനന്തപുരമല്ലേ, ഇത് നെടുമങ്ങാട്. അങ്ങനെ അതിപ്പം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷനും കഴിഞ്ഞിട്ട് കമ്പി കഴിച്ചു കഴിഞ്ഞു. പിന്നെ കൈ അനങ്ങാൻ വരെ ഇപ്പൊ ബ്ലഡ്
0: കുത്തിവെച്ച് ആരെ കൊണ്ടെങ്കിലും ഒരു പരാതി നമുക്ക് ഈ പറഞ്ഞതുപോലെ ലീഗൽ സർവീസ് അവിടെ നമുക്ക് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട് നെടുമങ്ങാട് തന്നെ. അവർക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ മുകളിലോട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നും ഇനി വേണമെങ്കിൽ നമുക്ക് പെർമനന്റ് ലോകതാലത്തിന് സംവിധാനം ഉണ്ട് അവിടെ കൂടെ, അത് ട്രിവാൻഡ്രത്താണ്, അതിലൂടെ നമുക്ക് ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സി അല്ലേ പറഞ്ഞു? അതെ, കെ എസ് ആർ ടിക്ക് നോട്ടീസ് അയച്ച് അവരെ വരുത്തി അതിന് സംവിധാനം ചെയ്യാൻ പറ്റും. അങ്ങ് അവിടെ ഈ ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട് നെടുമങ്ങാട്, അവിടെ അങ്ങേക്ക് പോകാൻ പറ്റില്ല, ആരെങ്കിലും അയച്ചാൽ മതി. അവരയച്ചു കഴിഞ്ഞാൽ അവർ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതും അതിനുവേണ്ടി പരാതി കൊടുക്കേണ്ട പരാതി വരെ എഴുതി എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പറ്റി പറഞ്ഞു തരും. ഒന്ന് അവിടെ ആരെങ്കിലും ഒന്ന് അയച്ചാൽ മതി. ലീഗൽ സർവീസ് ആണ് അതെ, ഇതെല്ലാം കാണിച്ചുകൊണ്ട് പരാതി കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ അവർ വേണ്ടത് അവർ ചെയ്യും, അതിന് വേണ്ട എന്താ പറയുക നഷ്ടപരിഹാരം തരാൻ ആവശ്യമായ വ്യവസ്ഥകൾ അവർ ചെയ്തു തരും കേട്ടോ. ധനമങ്ങാട്ട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്.

0: കോടതിയായിട്ട് ബന്ധപ്പെട്ട് അവർ ആരോടെങ്കിലും പറഞ്ഞാൽ മതി അവിടെ. അവിടുന്ന് പിന്നെ ആൾക്കാർ വേണമെങ്കിൽ വന്നു, പാരലീഗൽ വോളണ്ടിയേഴ്സ് ഉണ്ട് അവിടുന്ന്, അങ്ങനെ വന്ന് കണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ സംവിധാനം അവർ ചെയ്തു തരും കേട്ടോ. അവിടെ ഒന്ന് സമീപിച്ചാൽ മതി കേട്ടോ.
1: കോൾ കട്ടായെന്ന് തോന്നുന്നു. ഈ മീഡിയേഷൻ്റെ അതിൻ്റെ ഔട്ട്കം, അപ്പോൾ അങ്ങനെ ഒരു ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് അത് അതിനൊരു അതിൻ്റെ ഒരു ലീഗൽ ബാക്കപ്പ് എങ്ങനെയാണ്?
0: അതെ സർ, അതാ നമ്മുടെ ശരിക്കും ഫൈനലി അത് തന്നെ അറിയാം. അതായത് നമ്മൾ മീഡിയേഷന് പോയി കഴിഞ്ഞാൽ എന്താന്ന്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ പ്രസൻ്റ് ഉള്ളത് പെൻഡിങ് കേസാണ്. അപ്പോൾ അതൊരു കോടതി വിധി കിട്ടേണ്ട കേസാണ്. ഇതിനെ മീഡിയേഷൻ അയച്ചു കഴിയുമ്പോൾ മീഡിയേറ്റർ സംസാരിച്ച് ഇതിൻ്റെ മീഡിയേഷൻ സെറ്റിൽമെൻ്റ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടു കൂട്ടരെ സമ്മതിച്ച് അത് രണ്ടു കൂട്ടരുടെ സമ്മതത്തോടു കൂടി എഴുതി രണ്ടു കൂട്ടർക്കും വായിച്ചു കൊടുത്ത് അവർക്ക് ഈ ടേംസൊക്കെയാണ്, ഈ ടേംസൊക്കെ എല്ലാ ടേംസും വായിച്ച് രണ്ടു കൂട്ടരും എഗ്രി ചെയ്ത് കഴിയുമ്പോൾ ഇരു കക്ഷികളും ഒപ്പിട്ട് അവരെ അഡ്വക്കേറ്റ്മാരുണ്ടാവും അവരും ഒപ്പിട്ട് മീഡിയേറ്റർ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കോടതിക്ക് തിരിച്ച്, ഏത് കോടതിയിൽ നിന്നാണോ കേസ് അയച്ച ആ കോടതിക്ക് തിരിച്ചയക്കുന്നു. ആ കോടതി അതിന് ഒരു കോടതി വിധി

0: അവർക്ക് ഈ ടേംസൊക്കെയാണ്, ഈ ടേംസൊക്കെ എല്ലാ ടേംസും വായിച്ച് രണ്ടു കൂട്ടരും എഗ്രി ചെയ്ത് കഴിയുമ്പോൾ ഇരു കക്ഷികളും ഒപ്പിട്ട് അവരെ അവർ അഡ്വക്കേറ്റ്മാരുണ്ടാവും, അവരും ഒപ്പിട്ട് മീഡിയേറ്റർ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കോടതിക്ക് തിരിച്ച, ഏത് കോടതിയിൽ നിന്നാണോ കേസ് അയച്ച ആ കോടതിക്ക് തിരിച്ചയക്കുന്നു. ആ കോടതി അതിന് ഒരു കോടതി വിധിയാണ്, കോംപ്രമൈസ് ഡിഗ്രി രണ്ട് കൂട്ടിനും സമ്മതിച്ച്. അതായത് സിവിൽ നമ്മുടെ കോടതി സി പി സിയിൽ പറയുന്നുണ്ട് ഓർഡർ 23 റൂൾ 3 എന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്, നമ്മുടെ കേസ് നമുക്ക് ഇരു കൂട്ടർക്ക് സമ്മതിച്ച് എങ്ങനെ തീർപ്പാക്കാം, കോംപ്രമൈസ് ഡിഗ്രി പാസ്സാക്കാം. ഇതൊരു കോംപ്രമൈസ് ഡിഗ്രി ആയിട്ട് കോടതി പാസ്സാക്കുന്നു. പിന്നീട് ഈ വിധി നമുക്ക് ഈ കോടതിയിലൂടെ നടപ്പാക്കിയെടുക്കും, എക്സിക്യൂഷൻ പ്രൊസീജിയറിൽ അതൊരു വിധിയായി കിട്ടി. അപ്പം നമുക്ക് ഇത് തെളിവെടുക്കാനോ ബാക്കി കാര്യങ്ങൾക്കോ ഒന്നും പോകണ്ട, ഇവർ സമ്മതിച്ച കാര്യങ്ങൾ തന്നെയാണ് ആ വിധി. അപ്പം സ്വന്തം കൊടുത്ത കേസിൽ കക്ഷികൾക്ക് തന്നെ ഒരു വിധി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോടതിയുടെ അപ്രൂവലോടുകൂടി വിധി സമ്പാദിക്കാൻ ആവശ്യമായ ഒരു സംവിധാനമാണ് മധ്യസ്ഥത.
1: ഈ ഭാവിയിൽ ഈ വിധി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് പറ്റില്ല എന്ന് തോന്നി അപ്പീൽ പോകാനോ അങ്ങനെയുള്ള എന്തെങ്കിലും
0: അപ്പീൽ വേണ്ട, രണ്ടു കൂട്ടർ എഗ്രി ചെയ്ത കാര്യം.
1: അതെ, ഭാവിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് അത് തെറ്റായി പോയോ വേണ്ട
0: പാലിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ഇത് നടപ്പായത് ഫ്രോഡിലൂടെയാണെന്നോ ഇംപ്രോപ്പർ ആണെന്നോ അല്ലെങ്കിൽ പ്രോപ്പർ പ്രൊസീജിയർ അല്ല എന്നൊക്കെ ഒരു ആണെങ്കിൽ ചലഞ്ച് ചെയ്യാം. അല്ലാതെ ഇത് രണ്ടുപേർക്കും ബൈൻഡിംഗ് ആണ്, അപ്പീലില്ല, രണ്ടുപേരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്, അതൊരു കോടതി വിധിക്ക് തുല്യമാണ്, അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. അഥവാ സമ്മതിച്ചെഴുതിയതാണല്ലോ, അതുകൊണ്ട് രണ്ടു കൂട്ടർ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്.
1: ഓക്കെ, ഇപ്പം നിലവിൽ ഇപ്പം കോടതികൾക്ക് മുമ്പുള്ള മുമ്പിൽ ഇരിക്കുന്ന ഏതെങ്കിലും കേസുകൾ, ഇപ്പം നമ്മളെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് അവരുടെ ഒരു കേസ് ഇപ്പം ഏതെങ്കിലും കോടതിയിൽ മുമ്പിലുള്ളത് മീഡിയേഷന് വിടണം എന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുക?
0: കോടതികളൊന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി, ഏത് സ്റ്റേജിൽ വേണമെങ്കിലും മീഡിയേഷൻ, അതായത് ഇത് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും വിടാം. ഇനി അത് വേറൊരു ഗുണം കൂടെ ഉള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും മീഡിയേഷനിലൂടെ തീർപ്പാക്കാൻ പറ്റും. ഈ കേസ് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഒരു കാര്യമാണ്, അതുപോലും നമുക്ക് തീർപ്പാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളുള്ള കേസുകളിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കേസുകളോ മറ്റു കാര്യങ്ങളോ വേറെ എവിടെയെങ്കിലും ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു കേസ് വന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കേസ് വേറൊരു കോടതി ഉണ്ടെങ്കിൽ ആ കേസും ഞങ്ങൾ പിൻവലിച്ചോളാം എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇവർക്ക് അപേക്ഷ കൊടുത്ത് അതും തീർക്കും. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സും, അപ്പോൾ ഒരു ഒരു ഒരു മീഡിയേഷൻ സെറ്റിൽമെൻറ്റിലൂടെ നമുക്ക് അവർ തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ പറ്റും. ഇനി മറ്റൊരു പണ്ടൊരു കാശ് കിട്ടാനുണ്ടായിരുന്നു, ഞാൻ അത് വേണമെങ്കിൽ കൊടുത്തോളാം അല്ലെങ്കിൽ അത് കുറച്ചോളൂ, എല്ലാ തർക്കം. അതൊരു വ്യക്തിബന്ധം എത്രത്തോളം സുദൃഢമാക്കാമെന്നുള്ളത്, നല്ലൊരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാം എങ്ങനെ പറ്റുമെന്നുള്ളത്, അത് നമുക്ക് മീഡിയേഷനിൽ തീരുമാനിക്കാം. ഇത്രയും ഒരു ഓപ്പണായിട്ടുള്ള കാര്യം നമുക്ക് കോടതിയിലൊന്നും പറ്റില്ല, കോടതി തെളിവ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കക്ഷികൾക്ക് മനസ്സ് തുറന്ന് അവിടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ വലിയൊരു അവസ്ഥ അല്ലെങ്കിൽ വലിയൊരു അവസരം ആണ്
1: മീഡിയേഷൻ വഴി ലഭ്യമാകും
0: ലഭ്യമാകുന്നുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്കാരമായിട്ട് മാറണം. അതൊരു തർക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ തർക്കിക്കാൻ പോകുന്നതിന് പകരം എന്തുകൊണ്ട് രക്ഷ പിടിച്ച് വരുത്തിക്കൂടാ എന്നുള്ളത്.
1: അപ്പം കൂടുതൽ ആൾക്കാർ ഈ ഒരു രീതിയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ തർക്കങ്ങൾ പരിഹരിക്കാൻ മുമ്പോട്ട് വരട്ടെ എന്ന് നമുക്കുള്ള അങ്ങനെ ഒരു നമുക്കൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിക്കാൻ നമ്മുടെ സമയം അവസാനിക്കും.
0: എല്ലാവരും പറഞ്ഞാൽ ആകാശവാണി ചെയ്യുന്ന വലിയൊരു നല്ല ദൗത്യമാണ്, ഒരുപാട് ജനങ്ങളിൽ എത്തുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ലൊരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ഉദ്യമിച്ച ആകാശവാണിക്ക് പ്രത്യേകം നന്ദി.
1: ഓക്കെ സർ, താങ്ക് യു സോ മച്ച്.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി പൂർണ്ണമാകുകയാണ്. തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ അഥവാ മീഡിയേഷന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ. അദ്ദേഹത്തോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സ്റ്റുഡിയോയിലൊപ്പം ഉണ്ടായിരുന്നത് സോഹ്റ മാമു. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്.

0: എനിക്കൊരു
1: അതെ ഞാൻ പോയത് പറഞ്ഞുതരാ മുത്തപ്പാ കുറച്ചെന്ന് പറഞ്ഞുതരാ
0: കുറച്ചെന്ന് പറയേ

0: ഗോപാലനും സംഘവും അവതരിപ്പിച്ച ചെറുമി നാടകമാണ് ഇതുവരെ കേട്ടത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
10: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകമൊന്ന്. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് KSRTC. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. കലാശപ്പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഹരിയാനയിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷൻ, അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി, തിരുവനന്തപുരം റിസർച്ച് ആന്റ് ഇന്നൊവേഷൻ ക്ലസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സംരംഭകർക്കായുള്ള സംസ്ഥാനതല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രിക്കടവിലെ അൽ റഹീം ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ. ഹോട്ടലിൽ നിന്ന് മന്തി കഴിച്ച 15 പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. മയോണൈസിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ് ഇത്തവണ ഓണം ബമ്പറിനുള്ളത്. 30 കോടിയാണ് ഒന്നാം സമ്മാനം. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് ടിക്കറ്റ് വില. പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോണി എം ജോർജ് നിർവഹിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേനയുള്ള 2ാം വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: 2ാം വിള നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ജൂൺ 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റ രസീതുകൾക്കാണ് SBI കനറാ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ 1ാം വിള കൊയ്ത്തിനു മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5 താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടത്.
0: ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുക, പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൌകര്യവും സഹായവും ഒരുക്കുക തുടങ്ങി ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP പറഞ്ഞു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള വള്ളസദ്യ, വള്ളം കളി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തുന്നതിനായി NDRF സംഘം സന്ദർശനം നടത്തി. പമ്പാനദിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള പ്രധാന അപകട മേഖലകൾ പരിശോധിച്ചു. നിലവിൽ ജലവിതാനം സുരക്ഷിതമാണെന്ന് സംഘം പരിശോധനയ്ക്ക് ശേഷം അറിയിച്ചു. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഇന്നുച്ച മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടാൻ ആരംഭിച്ചു. തിരക്ക് പ്രമാണിച്ച് വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTCയുടെ പ്രത്യേക ബസ് സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
3: തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കർക്കിടകം 1 നാളെ പുലർച്ചെ 5 നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.ശബരിമല ഓൺലൈൻ

0: ഓർഗ് എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ.
1: അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ 2 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിതവിസ്മയ കേന്ദ്രമായി ആനയിറങ്കൽ ചുണ്ടൽ മാറുന്നു. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്കൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്തുകൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ആനയിറങ്കൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
1: ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിൽ ഇടം നേടിയത്. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം 19:30 നടക്കും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ മുൻമന്ത്രി റോഷി അഗസ്റ്റിന് ക്ലീൻ ചിറ്റ്. ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് DYSP പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടം സ്വദേശിയായ കോൺഗ്രസ് നേതാവ് ബേബി ജോസ് മണ്ടാനമാണ് പദ്ധതിയിൽ അഴിമതി നടന്നതായി പരാതി നൽകിയത്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് നികുതി പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്ക് പ്രകാരം ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും വിമാന ഇന്ധനത്തിന്റേത് 14.50 രൂപയും വർദ്ധിപ്പിച്ചു. എന്നാൽ പെട്രോളിന്റെ കയറ്റുമതി നികുതി ലിറ്ററിന് 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം മെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. 1ാം സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകം 1. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് KSRTC. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. കലാശ പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുന്നു.
4: പല മാതാപിതാക്കളും ഇന്നും എന്റെ കുട്ടി നന്നായി കഴിക്കുന്നു, നല്ല തടിയുണ്ട്, അതിനാൽ ആരോഗ്യവാനാണ് എന്ന് കരുതുന്നു. എന്നാൽ അമിതവണ്ണം ഒരു ആരോഗ്യ പ്രശ്നമാണ്. അത് കുട്ടിയുടെ ശരീരത്തെയും മനസ്സിനെയും ഭാവിയെയും ബാധിക്കുന്നു. ഒരു കുട്ടിയുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം കൊഴുപ്പ് അടിഞ്ഞുകൂടി ആരോഗ്യത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് അമിതവണ്ണം. എല്ലാ തടിച്ച കുട്ടികളും അമിതവണ്ണമുള്ളവരല്ല. അതുകൊണ്ടാണ് ശിശുരോഗ വിദഗ്ധർ കുട്ടിയുടെ

പ്രായം, ഉയരം, ഭാരം, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്, വളർച്ചാ ചാർട്ട് എന്നിവ ഉപയോഗിച്ചാണ് വിലയിരുത്തുന്നത്. പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, അമിതവണ്ണം ഒരു രോഗമാണ്. അത് വെറും സൗന്ദര്യ പ്രശ്നം മാത്രമല്ല. കുട്ടികളിലെ അമിതവണ്ണം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണത്തിൽ എന്താണ് കൂടുതലുള്ളത്? പീസ, ബർഗർ, ഫ്രൈഡ് ചിക്കൻ, ചിപ്സ്, പഫ്സ്, നൂഡിൽസ്, കേക്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഈ ഭക്ഷണങ്ങളൊക്കെയാണ്. ഈ ഭക്ഷണങ്ങളിൽ കൂടുതൽ ഉപ്പ് അടങ്ങിയിരിക്കുന്നു, കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു, കൂടുതൽ കലോറി നൽകുന്നു, കൂടുതൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. പക്ഷേ പോഷകഗുണമോ വളരെ കുറവാണ്. ഒരു ചെറിയ കുപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സിൽ തന്നെ നിരവധി ടീസ്പൂൺ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. ഇനി ശാരീരിക പ്രവർത്തനക്കുറവ്. മുമ്പ് കുട്ടികൾ പുറത്ത് കളിക്കുമായിരുന്നു, സൈക്കിൾ ഓടിക്കുമായിരുന്നു, മരത്തിൽ കയറുമായിരുന്നു. ഇന്നാണെങ്കിലോ മൊബൈൽ ഫോൺ, ടാബ്, വീഡിയോ ഗെയിംസ്, ടെലിവിഷൻ ഇവയൊക്കെയാണ് കുട്ടികളുടെ പ്രധാന വിനോദം. അടുത്തതായി ഉറക്കക്കുറവ്. ഉറക്കം ശരീരഭാരം നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമാണ്. കുറഞ്ഞ ഉറക്കം വിശപ്പ് കൂട്ടുന്നു, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു, ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾ കേൾക്കുന്നതിനുപരി കാണുന്നതാണ് പഠിക്കുന്നത്. വീട്ടിൽ ജങ്ക് ഫുഡ് കൂടുതലാണെങ്കിൽ, വ്യായാമം ഇല്ലെങ്കിൽ, സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ കുട്ടികളും അതേ ശീലങ്ങൾ സ്വീകരിക്കും. അമിതവണ്ണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഒന്നാമതായി പ്രമേഹം. മുമ്പ് Type 2 പ്രമേഹം മുതിർന്നവരുടെ രോഗമായിരുന്നു. ഇപ്പോൾ അമിതവണ്ണമുള്ള കുട്ടികളിലും ഇത് കാണുന്നു. ഇത് ജീവിതകാലം മുഴുവൻ ചികിത്സ ആവശ്യമായ രോഗമാണ്. ഹൈപ്പർടെൻഷൻ 10 to 12 വയസ്സുള്ള കുട്ടികളിലും ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് കണ്ടെത്തുന്നു. ഫാറ്റി ലിവർ, അമിതവണ്ണമുള്ള കുട്ടികളിൽ കരളിൽ കൊഴുപ്പ് അടിയുന്നു. ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല, പിന്നീട് കരൾ വീക്കം, കരൾ പ്രവർത്തനക്കുറവ് എന്നിവയിലേക്ക് നയിക്കാം. അമിതവണ്ണം അസ്ഥിസന്ധി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. കൂടുതൽ ഭാരം മുട്ടുകൾക്കും കണങ്കാലുകൾക്കും നട്ടലിനും അധിക സമ്മർദ്ദം നൽകുന്നു. നേരത്തെയുള്ള കൗമാരത്തിനും ഇത് കാരണമാകുന്നു. ചില പെൺകുട്ടികളിൽ അമിതവണ്ണം കാരണം കൗമാര ലക്ഷണങ്ങൾ നേരത്തെ തുടങ്ങാം. അമിതവണ്ണം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ബാധിക്കുന്നു. പല കുട്ടികളും കൂട്ടുകാരുടെ പരിഹാസം, ബോഡി ഷെയ്മിംഗ്, ആത്മവിശ്വാസക്കുറവ്, വിഷാദം, ഒറ്റപ്പെടൽ എന്നിവ നേരിടുന്നു. കുട്ടികളിലെ അമിതവണ്ണം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. അമിതവണ്ണ പ്രതിരോധം കുട്ടി സ്കൂളിൽ പോകുമ്പോഴല്ല തുടങ്ങേണ്ടത്, ജനനം മുതൽ തന്നെ തുടങ്ങേണ്ടതാണ്. ജീവിതത്തിന്റെ ആദ്യ 6 മാസം മാതാവിന്റെ പാൽ മാത്രം നൽകുക എന്നത് വളരെ പ്രധാനമാണ്. മാതാവിന്റെ പാൽ കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രതിരോധശേഷി വർദ്ധിക്കുന്നതിനും മാത്രമല്ല ഭാവിയിൽ അമിതവണ്ണ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. കുട്ടികൾക്ക് നിശ്ചിത സമയങ്ങളിൽ ഭക്ഷണം നൽകണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. പല മാതാപിതാക്കളും ഭക്ഷണത്തിനും പഠനത്തിനും പ്രാധാന്യം നൽകുമ്പോൾ ഉറക്കത്തിന്റെ പ്രാധാന്യം മറന്നുപോകാറുണ്ട്. ഉറക്കക്കുറവ് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ബാധിക്കുകയും അമിതവണ്ണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി 5-2-1-0 അഥവാ 5-2-1-0 നിയമം അല്ലെങ്കിൽ റൂൾ. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘടനകൾ കുട്ടികളിലെ അമിതവണ്ണം തടയാൻ ഒരു മാർഗനിർദ്ദേശം നിർദ്ദേശിക്കുന്നു. അതാണ് 5-2-1-0 റൂൾ. ഈ 4 അക്കങ്ങൾ ഓരോ കുടുംബത്തിനും ഓർക്കാൻ വളരെ എളുപ്പമാണ്. 5 എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. കുട്ടികൾ ദിവസവും കുറഞ്ഞത് 5 തവണയെങ്കിലും പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. 2 എന്നത് സ്ക്രീൻ സമയം 2 മണിക്കൂറിൽ താഴെ എന്നതാണ്. കൂടുതൽ സ്ക്രീൻ സമയം ശാരീരിക പ്രവർത്തനം കുറയ്ക്കുകയും അധിക ഭക്ഷണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 1 എന്തിനെ സൂചിപ്പിക്കുന്നു? ദിവസവും 1 മണിക്കൂർ ശാരീരിക പ്രവർത്തനം എന്നതാണ്. 0 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസുകൾ, അമിത പഞ്ചസാരയുള്ള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കണം. ദാഹമകറ്റാൻ ഏറ്റവും നല്ലത് വെള്ളമാണ്. ചില കുട്ടികളിൽ അമിതവണ്ണത്തിന് പിന്നിൽ പ്രത്യേക രോഗങ്ങളോ ജനിതക കാരണങ്ങളോ ഉണ്ടാകാം. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ശിശുരോഗ വിദഗ്ധന്റെയോ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റിന്റെയോ വിലയിരുത്തൽ അത്യാവശ്യമാണ്. 5 വയസ്സിന് മുൻപ് ആരംഭിക്കുന്ന അമിതവണ്ണം വളരെ വേഗത്തിൽ ഭാരം വർദ്ധിക്കുന്നത്, വളർച്ചക്കുറവ് അല്ലെങ്കിൽ കൗമാര വളർച്ച വൈകുന്നത്, നാഡീവ്യൂഹ സംബന്ധമായ ലക്ഷണങ്ങൾ, അസാധാരണമായ രക്തപരിശോധനാ ഫലങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം. അമിതവണ്ണത്തിന്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഡയറ്റ് കൊണ്ടോ ഏതാനും ദിവസത്തെ വ്യായാമം കൊണ്ടോ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല എന്നതാണ്. കുട്ടിയുടെയും
കുടുംബത്തിന്റെയും ജീവിതശൈലി

0: ശൈലിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ചികിത്സയുടെ അടിസ്ഥാനം. കുട്ടികളിലെ അമിതവണ്ണ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിന്റെ പിന്തുണയാണ്. കുട്ടിയെ മാത്രം മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ കുടുംബം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും സ്വീകരിക്കണം. മാതാപിതാക്കൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ശാരീരികമായി സജീവരാകുകയും ചെയ്താൽ കുട്ടികളും അത് പിന്തുടരും. കുട്ടിയെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യരുത്. അമിതവണ്ണ ചികിത്സയിലെ പ്രധാന ഘടകമാണ് ശരിയായ ഭക്ഷണക്രമം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. ദിവസവും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. കേരളീയ ഭക്ഷണ രീതികളായ പുട്ട്, അപ്പം, ഇഡ്ഡലി, ദോശ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകളാണ്. അതേസമയം ചിപ്സ്, ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, ചോക്ലേറ്റ്, കേക്ക്, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്താം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് പാനീയങ്ങൾ, പാക്കറ്റ് ജ്യൂസുകൾ എന്നിവ ഒഴിവാക്കി വെള്ളം, മോര്, നാരങ്ങാ വെള്ളം തുടങ്ങിയവ ഉപയോഗിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ശാരീരിക പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൂടുതലായി ഏർപ്പെടുത്തുക. കുട്ടികൾ ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇതിന് പ്രത്യേകം ജിമ്മിലോ ഫിറ്റ്നസ് സെന്ററിലോ പോകേണ്ട ആവശ്യമില്ല. ഓട്ടം, സൈക്കിൾ ചവിട്ടൽ, നീന്തൽ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, നൃത്തം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ചെയ്യാൻ കഴിയുന്നവയാണ്. വ്യായാമം ഒരു ശിക്ഷയായി കാണാതെ കളിയുടെ ഭാഗമായാണ് കുട്ടികൾക്ക് അവതരിപ്പിക്കേണ്ടത്. ഇന്നത്തെ കുട്ടികളിൽ അമിതവണ്ണം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അമിതമായ സ്ക്രീൻ സമയം. മൊബൈൽ ഫോൺ, ടാബ്, ടെലിവിഷൻ, വീഡിയോ ഗെയിമുകൾ എന്നിവയ്ക്കായി ചിലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രീൻ ഉപയോഗിക്കരുത്. കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം വളർത്തണം. കുട്ടികളുടെ ആരോഗ്യത്തിന് ഉറക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉറക്കക്കുറവ് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ബാധിക്കുകയും അമിതവണ്ണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള മതിയായ ഉറക്കം ഉറപ്പാക്കണം. ഇനി മരുന്നുകളുടെയും ശസ്ത്രക്രിയയുടെയും പ്രാധാന്യം എപ്പോഴാണെന്ന് നോക്കാം. പല മാതാപിതാക്കളും അമിതവണ്ണം കുറയ്ക്കാൻ മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കുട്ടികളിലെ അമിതവണ്ണ ചികിത്സയുടെ പ്രധാന മാർഗം ജീവിതശൈലി മാറ്റങ്ങളാണ്. വളരെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് മരുന്നുകൾ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ അമിതവണ്ണമുള്ള ചില കൗമാര പ്രായക്കാരിൽ മാത്രം ബേരിയാട്രിക് സർജറി പരിഗണിക്കാറുണ്ട്. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഇത് പരിഗണിക്കാം. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ Class 2 ഒബേസിറ്റി അല്ലെങ്കിൽ Class 2 അമിതവണ്ണത്തോടൊപ്പം പ്രമേഹം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഗുരുതര അനുബന്ധ രോഗങ്ങൾ ഉള്ളപ്പോൾ, 2 Class 3 ഒബേസിറ്റി ഉള്ള കുട്ടികളിൽ അനുബന്ധ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയകൾ സ്ലീവ് ഗ്യാസ്ട്രക്ടമി, റൗവൻ വൈ ഗ്യാസ്ട്രിക് ബൈപാസ് ഇവയൊക്കെയാണ്. ഈ ശസ്ത്രക്രിയകൾക്ക് ശേഷവും ജീവിതകാലം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കണം. വൈറ്റമിൻ, ധാതു സപ്ലിമെന്റുകൾ ആവശ്യമായി വന്നേക്കാം. സ്ഥിരമായ മെഡിക്കൽ ഫോളോ അപ്പ് നിർബന്ധമാണ്. കുട്ടികളിലെ അമിതവണ്ണം ഇന്ന് ലോകം നേരിടുന്ന പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ്. എന്നാൽ സന്തോഷകരമായ കാര്യം, ഇത് വലിയ തോതിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ആരോഗ്യകരമായ ഭക്ഷണം, സ്ഥിരമായ ശാരീരിക പ്രവർത്തനം, മതിയായ ഉറക്കം, സ്ക്രീൻ സമയം നിയന്ത്രണം എന്നിവയിലൂടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭാവി സമ്മാനിക്കാം.
1: കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്.

0: വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിലാകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
1: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
0: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. രോഹിംഗ്യൻ, ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ്

മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി

0: കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000-ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15-ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹന്റ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്ര സേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോകപ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഗാനസല്ലാപം, തത്സമയ ഫോൺ ഔട്ട് ചലച്ചിത്രഗാന പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനസല്ലാപത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യ കോളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രിയ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഗാനസല്ലാപമാണ് ഫോൺ ഔട്ട് പ്രോഗ്രാം. അതായത് കത്തുകളയച്ച് കാത്തിരിക്കുന്ന ശ്രോതാക്കളെ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന ദിവസം. മറ്റൊന്നുമല്ല പറഞ്ഞത്, കഴിഞ്ഞ 2 വ്യാഴാഴ്ചകളിലും ഈ സമയത്ത് കോളുകൾ ഇങ്ങോട്ട് വരുന്ന ഒരു പ്രവണത കാണാനിടയായി. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് ഇങ്ങോട്ട് വിളിക്കാനുള്ള അവസരം ചൊവ്വാഴ്ചകളിൽ 1 മണി മുതൽ 2 മണി വരെയും ബുധനാഴ്ചകളിൽ 9 മണി മുതൽ രാവിലെ 9 മുതൽ 10 മണി വരെയാണ്. ആ കാര്യം പ്രിയ ശ്രോതാക്കൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമുക്കിനി ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ബബിതയാണോ?
3: അതെ മാം.
2: തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടിയിൽ നിന്നാണ്.
3: ശരി,
2: ആദ്യമായിട്ടാണ് അല്ലേ കത്തെഴുതുന്നത്?
3: ഓക്കെ.
2: എവിടെയാണ്? പാലക്കാട്.

0: പൂക്കോട്ടുകാവ് അല്ലെ സ്ഥലം? ഓക്കെ, എന്ത് ചെയ്യണു ബബിത?
1: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: ഓക്കെ, മക്കളൊക്കെ?
1: മക്കള് മൂത്താള് പ്ലസ് വണ്ണിന് പഠിക്കുന്നു, ചെറിയാള് അഞ്ചില്.
0: ചെറിയാള് അഞ്ചില് അല്ലെ. മൂത്താള് അപ്പൊ ഏത് ഗ്രൂപ്പാണ് എടുത്തിട്ടുള്ളത്? പ്ലസ് വണ്ണിന്
1: കൊമേഴ്സാണ് എടുത്തിട്ടുള്ളത്.
0: ഓക്കെ, ചെറിയാള് അഞ്ചില് അല്ലെ.
1: ചെറിയാള് അഞ്ചില്.
0: എന്താ അവരുടെയൊക്കെ പേരുകള്?
1: ആശിഷ് മൂത്താള്, ജാൻവി.
0: ജാൻവി, ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യണു?
1: ഞങ്ങക്ക് ഇവിടെ വീടിന്റെ അടുത്തുനിന്ന് ഒരു ചെറിയ ഷോപ്പ് ഉണ്ട്, ഹോൾസെയിൽ ഷോപ്പ് ആയിട്ട് നടത്തുന്നുണ്ട് ഹസ്ബൻഡ്.
0: അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് വീട്ടുവിശേഷങ്ങൾ അല്ലെ. നമ്മുടെ ഈ ഒരു റേഡിയോ ആയിട്ടുള്ള ഒരു ബന്ധം ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ അടുത്താണോ കേൾക്കാൻ തുടങ്ങിയത്?
1: കുട്ടിക്കാലത്തോന്നുണ്ട്, എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചു വന്നിട്ട് കുറച്ചു കാലം കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ അത് കേടുവന്നിരിക്കുകയാണ്. ഇപ്പൊ ചേച്ചിയാണ്, ഇപ്പൊ എന്റെ ചേച്ചിന് മാമിന് പരിചയം ഉണ്ടോന്ന് അറിയില്ല. ധന്യ കോഴത്തോടി കൂനത്രന്ന് പറഞ്ഞിട്ട്
0: എപ്പോഴും ശരി.
1: അപ്പൊ ചേച്ചിയാണ് ഇപ്പൊ എനിക്ക് വേണ്ടി കത്തൊക്കെ
0: അയച്ചിട്ടുണ്ട്. ചേച്ചിയാണ് ഈ അനിയത്തി കുട്ടിയോടും ഇതിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞത് അല്ലേ?
1: അതെ അതെ, അവള് സ്ഥിരം ശ്രോതാവാണ് റേഡിയോയുടെ.
0: എന്തായാലും നന്നായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇന്ന് കത്തില് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വിഷുക്കണി എന്ന ചിത്രത്തിൽ ജാനകി പാടിയ പാട്ടാണ്, ജാനകി അമ്മ പാടിയത് അല്ലേ, മലർക്കൊടി പോലെ. പാട്ടൊക്കെ പാടുവോ? എങ്ങനെയാ?
1: ഇല്ല,
0: ആസ്വാദനം മാത്രമേ ഉള്ളൂ അല്ലേ. കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ടുകൾ കേട്ട് ആസ്വദിക്കും അല്ലേ. അപ്പൊ ഇത് ഡെഡിക്കേറ്റ് ചെയ്യണുണ്ടോ പാട്ടാർക്കെങ്കിലും? ചേച്ചിക്ക്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഇത് കേൾക്കുന്നത്? ആപ്പ് വഴിയാവും അല്ലേ, റേഡിയോ കേട് വന്നിരിക്കുകയാണെന്ന്
1: പറഞ്ഞത്.
0: ശരി,
1: വാങ്ങിച്ചു
0: തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രിയതമയുടെ റേഡിയോയുടെ ആ ഒരു ഇഷ്ടം കണ്ടറിഞ്ഞ് അല്ലേ, തീർച്ചയായിട്ടും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ നമുക്ക് സംസാരിക്കാൻ സാധിച്ചത്. അപ്പൊ എന്നാ ഇനി നമുക്ക് പാട്ട് കേട്ടാലോ. ശ്രീകുമാരൻ തമ്പി എഴുതി, സലിൽ ചൗധരി ഈണം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം വിഷുക്കണി. അപ്പൊ മക്കളോടും ഹസ്ബൻഡിനോടും ഒക്കെ നമ്മളുടെ അന്വേഷണം പറയൂ
1: കേട്ടോ.
0: ധന്യയുടെ അടുത്ത് പ്രത്യേകിച്ചും ധന്യയാണല്ലോ ഇങ്ങനെ കത്തെഴുതി അല്ലെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞത്.
1: ഓക്കെ,
0: ശരി, താങ്ക് യു.
1: ശരി, താങ്ക് യു.

നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ഹലോ
4: ഹലോ
3: നമസ്കാരം. തൃശൂർ ആകാശവാണി എന്നാണ്, നമ്മുടെ ഗാനസല്ലാപം പരിപാടി എന്നാണ്. മോഹനനല്ലേ? ചാവക്കാട് അല്ലെ വീട്? ചാവക്കാടാണ്. നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ് അല്ലെ മോഹനൻ, പ്രീത മോഹൻ എന്നൊക്കെ പറഞ്ഞ് പ്രിയഗീതത്തിലും ഒക്കെ നമുക്ക് കത്തുകള് കാണാറുണ്ട് നമ്മള്. ഇപ്പൊ കൊറച്ചായി എന്ന് തോന്നുന്നു അല്ലേ, പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇപ്പൊ കൊറച്ചായിട്ടുണ്ട് അല്ലേ? പിന്നെന്താണ്, 13-ാം തീയതി ഒരു വിശേഷം ഉണ്ടായിരുന്നു അല്ലേ, മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കാണ് കേട്ടോ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ മോന്. ഇന്ന് എങ്ങനെയാ, സ്കൂളിൽ പോയിട്ടുണ്ടാവും അല്ലേ? അടുത്തുണ്ടോ ഇപ്പൊ ആള്? മോന്റെ പേരെന്താണ്? മോന്റെ പേരെന്താ പറഞ്ഞോളൂ.
4: പേര് അവനെ വിളിക്കണത് അമ്പാടി എന്നാണ്, പക്ഷെ അവന്റെ ശരിയായ പേര് ധ്യാൻ മോഹൻ.
3: ധ്യാൻ മോഹൻ അല്ലേ, അമ്പാടി എന്ന് വിളിക്കുന്ന ധ്യാൻ മോഹൻ അല്ലേ. എന്താണ്, കൃഷ്ണനോടുള്ള ആ ഒരു ഭക്തി കൊണ്ടാണോ അമ്പാടി എന്ന് പേരിട്ടത് വീട്ടില് വിളിക്കാൻ?

0: എല്ലാരും അറിയപ്പെടുന്ന പേര് അമ്പാടി എന്നാണ്.
1: അതെ അല്ലേ? ഓക്കെ.
0: അമ്പാടിയുടെ വീട് എവിടെയാ കാണിച്ചു കൊടുക്കും. അങ്ങനെ അമ്പാടി നേരത്തെ വരുമ്പോ അവന്റെ കുടുംബമായിരുന്നു എല്ലാരും വരണത്.
1: അതെ, ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് അല്ലേ?
0: അതെ.
1: വൈഫ് എന്ത് പറയണു? സുഖായിരിക്കണല്ലോ എല്ലാവരും അല്ലേ? പിന്നെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, പറഞ്ഞോളൂ.
0: വിശേഷങ്ങള് റെഡിയാ. ആകാശവാണിയിലൊക്കെ നല്ല നല്ല പരിപാടികളാണ്. എല്ലാ നല്ല എല്ലാ ശ്രോതാക്കളോടും റേഡിയോ കൈവിടാതിരിക്കാം നോക്കുക. അത്രയും നമുക്കൊരു എല്ലാ അറിവും കാര്യങ്ങളും ആകാശവാണിയിലാണല്ലോ.
1: അതെ അതെ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയാം ട്ടോ. പിന്നെ ആ ശ്രവ്യോത്സവത്തിനൊക്കെ വന്നിരുന്നോ?
0: അത് വരാൻ പറ്റില്ല.
1: വരാൻ പറ്റിയില്ല അല്ലേ? ഓക്കെ. ഓ ഓ, അത് ശരി. അപ്പൊ അങ്ങനെ ഇട്ടെറിഞ്ഞു പോരാൻ പറ്റുന്ന ഒരു ഇതായിരുന്നില്ല അല്ലേ? പിന്നെ രാത്രി ഒക്കെ ആയിരുന്നതുകൊണ്ടുള്ള ഒരു ഇതല്ലേ, എത്തിപ്പെടാനുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും അല്ലേ?
0: ആ
1: ശരി. അപ്പൊ എന്തായാലും മോനോട് നമ്മളുടെ അന്വേഷണം പറയണം കേട്ടോ. നമ്മള് ബർത്ത് വിഷസ് ഒക്കെ പറഞ്ഞിരുന്നു എന്ന് പറയണം മോനോട് കേട്ടോ. ഓ പിന്നെന്താ, തീർച്ചയായിട്ടും പറയാം. ആ ആചാരി തിരുവത്ര, അദ്ദേഹം നമ്മുടെ നല്ലൊരു ശ്രോതാവാണ്. അതെ, അതെങ്ങനെ ഈ റേഡിയോ വഴി കിട്ടിയ സുഹൃത് ബന്ധാണോ? ഓഹോ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോണു അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും വൈഫിനോടും മോനോടും ഒക്കെ നമ്മുടെ അന്വേഷണം പറയണം. ഇനി ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മാഴ 2 എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷും നീലാരാജും പാടിയ പാട്ടാണ്. ബി കെ ഹരിനാരായണന്റെ വരികളാണ്. അപ്പോ ആ പാട്ട് കേൾക്കാം നമുക്ക് അല്ലേ? മോന് വേണ്ടിയിട്ടായിരിക്കും ഗാനം അല്ലേ? ശരി, അപ്പൊ തീർച്ചയായിട്ടും എന്താ അമ്പാടിക്ക് വേണ്ടി ഈ ഗാനം. ഹലോ, പറയൂ. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി
0: വാടാനപ്പള്ളിയില് മാമന്മാർ രണ്ടുപേരും.
1: ഓക്കെ, അപ്പൊ അതാ അവർക്ക് എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ചും നമ്മുടെ അമ്പാടിക്ക് വേണ്ടി അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ. അപ്പൊ തുടർന്നും ഒരു 2-3 മാസം കഴിയുമ്പോ കത്തുകൾ അയക്കും. ശരി, ഓക്കെ, താങ്ക് യു.

0: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20
1: തിമിരം ഗ്ലോക്കോമ റെറ്റിന ഒക്യുലോപ്ലാസ്റ്റി ലോ വിഷൻ എയ്ഡ് കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ
3: ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ
4: കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
7: ഹലോ
8: ഹലോ
7: നമസ്കാരം ഇത് കൈരളിയല്ലേ കൈരളിയല്ലേ
8: അതെ അതെ അതെ
7: തൃശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടിയിലാണ് ഈ പേര് ഒരു വെറൈറ്റി പേരാണല്ലോ അങ്ങനെ അധികം കേൾക്കാറില്ല അല്ലേ കൈരളി
8: അതെ അതെ ഞാൻ പഠിച്ച സ്ഥലത്തും വർക്ക് ചെയ്തോടത്തും ഒക്കെ ഈ പേരിൽ ഞാൻ തന്നെയുള്ളു
7: അതെല്ലേ
8: എന്റെ ഒരു എന്റെ അമ്മയുടെ ആങ്ങളുണ്ടായിരുന്നു മരിച്ചുപോയിപ്പോ അതിന്റെ ഇഷ്ടത്തിനിട്ടാണെന്ന് അമ്മ പറയും
7: ഓഹോ
8: കസിൻ സിസ്റ്ററും ഉണ്ട് ഈ പേരില്
7: അപ്പൊ രണ്ട് കൈരളിമാരുണ്ട് അല്ലേ
8: റേറായിട്ട് കേൾക്കുന്ന ഒരു പേരല്ലേ
7: അതെ അതെ അതെ അപ്പൊ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നു പറഞ്ഞു എവിടെയാണ് ഏതിലായിരുന്നു
8: ടീച്ചറായിരുന്നു ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊക്കെ വർക്ക്
7: ചെയ്യായിരുന്നു അല്ലേ
8: ആ ഇപ്പൊ രണ്ടു കൊല്ലായിട്ട് പോണില്ല ശാരീരികമായിട്ടുള്ള കുറച്ച്
7: ബുദ്ധിമുട്ടുകളും
8: അപ്പൊ
7: വിളിക്കാറുണ്ടോ കുട്ടികളൊക്കെ സ്റ്റുഡൻസ് ഒക്കെ വിളിക്കോ
8: കൊറേ ദിവസം ഞാൻ ട്രൈ ചെയ്യുന്നു അങ്ങനെയാണ് കാർഡ് ഇട്ടത്
7: അത് ശരി മറ്റേ ഫോണിനിലേക്ക് ട്രൈ ചെയ്യാറുണ്ടോ ഉണ്ടല്ലേ അപ്പൊ അതിൽ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ കാർഡ് അല്ലേ
8: ഒരു കാർഡ് ഇട്ടത് മുന്നേ ഉണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടം അത് കേൾക്കാൻ ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ അന്വേഷിക്കും അപ്പൊ പിന്നെ
7: എന്തായാലും സന്തോഷം നമുക്ക് സംസാരിക്കാൻ സാധിച്ചല്ലോ പിന്നെ മറ്റു വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല വീട്ടിലാരൊക്കെ ഉണ്ട്
8: വീട്ടില് ഇപ്പൊ ഞാനും ചെറിയ മോളുണ്ട് പി ജി ചെയ്യാണ് അപ്പൊ അവളുണ്ട് പിന്നെ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാണ്
7: ഇടയ്ക്ക്
8: വർക്ക് ചെയ്തിരുന്നു രണ്ട് എക്സാം ഉണ്ട് അപ്പൊ ലീവൊക്കെ ആയിട്ട് പഠിക്കുകയാണ് മൂത്താള് പിന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഗുരുവായൂർക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ അവര് എറണാകുളത്ത് താമസിക്കുകയാണ് മരുമകൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഐ ടി ആണ് പിന്നെ ഹസ്ബൻഡ് വളാഞ്ചേരി

0: കടയിൽ
1: അത്
0: കുളിക്കും
1: അങ്ങനെയൊക്കെയാണ് വീട്ടു വിശേഷങ്ങൾ
0: പിന്നെ അമ്മണ്ട് അമ്മണ്ട് അമ്മയ്ക്ക് 19-20 വയസ്സായി കുഴപ്പമൊന്നുമില്ല റേഡിയോ കേൾക്കാനൊക്കെ ഇഷ്ടമാട്ടോ അനിയത്തിണ്ട് അനിയത്ര മക്കള് പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത് അവിടെ ഇവിടെ എല്ലാവരും ഉണ്ട് ചുറ്റുവട്ടത്ത്
1: അത് ശരി എല്ലാവരും റേഡിയോ കേൾക്കുന്നവരാണ്
0: എല്ലാ വീട്ടുകളിലും ഉണ്ട് പക്ഷെ മോളെ കുട്ടിയുണ്ട് അമേയ എന്നാ പേര് 4 വയസ്സ്
1: അമേയ കുട്ടി 4 വയസ്സ്
0: അവൾക്കാണ് ഡെഡിക്കേഷൻ എല്ലാ കുട്ടികൾക്കും ആയിക്കോട്ടെ
1: ഓ തീർച്ചയായിട്ടും
0: പറഞ്ഞേയുള്ളൂ അപ്പൊ അവൾക്ക് റേഡിയോ ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഉള്ള കുട്ടികൾക്ക് അറിയില്ല അപ്പൊ അവിടെ നിന്നിട്ട് ഷോക്കേസിലാണ് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നതാണ്
1: അപ്പൊ ഇത് മിക്കവാറും അമ്മമ്മ പേരക്കുട്ടിക്ക് പാടിക്കൊടുക്കണ പാട്ടായിരിക്കും അല്ലേ
0: ഉണ്ട് ഞാൻ പാടിക്കൊടുക്കും അതേപോലെ ചില പാട്ടൊക്കെ ഞാൻ രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോ പാടിക്കൊടുക്കും അപ്പൊ അവളെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മൂളിന് കാണാം പാടാനൊന്നും അറിയില്ല എന്നാലും നമ്മള് മാത്രല്ലല്ലോ ഉറങ്ങുമ്പോ അവരിവിടെ ഉള്ളപ്പോഴേ ഇന്നലെയാണ് പോയത് ഇത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നു
1: അത് ശരി ഓ അപ്പൊ നമുക്ക് ശരിക്കും ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അല്ലേ സംസാരിക്കാൻ പറ്റുമായിരുന്നു അല്ലേ
0: ഞാൻ മോളോട് ഇന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാലോ റേഡിയോ ഇല്ല അവിടെ
1: അത് ശരി
0: അയച്ചു കൊടുക്കാലോ വെച്ചിട്ട് മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്
1: അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അമ്മയെ കുട്ടിക്കും അതുപോലെ ബാക്കി എല്ലാ കുട്ടികൾക്കും അല്ലേ വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം സാന്ത്വനം എന്ന ചിത്രത്തിൽ ചിത്രമാടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് എഴുതിയിട്ടുള്ളത് സംഗീതം നൽകിയിട്ടുള്ളത് മോഹൻ സിതാരയാണ് പാടുന്നോ രണ്ടുപേരെ മോളി നോക്കണോ ഇല്ല അപ്പൊ അത് പേരക്കുട്ടിക്ക് മാത്രമേ പാടിക്കൊടുക്കുള്ളൂന്ന് അല്ലേ
0: മോളും അതാണ് നന്നായിട്ടൊന്നും അറിയില്ല അപ്പൊ പിന്നെ നമ്മള് മാത്രല്ലല്ലോ അപ്പൊ മോളും ആയിക്കോട്ടെ സന്തോഷം
1: തീർച്ചയായിട്ടും എനിക്കും അതെ കേട്ടോ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവരോടും നമ്മളുടെ അന്വേഷണം പറയണം അപ്പൊ നമുക്ക് ഇനി ഗാനം കേൾക്കാം ശരി
0: ആയിക്കോട്ടെ താങ്ക് യു
1: ഓക്കെ താങ്ക് യു

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30 കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി
5: ഹലോ
6: ഹലോ മാഡം നമസ്കാരം
5: ആ നമസ്കാരം ധനലക്ഷ്മി അല്ലേ
6: അതെ അതെ
5: തൃശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപത്തിലേക്ക്
6: സ്വാഗതം മാഡം
5: എന്താണ് വർഷങ്ങളായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കത്ത് എഴുതണത് എന്നാണ് കാർഡിൽ വെച്ചിട്ടുള്ളത് ഓക്കെ ഷൊർണൂര് കാരക്കാട് അല്ലേ സ്ഥലം
6: കാരക്കാട് കവളപ്പാറ
5: അപ്പൊ ഏതൊക്കെ പരിപാടികളാണ് വർഷങ്ങളായിട്ട് റേഡിയോ കേൾക്കുന്ന ആളാണ് എല്ലാ പരിപാടികളും കേൾക്കും അല്ലേ
6: എല്ലാ പരിപാടികളും കേൾക്കും പക്ഷെ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം
5: കൂടുതൽ ഇഷ്ടം പാട്ടിനോടാണ്
6: എല്ലാ പരിപാടി കേൾക്കും രാവിലെ 6 മണിക്ക് വെച്ചാൽ പിന്നെ 10:30 പിന്നെ ഉച്ചക്ക് ന്യൂസ് തൊട്ടിട്ട് പിന്നെ 2 മണി വരെ
5: അത് ശരി അങ്ങനെയാണ്
6: പിന്നെ 5:30 വെക്കും ഓരോ പരിപാടികളും ഇങ്ങനെ കേൾക്കും ചെയ്യടക്ക്
5: വീട്ടിൽ ആരൊക്കെ ഉണ്ട്
6: വീട്ടില് ഹസ്ബൻഡും 3 മക്കളും മക്കള് 2 ആള് ഒരാള് വാട്സാപ്പില് മോൻ പിന്നെ ചെറിയ മോൻ വെൽഡിംഗ് കമ്പനിയില് മോളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് പിന്നെ മക്കളുടെ പേര് ശബരീഷും ഗിരീഷും ദുർഗി ദാസൻ
5: അങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് അമ്മ പാട്ടൊക്കെ പാടുവോ
6: അയ്യോ
5: പാട്ട് പാടില്ല ഇന്ന് നമ്മളോട് അമ്മ ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രസാദം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ് പുലയനാർ മണിയമ്മ പഴയ പാട്ടുകളാണ് ഇഷ്ടം അല്ലേ
6: പഴയ പാട്ടുകളും പുതിയതും ഇഷ്ടമാണ് പഴയ പാട്ടുകളോട്
5: താല്പര്യം അല്ലേ കൂടുതലും പഴയ പാട്ടുകളോടാണ് താല്പര്യം മക്കളൊക്കെ എങ്ങനെയാ റേഡിയോ കേൾക്കുന്നവരാണോ
6: മക്കള് കേൾക്കും രാവിലെ പോണ അവര് ജോലിക്ക് പോണതിന്റെ മുന്നേ പാട്ടൊക്കെ കേൾക്കും പോണവരെ കേൾക്കും അത് കഴിഞ്ഞാ പിന്നെ അവര് ജോലിക്ക് പോവല്ലേ ഞങ്ങളാണ് കേൾക്കുന്ന ആള് ഞാൻ ഹസ്ബൻഡാണ്
5: രണ്ടുപേരും മക്കളൊക്കെ പോയി കഴിഞ്ഞാല് പിന്നെ നമ്മളാണ് കൂട്ട് അല്ലേ
6: അവിടെ വയ്ക്കും എന്നിട്ട് ഇങ്ങനെ ജോലി നടക്കും പാട്ടും ഈ പരിപാടികളൊക്കെ ഇങ്ങനെ കേട്ട്
5: അതെ തീർച്ചയായിട്ടും

0: അത് നമ്മളുടെ ഈ ഒരു മാധ്യമത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഇതാണ് അത് അല്ലേ. കാരണം നമുക്ക് പ്രോഗ്രാമുകൾ കേട്ട് ആസ്വദിക്കുകയും ചെയ്യാം, അതോടൊപ്പം നമ്മുടെ മറ്റ് പരിപാടികൾ നടക്കുകയും ചെയ്യും അല്ലെ, പണികളൊക്കെ അങ്ങനെ അതിനനുസരിച്ച് ചെയ്യാനും പറ്റും.
1: പിന്നെ അമ്മയുടെ ഡെഡിക്കേഷൻ കിട്ടാ
0: പറഞ്ഞോളൂ.
1: ധന്യക്കും കുടുംബത്തിനും, പിന്നെ എന്റെ ഏട്ടന്മാരെ വീട്ടിലെല്ലാവർക്കും, ചേച്ചിക്കും, പിന്നെ ഈ ആകാശവാണിയിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും, പിന്നെ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന
0: എല്ലാവർക്കും വേണ്ടിട്ട് അല്ലേ അമ്മ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും അമ്മ ഇതായവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം. പാദസരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, പി ഭാസ്കരൻ എഴുതി, വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന ഗാനം. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അമ്മയോട് സംസാരിക്കാൻ സാധിച്ചതില്. തുടർന്നും രണ്ടു മൂന്ന് മാസം കഴിയുമ്പോ അമ്മ ഇതുപോലെ നമുക്ക് കാർഡുകൾ അയക്കണം. ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ വീട്ടില്. ശരി, ഓക്കെ അമ്മേ, താങ്ക് യു. ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഡോക്ടർ കൃഷ്ണദാസ് എളിയടത്തല്ലേ?
1: അതെ,
0: തൃശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടി ഇതാണ്. എന്താണ്, നമ്മളുടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ? എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളാണ്. മാത്രമല്ല സുഭാഷിതം ഒക്കെ ഇവിടെ വന്ന് അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്
1: അല്ലേ? ആകാശവാണിയിട്ടാണല്ലോ.
0: അതെ അതെ, ശ്രോതാക്കൾക്കൊപ്പത്തിലേക്കും ഒക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കുന്ന ആള്.

0: കൂടിയാണ് അല്ലേ.
1: പിന്നെ
0: എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുപോലെ ഗാനസല്ലാപത്തിലേക്ക് വീട്ടില് ഉള്ള മറ്റുള്ളവരെയൊക്കെ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ആള് കൂടിയാണ്.
1: ഏട്ടന്റെ മോള്, ചേച്ചിയുടെ മോൻ, എന്റെ ഒരു അമ്മാമന്റെ മകനുണ്ട് ഒരു സുരേഷ് അനപ്പായ,
0: പങ്കെടുത്തിട്ടുണ്ട്.
1: ഞാൻ പറഞ്ഞ് അവരെ കൊണ്ട് കത്തയപ്പിച്ച്
0: അങ്ങനെ പങ്കെടുപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് എങ്ങനെയാണ്, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? അതോ
1: ഹോസ്പിറ്റലിൽ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു.
0: ഓ ഓ ഓ,
1: നൈറ്റ് കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഞാൻ പെരിന്തൽമണ്ണ ഐ എം എയുടെ ഒരു നോർത്ത് സോൺ കോർഡിനേറ്റർ. ഞങ്ങൾക്ക് കുറെ കമ്മിറ്റികളുണ്ട് ഐ എം എയിൽ.
0: അപ്പൊ
1: അതിൽ ഈ വെൽഫെയർ, അതായത് ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ കുറെ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യും.
0: അപ്പൊ
1: അതിന്റെ നോർത്ത് സോൺ കോർഡിനേറ്റർ ഞാനാണ്. അപ്പൊ അതിന്റെ ഒരു ക്യാമ്പായിരുന്നു മാഡം നേരത്തെ വിളിച്ചപ്പോണ്ടായിരുന്നു.
0: അതായത്
1: നമ്മുടെ ഇ എം എസ് ആശുപത്രി, പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രി നിൽക്കുന്നതിന്റെ അവിടെ ഒരു കുറെ ആദിവാസി ഇപ്പൊ കോളനി എന്നല്ല പറയാം, ആദിവാസി ഉന്നതികൾ.
0: അപ്പൊ
1: അവര് കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു നമ്മുടെ മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗമുണ്ട്, ചേർന്ന് ഇവരുടെ കാഴ്ച പരിശോധിക്കലും ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന പ്രാഥമിക അതെല്ലാം നോക്കി. അപ്പൊ അതങ്ങ് തീർന്ന് മടങ്ങാണ്. അതൊരു 9:30 തുടങ്ങി 1 മണിയോടുകൂടി
0: അവസാനിപ്പിച്ചു.
1: കുറെ പേര് പങ്കെടുത്തു, അത് കഴിഞ്ഞ് മടങ്ങാണ്. ഇപ്പൊ
0: വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ, അവർക്കൊക്കെ ആ ഒരു.
1: അത് ഞങ്ങൾ പിന്നെ ഓരോ മാസം ഓരോന്നുണ്ട്.
0: അത് ശരി.
1: ഇനിയിപ്പോ അടുത്ത മാസം കൂടി ഉണ്ടാവും. അടുത്ത മാസം ഉണ്ട്, സെപ്റ്റംബറിലും ഉണ്ട്. ഒരു മാസം കുറെ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പ്. അത് ഞങ്ങൾ ഐ എം എന്റെ സ്റ്റേറ്റ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം.
0: അപ്പോ
1: കുറെ പോയിന്റ് അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
0: അങ്ങനെയാണ്.
1: അപ്പൊ ഈ വർഷം എന്നെയാണ് അതിന്റെ
0: കോർഡിനേറ്റർ.
1: സ്റ്റേറ്റ് ലെവലിൽ തന്നെ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു തിരക്കിനിടയ്ക്കും നമ്മുടെ കോൾ എടുത്തു. ഓക്കെ, ഇനി നമ്മളോട് ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ പാട്ടാണ് മാനസമണി വേണുവിൽ. അപ്പൊ ജാനകി അമ്മയ്ക്കുള്ള ഒരു അതും കൂടാണ്, അതല്ലേ, ഒരു ട്രിബ്യൂട്ടും കൂടാണ് അല്ലേ.
1: അപ്പൊ പി എനിക്ക് കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ ആകാശവാണിയുടെ കുറെ കണക്ഷൻസ് ഉണ്ടായി. അതായത് പിന്നെ കഴിഞ്ഞ വർഷം എന്റെ മോളിലെ മാരേജ് ഉണ്ടായിരുന്നു.
0: അപ്പൊ
1: അന്ന് നമ്മള് നമ്മളെ അഞ്ജു മാഡം, പിന്നെ അതുപോലെ പൂർണമി മാഡം, അതുപോലെ ജയ മാഡം ഒക്കെ അതിന് വന്നിട്ട് എനിക്ക് നിഷമാഡത്തിനൊക്കെ വിളിക്കണം, പക്ഷെ നമ്പർ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. നമ്പറുള്ള ആൾക്കാരെ ഞാൻ വിളിച്ചു, അപ്പൊ എല്ലാം വന്നു. പിന്നെ ഇപ്പൊ നമ്മളെ ഈ വർഷം 25 ജനുവരി പിന്നെ ഓൾ കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷന്റെ ഒരു, അതിന് എന്നെ വിളിച്ചിരുന്നു അവര്, പൗലോസ് എം പി എന്നുള്ള അവരാണ് അതിന്റെ മെയിൻ ആള്.
0: അപ്പൊ
1: അതിലും ഇവരും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു,
0: എല്ലാവരും
1: എല്ലാരും കാണാൻ പറ്റി, കുറെ സംസാരിച്ചു. ഞാനൊക്കെ തന്നെ ഇരുന്നത് സ്റ്റാറുകള് മനസ്സിലായോ. പിന്നെ അതുപോലെ ഇപ്പൊ അതുണ്ടായിരുന്നു ശിവ്യോത്സവം 26, അതില് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഷിബു ജോസ് അച്ചാടിനെയും അതുപോലെ നമ്മുടെ മെജോനൊക്കെ പരിചയപ്പെടാൻ പറ്റി, ഇവരെല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും പരിചയപ്പെടാൻ പറ്റി,
0: എല്ലാവരും പരിചയപ്പെടാൻ പറ്റി.
1: പിന്നെ ഈ 27 കഴിഞ്ഞ June 28 എന്റെ വൈഫ് ഒരു പുസ്തകം, ഡോക്ടർ ബിന്ദു ഒരു പുസ്തകം എഴുതിണ്ടായിരുന്നു, എന്റെ ഓർമ്മയിലെ ബാല്യം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രകാശനം ചെയ്ത് നമ്മുടെ റഫീഖ് അഹമ്മദ്, നമ്മുടെ നടൻ ടി ജി രവിയാണ് ബുക്ക് ചെയ്തത്. അതിലും മാഡം വന്നിട്ടുണ്ടായിരുന്നു, അഞ്ചു മാഡം.
0: പിന്നെ
1: ജയ മാഡത്തെ വിളിച്ചപ്പോ മാഡം പെട്ടെന്നൊരു തിരക്ക് കാരണം പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചിരുന്നു. പിന്നെ ഗവർണമെന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയൊക്കെ ഉണ്ടായി.
0: അതെ, 28. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ, നമുക്ക് വീണ്ടും സംസാരിക്കാൻ സാധിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലെ ഈ പ്രോഗ്രാമില്.
1: ഒരു പ്രാവശ്യം രൂപ ശശിധരനെ സംസാരിച്ചു, ഒരു പ്രാവശ്യം നമ്മുടെ ലെനിജ നവനീത സംസാരിച്ചു.
0: പിന്നെ
1: ഫസ്റ്റിൽ സംസാരിച്ച മാഡം തന്നെ ആയിട്ട് നടക്കാം. അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 June എങ്ങാണ്ടോ, 2022 June 23 June അങ്ങാണ്ടാണ്. അത് മാഡം തന്നെ ആയിരുന്നു ഫസ്റ്റ് എന്റെ ഓർമ്മ.
0: എനിക്ക്
1: ഓർമ്മ വരാതെ ഇതെന്തായാലും എന്റെ 4th
0: ഗാനസല്ലാപത്തിലെ 4th.
1: ഓരോ വർഷം ഒരു പ്രാവശ്യം.
0: അതെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സാർ. നമുക്കിനി ഈ ഗാനം കേൾക്കാം കേട്ടോ. പി ഭാസ്കരൻ എഴുതി, ഉഷ ഖന്ന ഈണം പകർന്ന്, എസ് ജാനകി പാടിയത്, ചിത്രം മൂടൽ മഞ്ഞ്. ഓക്കെ, താങ്ക് യു സാർ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇത് രുക്മിണി ടീച്ചറല്ലേ? തൃശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടി എന്നാണ്. എന്താണ്, ടീച്ചറും ഹസ്ബൻഡും അല്ലേ? റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകളാണ് അല്ലേ? പക്ഷെ ഇത്തരം ഒരു പരിപാടിയില് കത്തുകൾ അയക്കണതും പങ്കെടുക്കണതും ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ ടീച്ചർ, ആ റേഡിയോയുടെ വോള്യൂം ഒന്ന് കുറച്ച് വെക്കൂ, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത ഡിസ്റ്റർബൻസ് വരണം. എക്കോ വരികയാണ്, ക്ലിയർ ആവണില്ല നമ്മൾ പറയണത്. റേഡിയോയുടെ വോള്യൂം നന്നായിട്ട് കുറച്ച് വെച്ചോളൂ കേട്ടോ. ഹലോ, അതല്ലെങ്കിൽ ടീച്ചർ ആ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ വോള്യൂം നന്നായിട്ട് കുറച്ച് വെക്കൂ.
2: ഓക്കെ.
1: അപ്പൊ ടീച്ചറാണെന്ന് എനിക്ക് കത്തുന്നു മനസ്സിലായി. ഏത് സബ്ജക്റ്റാണ് എടുത്തിരുന്നത്?
2: മലയാളം.
1: മലയാളം. ആഹാ. ഹൈസ്കൂൾ ടീച്ചർ ആയിരുന്നു അതോ UPയിലായിരുന്നോ? ഹൈസ്കൂൾ ടീച്ചർ ആയിരുന്നു. ആഹാഹാ. അപ്പോ ശിഷ്യരൊക്കെ വിളിക്കാറുണ്ടോ ഇപ്പോഴും? മുന്നേ പഠിപ്പിച്ചു വിട്ട കുട്ടികളെ
2: വിളിക്കാറുണ്ട്.
1: അപ്പൊ എന്തായാലും അവരുടെ പ്രിയപ്പെട്ട ടീച്ചർ ആയിരുന്നു അല്ലേ? കാരണം അവരിപ്പോഴും ഓർത്ത് വെച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രിയപ്പെട്ട ടീച്ചർ ആയിരുന്നിരിക്കണം.
2: ഞങ്ങള് കഴിഞ്ഞ വർഷം വരെ വിളിച്ചു, കഴിഞ്ഞ ആഗസ്റ്റ് 15.

0: വിളിച്ചിരുന്നു.
1: പിന്നെ ഈ ഈ ഒരു പ്രൊഫഷന് മാത്രം പ്രത്യേകതയാണ് അല്ലെ ടീച്ചർ, എവിടെ ചെന്നാലും അല്ലെ ടീച്ചറിന് വിളിച്ച ഒരു അതെ അതെ നമുക്ക് ആ ഒരു ഇതിന് അതെ എപ്പോഴും ഇനിയിപ്പോ റിട്ടയർ ചെയ്താലും നമ്മൾ ടീച്ചർ തന്നെയാണ് അല്ലെ, എവിടെയാണെങ്കിലും എവിടെ ചെന്നാലും നമ്മൾ പഠിപ്പിച്ചു വിട്ട ഏതെങ്കിലും ഒരു കുട്ടികള് അല്ലെ ടീച്ചറിന് വിളിച്ചു വരും.
0: പക്ഷേ മനസ്സിലാക്കാൻ പറ്റൂല,
1: അതെ അവര് വലുതായിട്ടുണ്ടാവും അല്ലെ, നമ്മളെ കണ്ട ആ കുട്ടികളായിരിക്കില്ല, അവര് വലുതാവുമ്പോ ആ ഒരു മാറ്റങ്ങൾ അവർക്ക് വന്നു കാണുമല്ലോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചോളന്നില്ല, പക്ഷെ അവര് നമ്മളെ തിരിച്ചറിയും അല്ലെ. അത് ശരി, നമ്മുടെ നല്ലൊരു ശ്രോതാവാണ് അദ്ദേഹം വി ജി സുബ്രഹ്മണ്യൻ തലക്കുള്ള. ഓ ഓ അത് ശരി, അപ്പൊ അങ്ങനെയൊക്കെയാണ് അല്ലെ വിശേഷങ്ങള്. അപ്പൊ ഹസ്ബൻഡും ടീച്ചറും മാത്രമേ വീട്ടിലുള്ളൂ ഇപ്പൊ അല്ലെ? ഓക്കെ, കൂട്ടിന് നമ്മളുണ്ടല്ലോ ടീച്ചർ, പോയി അല്ലെ, നമ്മളുണ്ടല്ലോ കൂട്ടിന്, പിന്നെന്താ. ഓക്കെ, അപ്പൊ എന്നാ ഇനി ടീച്ചർ ആവശ്യപ്പെട്ട ഗാനം കേട്ടാലോ നമുക്ക്, ചില്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പ് എഴുതി, എം വി ശ്രീനിവാസൻ സംഗീതം നൽകിയ ഗാനം. ശരി കേട്ടോ, അപ്പൊ തുടർന്നു നമുക്ക് കത്തുകളയക്കണം. ഓക്കെ ടീച്ചർ, താങ്ക് യു.

0: ഹലോ,
1: ആ
0: ചന്ദ്രികാ നാരായണനല്ലേ?
1: അതെ,
0: നമസ്കാരം ചേച്ചി. തൃശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടിയിൽ നിന്നാണ്.
1: സന്തോഷം.
0: ഒരു കാർഡ് അയച്ചിരുന്നല്ലോ നമുക്ക്. കൃത്യമായിട്ട് പങ്കെടുത്ത ഡേറ്റ് വരെ ഓർത്തു വെച്ചിട്ടുണ്ട് അല്ലേ? ജനുവരി 25 അവസാനം ഗാനസല്ലാപത്തിൽ പങ്കെടുത്തത് എന്ന് കൃത്യമായിട്ട് ഡേറ്റ് സഹിതം എഴുതിയിട്ടുണ്ട്.
1: മറ്റുള്ളവർക്കും പങ്കെടുക്കണ്ടേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, എന്താണ് പുതിയ വിശേഷങ്ങള്?
1: പുതിയ വിശേഷം, മോന് ട്രാൻസ്ഫർ ആയി ബോംബെക്ക്. DOB വർക്ക് ചെയ്യണത്,
0: ഓ ഓ,
1: ബാങ്ക് ഓഫ് ബറോഡ മഞ്ചേരി ആയിരുന്നു. ഇപ്പൊ ബോംബെക്കായി, മെയ് മാസത്തോടെ ജോയിൻ ചെയ്തു.
0: ഓ ഓ, അത് ശരി.
1: അങ്ങനത്തെ ഒരു പുതിയ വിശേഷം.
0: അപ്പൊ ഇപ്പൊ വീട്ടിലിപ്പോ ചേച്ചിയും ഹസ്ബൻഡും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ?
1: അതെ, മോന്റെ ഭാര്യ അവിടെ, അവരുടെ വീട്ടില കൊട്ടാരക്കര.
0: ഓ ഓ, അത് ശരി, കൊട്ടാരക്കരയാണ് സ്ഥലം.
1: അവിടെ ചേർത്തു പേരക്കുട്ടി.
0: ആഹാ, പേരക്കുട്ടിയുടെ പേരെന്താണ്?
1: ദേവപ്രയാഗ്.
0: ദേവപ്രയാഗ്.
1: തിങ്കളാഴ്ച മോന്റെ പിറന്നാളായിരുന്നു.
0: ആഹാ, ദേവപ്രയാഗിന്റെയോ?
1: അല്ല, ശ്രീജേഷിന്റെ
0: മകന്റെ അല്ലേ? ഓ, അത് ശരി. ആഹാ, അപ്പൊ എന്തായാലും മകന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ, അപ്പൊ ഞങ്ങളുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കൂ. പിന്നെന്താണ്?
1: മോള് തിരുവനന്തപുരം. അവളവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണു.
0: ടീച്ചറായിട്ട് വർക്ക് ചെയ്യണു. ഓക്കെ,
1: പേരക്കുട്ടിയും അവിടെ പഠിക്കാൻ പോണു.
0: അപ്പൊ വീട്ടിലിപ്പോ രണ്ടുപേരും മാത്രമേ ഉള്ളു, കൂട്ടിന് നമ്മളും അല്ലേ? അതെ, പിന്നെന്താ, നമുക്കറിയാം. പോയിരുന്നോ നമ്മുടെ ശ്രവ്യോത്സവത്തിനും അതിനൊക്കെ? പോയിരുന്നോ? കണ്ടില്ല. അപ്പൊ ഇതുപോലെ മറ്റൊരു അവസരം വരുമ്പോ നമുക്ക് കാണാം, ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ? അതിനും കണ്ടില്ല അല്ലേ? ഇല്ല, അന്ന് എനിക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ജനുവരി 25. പിന്നെ ശ്രവ്യോത്സവത്തിന്റെ അന്ന് എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലെ ആരും എന്നോട് പ്രോഗ്രാമിൽ ചോദിക്കേണ്ടായി കണ്ടില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഈ വിസ്ഡം ടൂത്ത് വരുന്നതിന്റെ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അതെ, ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ശ്ലോകമോള് സുഖായിട്ടിരിക്കണോ? ഓക്കെ, എട്ടിലാണ് അപ്പോ. അതെ, ഇനി ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ്, പൊൻവെയിലൂതി ഉരുക്കി. ആ പാട്ട് രണ്ടുപേരും മോളി നോക്കണോ? പെട്ടെന്നായിക്കോട്ടെ.

0: പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തി കണ്ണിലായൊഴിച്ചു കണ്ടിങ്ങനെ കാത്തു നിൽക്കുന്നു. കിട്ടണില്ല,
1: കിട്ടണില്ല, സാരല്ല കേട്ടോ, നന്നായി പാടി.
0: എന്നാലും അനുസ്മരിച്ച് നല്ല ഇഷ്ടമുള്ള പാട്ടാണത്.
1: അതെ അല്ലേ, അത് ശരി. പക്ഷെ ഇന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ്, ഈ പാട്ടാണല്ലോ ഇന്ന് വേണ്ടത് അല്ലേ,
0: നക്ഷത്രത്താരായിട്ട്.
1: അതെ അതെ അതെ, ഓക്കെ. അപ്പൊ
0: ഗാന തരംഗിണിയിലേക്കൊക്കെ വിളിച്ചു,
1: കിട്ടുന്നില്ല അല്ലേ. അത് നമുക്ക് ഒരുപാട് കോളുകളാണ്, ഞാൻ പറയാറുണ്ടല്ലോ പ്രോഗ്രാമിൽ ഇങ്ങനെ പറയുമ്പോ, അതാണ് കേട്ടോ. നമ്മള് മനഃപൂർവ്വം അല്ല, ഒരുപാട് കോളുകൾ വരുമ്പോ ആ ഒരു സമയത്ത് നമുക്ക് ഏതാണോ കണക്ട് ആയി കിട്ടണത് നമ്മൾ എടുക്കണം, അത്രേ ഉള്ളൂ
0: കേട്ടോ.
1: അത് ശരി, അന്ന് കിട്ടുകയാണെങ്കിൽ അല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നിതാ ആവശ്യപ്പെട്ട ഗാനം കേട്ടോളൂ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, മോഹൻ സിതാര ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം നക്ഷത്രത്താരാട്ട്. അപ്പൊ ഓക്കെ ചേച്ചി, ശരി, ശരി, തീർച്ചയായിട്ടും പറയാം.
0: ശ്രോതാക്കൾക്കായി
1: തീർച്ചയായിട്ടും, അതാ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ ഗാനം. ഓക്കെ, താങ്ക് യു.

പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗാനസല്ലാപം ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നിഷ പി മേനോൻ, സാങ്കേതിക സഹായം അനിൽ ജി ആൽബിൻ. വീണ്ടും മറ്റൊരു ഗാനസല്ലാപത്തിൽ ഒത്തുചേരും വരെ ഏവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർനാടകം 13-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ജയദേവ് കോട്ടയം. സംവിധാനം റൂബി ബാബു.
1: അല്ല, ചുമരിൽ വച്ചിരിക്കുന്ന ഈ ഫോട്ടോ ആരാണിത്? എവിടെയോ കണ്ടതുപോലെ.
2: ഓ, അത് കാണാൻ സാധ്യതയില്ല. എന്റെ മകളുടെ ഫോട്ടോയാണത്.
1: ആ, എങ്കിൽ മുഖസാമ്യം കാരണം എനിക്ക് തോന്നിയതായിരിക്കും. നൈസ്. എത്രാം ക്ലാസ്സിലാ മകൾ പഠിക്കുന്നത്?
2: ഓ, അതൊരു പഴയ ഫോട്ടോയാണ്. ഇപ്പോഴവളില്ല.

0: അന്വേഷണം എങ്ങനെ, ഏത് വഴിക്കെന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ചിദംബരം നിങ്ങൾക്ക് തന്നെയാണ്. എങ്കിലും ചോദിക്കട്ടെ, ഇപ്പറഞ്ഞ ധനപതി എങ്ങനെയാണ് മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടുന്നത്?
1: വ്യത്യസ്തരായ ആളുകൾ, വർഷങ്ങളുടെ വിടവ്, ഇവയൊക്കെ കണക്ട് ചെയ്ത് മേഘയുടെ തിരോധാനത്തിന് ഉത്തരം തരുമോ എന്ന അന്വേഷണമാണ് ഞാൻ നടത്തുന്നത്. ലേഖ,

0: വളരെ വൈൽഡായ ചില ഊഹങ്ങൾക്ക് പിറകിലാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയാം. ശരിയാകണമെന്നില്ല, പക്ഷേ ആ വഴിക്കും ഒരു ശ്രമം നടത്താമല്ലോ.
1: ഗുഡ്, ഞാൻ നിരുത്സാഹപ്പെടുത്തിയതല്ല. അത് അത്യാവശ്യമായി എന്നോട് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ.
0: അതിലേക്കാണ് വരുന്നത്. ധനപതിയോട് സംസാരിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാമെന്ന എന്റെ പ്രതീക്ഷ തെറ്റിപ്പോയിരുന്നു. കാരണം ഒന്നും തുറന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരനേ അല്ല അയാൾ.
1: എന്നിട്ട്
0: രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അതും സാധിച്ചെടുത്തു. സംശയം വരാത്ത രീതിയിൽ മഹേശ്വരിയെ രണ്ടു മൂന്നിടത്ത് വെച്ച് ഞാൻ യാദൃച്ഛികമെന്ന രീതിയിൽ ക്രോസ് ചെയ്തു.
1: ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ചിദംബരത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടത് ഡേവിഡ് ആരോഗ്യ സ്വാമിയെ പറ്റി അന്വേഷിക്കാനാണ്. ഈ ധനപതിയും ഭാര്യയും ഒക്കെ
0: ഞാൻ തുടങ്ങിയത് ഡേവിഡിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ്. 99.9 ജോളി FM ജോലി ചെയ്തിരുന്ന ഡേവിഡ് ഇന്ന് ഈ ഭൂമിയിലേ ഇല്ല.
1: ആണോ? അപ്പോ ഡേവിഡിനെ പറ്റി ഇനി തിരക്കിയിട്ട് കാര്യമില്ല
0: എന്നാണ് ഞാനും കരുതിയത്. പക്ഷേ ഡേവിഡിനെ തിരക്കി ചെന്ന എനിക്ക് ഡേവിഡിന്റെ ആത്മഹത്യാ വാർത്തയുടെ പേപ്പർ കട്ടിങ്ങുകളാണ് കിട്ടിയത്. സൺഡേ ടൈംസിലെ ചില ഓർമ്മക്കുറിപ്പുകൾ, ചില സഹപ്രവർത്തകർ എഴുതിയത്. എന്നാൽ ഒരു കന്നഡ പത്രത്തിൽ ഡേവിഡ് എന്ന റേഡിയോ ജോക്കിയുടെ മരണത്തെപ്പറ്റി വേറെ എങ്ങും പറയാത്ത ഒരു വിശദാംശം ഉണ്ടായിരുന്നു.
1: എന്താണത്?
0: റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ കൺസോൾ റൂമിൽ മയക്കുമരുന്നിന്റെ ഓവർഡോസ് ഇഞ്ചക്ട് ചെയ്ത് മരണം വരിച്ച ഡേവിഡിന്റെ വാർത്ത.
1: ഓ മൈ ഗോഡ്! എന്തിനെ?
0: എന്റർടൈൻമെന്റ് രംഗത്തെ സെലിബ്രിറ്റികളുടെ സമീപകാല മയക്കുമരുന്ന് ഉപയോഗവും തുടർന്നുള്ള മരണങ്ങളെയും പറ്റിയായിരുന്നു കന്നഡ പത്രത്തിലെ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ.
1: അങ്ങനെയാണ് ചിദംബരം സ്റ്റുഡിയോ തപ്പിയെടുത്തത് അല്ലേ?
0: അതെ. റേഡിയോ ജോക്കിയായ ഡേവിഡ് എന്തിനു തന്റെ സ്റ്റുഡിയോയിൽ ചെന്ന് ആത്മഹത്യ ചെയ്യണം എന്നതായിരുന്നു എന്റെ ഒന്നാമത്തെ സംശയം.
1: അതെ, അത് ശരിയാണല്ലോ.
0: ആ വഴിക്ക് നീങ്ങാമെന്ന എന്റെ തീരുമാനത്തെ കുഴപ്പിച്ചത് മറ്റൊരു കണ്ടെത്തലായിരുന്നു. ഡേവിഡ് ആത്മഹത്യ ചെയ്ത തീയതി
1: എപ്പോഴായിരുന്നു? അത്
0: 2 വർഷം മുമ്പ്, അതായത് 2024 ഡിസംബറിൽ, December 18.
1: ആ തീയതിക്ക് എന്താണ് പ്രത്യേകത?
0: ധനപതിയുടെ ഭാര്യ മഹേശ്വരിയെ കാണും വരെ ആ ഡേറ്റ് ഒരു സ്പാർക്ക് ഉണ്ടാക്കിയിരുന്നില്ല എന്റെ ഉള്ളിൽ.
1: എന്നുവെച്ചാ?
0: പിന്നെയും ഒരു 5 വർഷം മുമ്പ്, 2018 December 18, ധനപതിയുടെയും മഹേശ്വരിയുടെയും ഏക മകൾ ഇളവേണി ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നത്. അതായത് ഇളവേണിക്ക് 7 വയസ്സുള്ളപ്പോൾ.
1: അത് യാദൃച്ഛികമായി കൂടെ?
0: അത് യാദൃച്ഛികമാണോ അല്ലയോ എന്ന് ലേഖ നിങ്ങളാണ് എന്നോട് പറയേണ്ടത്.
1: ഞാനോ? ഞാനെങ്ങനെ?
0: അതേ 2018 December 18 നിങ്ങളുടെ ഫോൺ കോൾ കിട്ടി മേഘ എന്ന നവവധു വീട്ടിൽ നിന്നിറങ്ങി കാണാതാവുന്നത്.
1: ചിദംബരം, എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്?
0: അത്യാവശ്യമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ ഇവിടെ എത്തിച്ചതും അതിനാണ്. പറയൂ, അന്ന് നിങ്ങൾ മേഘയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് എവിടേക്ക് പോകാനായിരുന്നു?
1: ഞാൻ
0: ക്ഷമിക്കണം ലേഖ, ഒരു കുരുക്ക് കഴിക്കാനാണ് നിങ്ങൾ എന്നെ ഹയർ ചെയ്തത്. അതൊടുവിൽ നിങ്ങളെ തന്നെ ചുറ്റി വരിയുമെന്ന് ഞാനും ഓർത്തില്ല. പറയൂ, മേഘയെ അന്നുച്ചയ്ക്ക് നിങ്ങൾ വിളിച്ച് എവിടേക്ക് കൊണ്ടുപോയി? ഇളവേണിയുടെ മരണം അതെങ്ങനെ സംഭവിച്ചു?

0: അന്നാ, നിന്റെ സുഹൃത്ത് ചിദംബരം പിന്നെ വിളിച്ചില്ലേ?
1: ഇല്ല, അന്ന് കാറ് നിർത്തിച്ച് ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ ചിദംബരം വിളിച്ചിട്ടേയില്ല.
0: അതെന്തായിരിക്കും?
1: മര്യാദകേട് കാണിച്ചത് ഞാൻ തന്നെയല്ലേ? യഥാർത്ഥത്തെ ലേഖ മാഡത്തിന്റെ പേര് ഉയർന്നു വന്നപ്പോഴാണ് നമ്മൾ ചിദംബരത്തിന്റെ സഹായം തേടിയത് അല്ലേ? ഒപ്പം മേഘയുടെ തിരോധാനത്തെ പറ്റിയും അറിയാമെന്ന് കരുതി. ഡേവിഡിന്റെ പേര് ഇതിനിടെ വരുമെന്ന് ആരോർക്കുന്നു? ശരിക്കും ഡേവിഡിനെ പറ്റി ചോദിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്തു പറയണമെന്നറിയാതെ കുഴങ്ങിയപ്പോഴാ ഞാൻ ഇറങ്ങി വന്നത്.
0: എനിക്ക് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, ചിദംബരത്തെ വിളിക്കേ.

0: അയാളോട് എല്ലാം തുറന്നു പറയാം.
1: ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ഈ പറയുന്നത്?
0: അതെ, ഇനിയെല്ലാം ഒളിച്ചു വെച്ചിട്ട് എന്ത് കാര്യമാ? അല്ലെങ്കിൽ നിന്നെയും വെറുതെ ചിദംബരം തെറ്റിദ്ധരിക്കും.

0: ചിദംബരം, എനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിദംബരത്തെ പോലെ ഒരാളോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാൻ ഏൽപ്പിക്കുമോ?
1: ലേഖ, എങ്കിൽ പറയൂ. അന്ന് മധ്യാഹ്നം മേഘ ഇറങ്ങിപ്പോകാൻ കാരണമായ ആ ഫോൺ കോൾ അതെന്തായിരുന്നു?
0: അന്നുച്ചയ്ക്ക് ഞാൻ മേഘയെ വിളിച്ചിരുന്നു എന്നത് സത്യം തന്നെയാണ്. രണ്ട് ജോഡി ഡ്രസ്സും എടുത്തിറങ്ങാനും പറഞ്ഞു. അതൊരു സർപ്രൈസ് ഒരുക്കാനായിരുന്നു.
1: എന്ത് സർപ്രൈസ്?
0: പുതുതായി വിവാഹിതരായ ചന്ദ്രമേഘ ദമ്പതികൾക്ക് നന്ദി ഹിൽസിലുള്ള സിൽവർ ക്ലൗഡ് റിസോർട്ടിൽ ഞാൻ രണ്ട് ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ചന്ദ്രുവിന് ഇതറിയില്ലേ?
0: ഒട്ടും അറിയില്ല. അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. ഇത്തരം ട്രീറ്റുകളൊക്കെ വെറുതെ കാശ് ചെലവാക്കാനുള്ള വഴിയെന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറാണ് പതിവ്. അതിനാലാണ് ആദ്യം മേഘയെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതും പിന്നെ ചന്ദ്രുവിനെ വിളിച്ച് വരാൻ പറയാമെന്ന് കരുതിയതും. ഐഡിയ പറഞ്ഞപ്പോ മേഘ ത്രില്ലിലായിരുന്നു. പക്ഷേ ഞാൻ കാത്തുനിന്നിടത്തേക്ക് ഒരിക്കലും അവൾ എത്തിച്ചേർന്നില്ല.
1: മേഘ ബാഗിൽ ഡ്രസ്സും എടുത്തിറങ്ങി എന്നല്ലേ എല്ലാവരും പോലീസിന് കൊടുത്ത മൊഴി?
0: പക്ഷേ എന്നെ തേടി മേഘ വന്നില്ല. രാത്രിയായപ്പോ മേഘയെ കാണാനില്ല എന്ന് പറഞ്ഞ് ചന്ദ്രു തന്നെ വിളിച്ചു. ഒരുപക്ഷെ മേഘ വേറെ എവിടേക്കോ പോയി എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ചിദംബരം പറയുമ്പോഴാണ് ഞാനും ഇതറിയുന്നത്. ഒരു ഇറങ്ങിപ്പോക്കായി എല്ലാവർക്കും ഫീൽ ചെയ്തത് കാരണം പോലീസിനോടും അന്വേഷണം തുടരാൻ ആരും ആവശ്യപ്പെട്ടില്ല.
1: അത് കാത്തിരുന്നത് പോലെ പോലീസ് കേസ് ഫയൽ മടക്കി അലമാരയിലും വെച്ചു.
0: നഗരമല്ലേ, നൂറുകണക്കിന് കാണാതാകലുകൾ. പോലീസും കരുതി കാണും എന്തിനു വയ്യാവേലിന്ന്. ഇപ്പോ തോന്നുന്നു ശരിക്കും അന്വേഷിക്കണമായിരുന്നു എന്ന്.
1: അപ്പോൾ പരസ്പരം ബന്ധമുണ്ടെന്ന് ഞാൻ കരുതിയ ആ യാദൃച്ഛികതകൾ?
0: ഡേറ്റുകളോ?
1: അതെ, 2018 ഡിസംബർ 18 ഒരു യുവതി കാണാതാകുന്നു. അതേ ദിനം വേറൊരു കൊച്ചുകുട്ടി മരണപ്പെടുന്നു.
0: അന്ന് ബാംഗ്ലൂരിൽ നിരവധി മരണങ്ങൾ നടന്നിരിക്കാൻ ചിദംബരം. അവ കണക്റ്റാക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്.
1: ഡിസംബർ 18 ചരമക്കോളം നിവർത്തി വെച്ച് നോക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. 5 വർഷം കഴിഞ്ഞ് വീണ്ടും അതേ ഡിസംബർ 18 ഒരു ആത്മഹത്യ. ഇവ തമ്മിൽ ഏതോ വിധത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് എനിക്ക് ശക്തമായ ഒരു തോന്നൽ.
0: ഇതിന്റെ സത്യം വെളിച്ചത്ത് വരണമെന്നത് ഇപ്പോഴെന്റെ ആവശ്യം കൂടിയാണ് ചിദംബരം. സംശയ നോട്ടങ്ങളുടെ കൂർത്ത മുനകൾ എന്റെ പിൻകഴുത്തിലും വന്ന് പതിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്.
2: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, ധനപതി ജയദേവ് കോട്ടയം. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 14-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്.

0: അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇപ്പോൾ എസ് കെ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, ജഗൻമോഹിനി രാഗത്തിൽ ശോഭില്ലു സപ്തസ്വര, ത്യാഗരാജകൃതി രൂപകതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് എസ് കെ സുബ്രഹ്മണ്യം, സി എസ് അനുരൂപ് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം.
1: സ്വരസാഗരം. മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. സമയം 3 മണി. 476.2 മീറ്ററിൽ മീഡിയം വേവ്, 630 കിലോ ഹെഡ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. തപ്പുകൊട്ട്, NP നാണുവും സംഘവും അവതരിപ്പിച്ചത്.

ശ്രീകുമാരൻ തമ്പി രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

ആകാശവാണി തൃശൂർ FM 101.1 MHz ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഹം ആപ്കേ ഹേ കോൺ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

10, 9, 8, 7, 6, 5, 4, 3, 2, 1, let's start the fun.

0: ആകാശവാണി തൃശൂർ FM 101.1 MHz.
1: സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ പോൾ മാത്യു. സങ്കടവും സന്തോഷവും മലയാളിയുടെ മനസ്സിൽ മാറിമറിഞ്ഞ വാരമായിരുന്നു കഴിഞ്ഞുപോയത്. ഒരു മലയാളി ബഹിരാകാശം തൊടുന്ന ചരിത്ര നിമിഷത്തിനാണ് ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചത്. ആവേശം നാടാകെ ആഘോഷിച്ചിട്ടും മലയാളിക്ക് മതി വന്നിട്ടില്ല. ഒറ്റപ്പാലം സ്വദേശി ഡോക്ടർ അനിൽ മേനോനാണ് മലയാളിയുടെ മാത്രമല്ല രാജ്യത്തിന്റെ അഭിമാനമായി മാറിയത്. 2009 ഇന്ത്യയിൽ JNU പോളിയോ വാക്സിനുമായി ബന്ധപ്പെട്ട പഠനത്തിന് വന്നപ്പോൾ അച്ഛന്റെ നാടായ ഒറ്റപ്പാലത്തും വന്നിരുന്നു. കേരളവുമായി അടുപ്പം പുലർത്തുന്ന അനിൽ മേനോൻ മലയാളികളുടെ പിന്തുണ വിലപ്പെട്ടതാണെന്നുകൂടി പറഞ്ഞതോടെ നമ്മുടെ അഭിമാനം ആകാശം കടന്നു കുതിക്കുകയാണ്. 8 മാസം അവിടെ കഴിയുമ്പോൾ ബഹിരാകാശ നിലയത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളിൽ പങ്കാളിയാകാനും സഹയാത്രികരോടൊപ്പം പ്രവർത്തിക്കാനുമുള്ള അവസരം തന്നെ ആവേശഭരിതനാക്കുന്നുവെന്ന് അനിൽ മേനോൻ വ്യക്തമാക്കിയിരുന്നു. 2027 ഏപ്രിലാണ് മടക്കയാത്ര. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് 3 യോഗ്യതാ പരീക്ഷണങ്ങൾ കൂടി ISRO വിജയകരമായി പൂർത്തിയാക്കി. പരീക്ഷണങ്ങൾ വിജയകരമായതോടെ ക്രൂ മൊഡ്യൂളിലെ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തതുപോലെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പായതായി ISRO അറിയിച്ചു. സംഗീത വിസ്മയം എസ് ജാനകി ഓർമ്മയായത് മലയാളികളുടെ മനസ്സിലെ തീരാവേദനയായി. 88 വയസ്സായിരുന്നു. പ്രായത്തെ തോൽപ്പിച്ച് മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന പാട്ടുകൾക്ക് ഈണം പകർന്ന എസ് ജാനകിയുടെ അന്ത്യം മൈസൂരിലായിരുന്നു. 20 ഭാഷകളിൽ നിരവധി പാട്ടുകളുമായി സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലേക്ക് പാടിക്കയറിയ ജാനകിയമ്മ 2017 ഒക്ടോബറിൽ 79-ാം വയസ്സിലാണ് പൊതുവേദിയിൽ നിന്ന് വിരമിച്ചത്. ആന്ധ്ര ഗുണ്ടൂറിലെ ആയുർവേദ ഡോക്ടർ ശിസ്തില രാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിൽ 23 ജാനകിയമ്മ ജനിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലോകം മുഴുവൻ ആവേശക്കളത്തിലായ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ അവസാന കുതിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഫ്രാൻസിനെ തോൽപ്പിച്ച് ഫൈനൽ ഉറപ്പിച്ചു. പലരുടെയും ഇഷ്ട ടീമുകളൊക്കെ പുറത്തായതോടെ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുകളും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ലോകകപ്പ് കളിച്ച് മങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കളിച്ച മിഡ്ഫീൽഡർ ജെയ്ഡൻ ആഡംസിന്റെ മരണം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് സങ്കടകരമായ വാർത്തയായി. ലോകകപ്പ് ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് റൗണ്ടിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ആഡംസ് നിർണായക സാന്നിധ്യമായിരുന്നു. കാനഡയോട് തോറ്റാണ് ദക്ഷിണാഫ്രിക്ക പുറത്തായത്. 3 ഗ്രൂപ്പ് മത്സരങ്ങളിലും ആഡംസ് കളിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റിക്ക് KCB ഷോക്ക്. ദേശീയപാതയിലെ വഴിവിളക്കുകൾ കൃത്യമായി തെളിയിക്കാൻ പാടുപെടുന്നതിനിടെയാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 544 6-വരിപാതയുടെ നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 വഴിവിളക്കുകൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ളവയുടെ പട്ടികയിലേക്ക് മാറ്റാനാണ് KCB നിർദ്ദേശിച്ചിരിക്കുന്നത്. വയനാട് കല്ലാടി തുരങ്കപാത നിർമ്മാണത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ

0: അവസാനത്തെ ആളുടെ മൃതദേഹവും കഴിഞ്ഞ ദിവസം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 8. കഴിഞ്ഞ 7 രാവിലെ 11 മണിക്കാണ് കള്ളാടിയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയഗാനവും ദേശീയഗീതവും ആലപിക്കുമ്പോൾ വരികളും ഉച്ചാരണവും കൃത്യമായിരിക്കണം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ചിട്ടുണ്ട്. വന്ദേമാതരം രചിച്ചതിന്റെ 150 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പുതുക്കിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. മിസൈൽ നിർമ്മാണ മേഖല സ്വകാര്യ കമ്പനികൾക്ക് തുറന്നുകൊടുത്ത് പ്രതിരോധ രംഗത്ത് മറ്റൊരു സുപ്രധാന നീക്കത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു. ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾക്ക് ആവശ്യക്കാർ കൂടിയതാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ നയിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അസ്ത്ര എയർ ടു എയർ മിസൈൽ സ്വന്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞയാഴ്ചത്തെ സന്ദർശനത്തിൽ ഇന്തോനേഷ്യ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എയർപോർട്ട് മാതൃകയിൽ രാജ്യത്ത് ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കുന്ന പദ്ധതി പുനരവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയ ബസ് പോർട്ടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. വിവിധ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ നൽകും. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് ഇനി ഒരേ നിറമായിരിക്കുമെന്നും 15 മുൻപ് എല്ലാ സ്റ്റേഷനുകളും വൃത്തിയാക്കി പുതുമോടിയിലാക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതു സംബന്ധിച്ച് ആഭ്യന്തരവകുപ്പിന്റെ നിർദ്ദേശം പോലീസ് സ്റ്റേഷനുകളിലേക്ക് നൽകി. സംസ്ഥാനത്തെ 478 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരേ നിറത്തിലുള്ള പെയിന്റ് അടിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഔഷധ നിർമ്മാണ വിതരണ സ്ഥാപനമായ ഔഷധി തുള്ളിമരുന്ന് നിർമ്മാണ രംഗത്തേക്കും ചുവടുവയ്ക്കുന്നു. ഇതിനായി നിർമ്മിച്ച അർക്ക പ്ലാന്റ് അടുത്ത മാസത്തോടെ പ്രവർത്തനം ആരംഭിക്കും. കണ്ണ്, മൂക്ക്, ചെവി എന്നിവയിലെ അസ്വസ്ഥതകൾ നീക്കാനായി ഉപയോഗിക്കുന്ന തുള്ളിമരുന്നുകളാണ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുക. ലഹരിക്കെതിരെയുള്ള കേരളത്തിന്റെ ഓപ്പറേഷൻ തൂഫാൻ പോരാട്ടത്തിന് ശക്തമായ പിന്തുണയുമായി 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളാണ് ലഹരിക്കെതിരെ മതിൽ കെട്ടാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനം അറിയിച്ചത്. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിക്ക് ഷിയ പുണ്യകേന്ദ്രമായ മഷ്ഹദിലെ ഇമാം റിസ പള്ളിയിൽ അന്ത്യവിശ്രമം. ഇറാനിലെ വടക്കുകിഴക്കൻ നഗരമായ മഷ്ഹദിലേക്ക് 10,000 വിലാപയാത്രയായി എത്തിയത്. 4 പതിറ്റാണ്ടോളം ഇറാൻ ഭരിച്ച ആത്മീയ നേതാവായിരുന്നു. 28 February ഇസ്രായേൽ ആക്രമണത്തിലാണ് ആയത്തുള്ള അല ഖമൈനി കൊല്ലപ്പെട്ടത്. നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കാൻ പോകുന്ന സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പുമായി പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ രംഗത്തെത്തി. തുറന്ന കത്തിൽ 16 നൊബേൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ 200+ പേർ ഒപ്പുവച്ചു. വ്യവസായ വിപ്ലവത്തേക്കാൾ വലിയ സാമ്പത്തിക മാറ്റങ്ങൾക്കാണ് AI വഴി തുറക്കാൻ പോകുന്നത് എന്നും ഇത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഭവിക്കുമെന്നും കത്ത് മുന്നറിയിപ്പ് നൽകുന്നു. സ്വകാര്യ വാഹനം മറ്റു സംസ്ഥാനങ്ങളിൽ റീ രജിസ്ട്രേഷൻ കൂടാതെ തുടരാൻ സാധിക്കുന്ന കാലാവധി നിലവിലെ 1 വർഷത്തിൽ നിന്നും 3 വർഷമായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ ആലോചന. ഈസ് ഓഫ് ലിവിംഗ് പദ്ധതിയുടെ ഭാഗമായി മോട്ടോർ വാഹന നിയമത്തിൽ കൊണ്ടുവരുന്ന ഭേദഗതികളുടെ കരട് കഴിഞ്ഞ വാരം ചേർന്ന മന്ത്രിമാരുടെ അനൌദ്യോഗിക സമിതി മുമ്പാകെ സമർപ്പിച്ചു. കേന്ദ്ര കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടൽ തുറന്നു. ഈ മാസം 31 പദ്ധതിയിൽ ചേരാം. നേരത്തെ 15 രജിസ്ട്രേഷൻ കാലാവധി നിശ്ചയിച്ചിരുന്നത്. ഹോർമുസിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതടക്കം യുദ്ധത്തിന്റെ ആശങ്ക എങ്ങും ആളിക്കത്തുകയാണ് വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഗൾഫ് മേഖലയാകെ അസ്വസ്ഥമായിട്ട് കുറച്ചു മാസങ്ങളായി. ഇറാനിൽ US ബോംബിട്ടതോടെ ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് നടത്തുന്ന പ്രത്യാക്രമണമാണ് മലയാളികളുടെയും ഉറക്കം കെടുത്തുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസണുള്ള താരലേലത്തിൽ ഓൾറൗണ്ടർ സിബിൻ ഗിരീഷ് വില കൂടിയ താരമായി. 75,000 രൂപ മാത്രം അടിസ്ഥാന വിലയുള്ള സി കാറ്റഗറിയിൽപ്പെട്ട് സിബിനെ വാശിയേറിയ ലേലത്തിനൊടുവിൽ ആലപ്പി റിപ്പിൾസ് 11.8 ലക്ഷം രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. വിംബിൾഡൺ വനിതാ സിംഗിൾസിൽ ലിൻഡ് നസ്ലോവ ജേതാവായി. നാട്ടുകാരിയായ കരോലിൻ മുഹോവയെ തോൽപ്പിച്ചാണ് ലിൻഡ് നസ്ലോവ ജേതാവായത്. ടൂർണമെന്റ് ചരിത്രത്തിലാദ്യമായാണ് ചെക്ക് റിപ്പബ്ലിക്കൻ താരങ്ങൾ ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ പോൾ മാത്യു. അവതരണം നിർവഹിച്ചു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: ഇനി കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം കോഴിക്കോടിലെ
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

പരാജയം മണക്കുന്ന ഓരോ ഇരുളിലും അവർ പുതിയ പ്രഭാതം ഒളിപ്പിച്ചു വെക്കുന്നു. ഫുട്ബോളിന്റെ ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യന് പക്ഷേ ഉദിക്കാതിരിക്കാനാവില്ലല്ലോ. അതിന്റെ മറ്റൊരു പ്രഖ്യാപനമായിരുന്നു അറ്റ്ലാന്റയിലെ മെർസിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന സെമി ഫൈനൽ മത്സരം. ശത്രുക്കളുടെ ചതുരംഗ പലകയിലെ കരുക്കൾക്ക് മുന്നിൽ തളരാതെ അവസാന നിമിഷങ്ങളിൽ കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന മാന്ത്രികത അർജന്റീന പലവട്ടം പുറത്തെടുത്തിട്ടുണ്ട്. ഖത്തറിന്റെ മണ്ണിൽ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ അപ്രതീക്ഷിതമായി നേരിട്ട പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് പിന്നീട് ഓരോ മത്സരവും ഫൈനൽ പോലെ കളിച്ച് ഒടുവിൽ വിശ്വകിരീടം ചൂടിയത് ആധുനിക ഫുട്ബോളിലെ ഏറ്റവും വലിയ കാവ്യനീതിയായിരുന്നു. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ തന്ത്രങ്ങൾ മെനയുന്ന ശൈലിയാണ് അവരുടേത്. നോക്കൌട്ടിലെ എല്ലാ മത്സരങ്ങളും അർജന്റീന ജയിച്ചതെങ്ങനെയെന്ന് നോക്കുക. എതിരാളികൾക്ക് മാനം മുട്ടേ പ്രതീക്ഷ നൽകി അവർ വിജയത്തിലേക്ക് തിരിച്ചു കയറുന്നു. ആ നീലയും വെള്ളയും കുപ്പായക്കാർ ലോകത്തിന് നൽകുന്ന സന്ദേശം ഒന്നേയുള്ളൂ, പോരാട്ടം അവസാന ശ്വാസം വരെയാണ്. അവിടെ അസാധ്യമായി ഒന്നുമില്ല. ഇംഗ്ലണ്ടിനെതിരെ ഒരു ഗോളിന് പിറകിൽ പോയ ശേഷം രണ്ടെണ്ണം തിരിച്ചടിച്ചാണ് ലയണൽ മെസ്സിയും സംഘവും ഒരിക്കൽ കൂടി കിരീട പോരാട്ടത്തിന് ടിക്കറ്റ് എടുത്തത്. പരിശീലകരായ ലയണൽ സ്കലോണിയുടെയും തോമസ് തൂഹലിന്റെയും മികവ് ടീം വിന്യാസത്തിൽ പ്രകടമായിരുന്നു. ആദ്യ പകുതിയിൽ വ്യക്തമായ ഗോളവസരങ്ങൾ ആർക്കുമുണ്ടായില്ല. രണ്ടാം പകുതിയിൽ കളി മാറി തുടങ്ങി. ഇംഗ്ലണ്ടാണ് ആദ്യ വെടിപൊട്ടിച്ചത്. 55-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ നടത്തിയ ഉഗ്ര നീക്കം. ഡിക്ലൻ റൈസിലൂടെ മോർഗൻ റോജേഴ്സിൽ റോജേഴ്സ് ബോക്സിലേക്ക് നൽകിയ കൃത്യമായ ക്രോസ് ആന്റണി ഗോർഡൻ അനായാസം വലയിലേക്ക് കൊളുത്തിവിട്ടപ്പോൾ ഇംഗ്ലീഷ് ആരാധകരുടെ ഗാലറി ഇളകിമറിഞ്ഞു. മുറിവേറ്റ അർജന്റീന പതിവുപോലെ ഉണർന്നു. 80 മിനിറ്റ് കടന്നിട്ടും സമനില ഗോൾ പിറന്നില്ലെങ്കിലും സ്കലോണിയുടെ തന്ത്രങ്ങളിൽ വിശ്വാസമർപ്പിച്ചു അർജന്റീന ആരാധകർ. ഇടയ്ക്ക് അലക്സിസ് മാക് അലിസ്റ്ററിന്റെ ഹെഡർ പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്തുവിട്ട ലോങ് റേഞ്ചറിൽ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർഡൻ പിക്ക്ഫോർഡ് നിസ്സഹായനായപ്പോൾ 1-1. പിന്നെ ജയത്തിനായുള്ള മരണക്കളി. അർജന്റീനയുടെ തുടരെയുള്ള ആക്രമണങ്ങൾക്കു മുന്നിൽ ആയുധമില്ലാതെ ഇംഗ്ലീഷ് പ്രതിരോധം പതറി. കളി ഇഞ്ചുറി ടൈമിലേക്ക്. 2-ാം മിനിറ്റിൽ മെസ്സിയുടെ കാലുകളിൽ നിന്ന് പിറന്ന മനോഹരമായ ചിപ്പ് പാസ് ലൗതാരോ മാർട്ടിനെസ് തലകൊണ്ട് വലയിലേക്ക് വിട്ടു. വിജയഗോൾ പിറന്നിരിക്കുന്നു. മികച്ച കളി പുറത്തെടുത്തിട്ടും അവസാന നിമിഷങ്ങളിലെ പ്രതിരോധത്തിലെ ഏകാഗ്രതക്കുറവിന് വലിയ വില നൽകി ഇംഗ്ലണ്ട്. കെയ്ൻ ജൂഡ് ബെല്ലിംഗ്ഹാം ജോഡിയുടെ ചിറകിലേറി സെമിയിലെത്തിയ ത്രീ ലയൺസിന് ഒരിക്കൽ കൂടി കണ്ണീർ മടക്കം. 24-ാം ലോകകപ്പിലെ ജേതാക്കൾക്കുള്ള കാത്തിരിപ്പിന് അറുതിയാവുകയാണ്. ഞായറാഴ്ച ന്യൂജേഴ്സിയിൽ മെറ്റ്

ലൈവ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. വാശിയേറിയ സെമി ഫൈനൽ പോരാട്ടങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ കോട്ടകളെ തകർത്തെറിഞ്ഞ ലാറ്റിൻ അമേരിക്കൻ സിംഹങ്ങളും കരുത്തരായ ഫ്രാൻസിനെ മുട്ടുകുത്തിച്ച് യൂറോപ്യൻ തമ്പുരാക്കന്മാരും കലാശക്കളിക്ക് യോഗ്യത നേടുകയായിരുന്നു. 1962 ബ്രസീലിന് ശേഷം തുടർച്ചയായി 2 ലോകകപ്പ് കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമാകാനാണ് അർജന്റീന ഇറങ്ങുന്നത്. അതേസമയം തങ്ങളുടെ 2-ാമത്തെ ലോക കിരീടമാണ് സ്പെയിനിന്റെ ലക്ഷ്യം. 2010 ഇവർ ആദ്യമായും അവസാനമായും കിരീടം നേടിയത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയും കൗമാര വിസ്മയം ലാമിൻ യമാലും അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി നേർക്കുനേർ വരുന്നു എന്ന പ്രത്യേകത ഈ ഫൈനലിനുണ്ട്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരയുള്ള സ്പെയിനും ഏത് കടുത്ത സാഹചര്യത്തിൽ നിന്നും ശക്തമായി തിരിച്ചുവരാൻ കേൾപ്പുള്ള അർജന്റീനയുടെ ആക്രമണ നിരയും തമ്മിലുള്ള അംഗമായിരിക്കും ഈ മത്സരം. സെമിയിൽ പരാജയപ്പെട്ട ഇംഗ്ലണ്ടും ഫ്രാൻസും ശനിയാഴ്ച 3-ാം സ്ഥാനത്തിനായി ഏറ്റുമുട്ടും. ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ ലയണൽ മെസ്സി വീണ്ടും 1-ാമതെത്തി. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ മെസ്സി ഗോളൊന്നും നേടിയില്ലെങ്കിലും അസിസ്റ്റുകളുടെ എണ്ണത്തിലാണ് ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയെ മറികടന്നത്. ടൂർണമെന്റിൽ ഇതുവരെ 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായി ആകെ 12 ഗോൾ പങ്കാളിത്തത്തോടെയാണ് മെസ്സി ഗോൾഡൻ ബൂട്ട് റേസിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 8 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് എംബാപ്പയുടെ പേരിലുള്ളത്. അർജന്റീനയ്ക്ക് ഫൈനലും ഫ്രാൻസിന് ലൂസേഴ്സ് ഫൈനലും ബാക്കിയുള്ളതിനാൽ ഗോൾഡൻ ബൂട്ട് മത്സരത്തിലെ ആവേശവും തുടരും. ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്ക് നൽകുന്ന ഗോൾഡൻ ഗ്ലൗ റേസിൽ സ്പെയിനിന്റെ ഉനൈ സിമോണാണ് മുന്നിലുള്ളത്. 7-ൽ 6 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റുമായി പുതിയ ചരിത്രം സ്ഥാപിച്ചിരിക്കുകയാണ് സിമോൺ. 2022-2026 ലോകകപ്പുകൾ ചേർത്ത് തുടർച്ചയായ 650 മിനിറ്റുകൾ ഗോൾ വഴങ്ങാതെ ഗിന്നസ് വേൾഡ് റെക്കോർഡും നേടി താരം. 1990 ലോകകപ്പിൽ ഇറ്റാലിയൻ ഇതിഹാസം വാൽട്ടർ സെൻഗ ഗോൾ വഴങ്ങാതെ വലകാത്ത 518 മിനിറ്റായിരുന്നു നിലവിലെ റെക്കോർഡ്. ഐക്കർ കസിയസ് 2010 ലോകകപ്പിലും 2014 ലോകകപ്പിലുമായി സ്ഥാപിച്ച 477 മിനിറ്റുകളായിരുന്നു സ്പാനിഷ് റെക്കോർഡ്. ഇത് നേരത്തെ തന്നെ സ്വന്തം പേരിനൊപ്പം ചേർത്ത സിമോൺ ലോകകപ്പിൽ ക്ലീൻ ഷീറ്റുകളിലും കസിയസിനെ മറികടന്നു. 2010 സ്പെയിൻ ജേതാക്കളായപ്പോൾ കസിയസിന് 5 ക്ലീൻ ഷീറ്റുണ്ടായിരുന്നു. ഇത് 6 ലോക റെക്കോർഡിട്ടു സിമോൺ. ഫ്രഞ്ച് ഫുട്ബോൾ ടീമിനെ ഏറ്റവും അധികം വിജയങ്ങളും ലോക കിരീടവും നേടിക്കൊടുത്ത പരിശീലകൻ ദിദിയർ ദശാംസ് പടിയിറങ്ങി. 2026 ലോകകപ്പ് വരെയായിരുന്നു കരാർ. കഴിഞ്ഞ 14 വർഷമായി ലെസ് ബ്ലൂസിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദശാംസ് ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ്. 2012 ദശാംസ് കോച്ചായി ചുമതലയേറ്റത്. 2016 ടീമിനെ യൂറോകപ്പ് ഫൈനലിലെത്തിച്ചു. 2020-21 യുവേഫ നേഷൻസ് ലീഗ് കിരീടവും. 2018 വീണ്ടും ഫ്രാൻസ് ലോകകപ്പ് ഫൈനലിലെത്തി. 184 മത്സരങ്ങളിലാണ് ദശാംസ് ഫ്രാൻസിനെ പരിശീലിപ്പിച്ചത്. 120 ജയിച്ചപ്പോൾ 29 മത്സരങ്ങളിൽ മാത്രമായിരുന്നു തോൽവി. 35 കളികൾ സമനിലയിലായി. 1998 ആദ്യമായി ഫ്രാൻസ് ലോക ചാമ്പ്യന്മാരാവുമ്പോൾ കളിക്കാരനായി ടീമിലുണ്ടായിരുന്നു ദശാംസ്. അന്നത്തെ സഹതാരവും ഇതിഹാസവുമായ സിനദിൻ സിദാൻ ഫ്രഞ്ച് ടീമിന്റെ പുതിയ പരിശീലകനായി എത്തുമെന്നാണ് റിപ്പോർട്ട്. റയൽ മാഡ്രിഡിന്റെ മുൻ പരിശീലകനാണ് സിദാൻ. ദേശീയ ടീമിന്റെ ചുമതല ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.

0: ഫിഫ ലോകകപ്പ് അവലോകനം.
1: സമയം 4 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 4 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുനിത നെടുങ്ങാടി പാടിയത് ചിത്രം ഇവൻ മേഘരൂപൻ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
8: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികളും കെ രാഘവന്റെ സംഗീതവും. ചിത്രം കടമ്പ.

0: സമയം 5 മണി കഴിഞ്ഞ 15:02. ആകാശവാണി തൃശൂർ.
1: ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. കേരളത്തിൽ നിന്നും അനേകം ആളുകൾ നഴ്സുമാരായി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ സ്ത്രീകൾ മാത്രം ചെയ്തിരുന്ന ഈ ജോലി ഇപ്പോൾ പുരുഷന്മാരും ചെയ്യുന്നു. പണ്ടുകാലത്ത് നഴ്സുമാരെ കുട്ടികൾക്ക് പേടിയായിരുന്നു, കാരണം അവരാണല്ലോ കുത്തിവെക്കുന്നത്. എന്നാൽ ഇന്ന് ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. രോഗികളായവരെ ആശ്വസിപ്പിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു നല്ല പ്രൊഫഷൻ എന്ന് പലരും ഈ ജോലിയെക്കുറിച്ച് കരുതുന്നു. വളരെ അസാധാരണമായ ഒരു കാര്യം ചെയ്യുവാൻ ധൈര്യം കാണിച്ച ഒരു നേഴ്സിനെക്കുറിച്ച് ഇന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.

നിർമ്മലയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ അവൾ ഒരു നേഴ്സാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ ആദ്യമായി അവളെ കണ്ടത് ആശുപത്രിയിൽ വെച്ചല്ല, ഒരു പള്ളിയിൽ വെച്ചായിരുന്നു. നിർമ്മലയും ഭർത്താവും ആ പള്ളിയുടെ ആരാധനയുടെ ഇടയ്ക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കുഞ്ഞുമായി മുമ്പോട്ട് വന്നു. ആ പള്ളിയിലെ പാസ്റ്റർ ആ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആ കുഞ്ഞിനു വേണ്ടിയും പ്രാർത്ഥിച്ചു. കർണാടകയിലാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് അവിടെ നടന്ന പ്രാർത്ഥനയുടെ അർത്ഥമൊന്നും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മനസ്സിലായില്ല. പള്ളിയിലെ ആരാധനയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ മാതാപിതാക്കളുടെ അടുക്കൽ വന്നു ചേർന്നു. അന്ന് ആദ്യമായി പള്ളിയിൽ കൊണ്ടുവന്ന അവരുടെ കുട്ടിയെ കാണുവാനായിരുന്നു അത്. ഞങ്ങൾക്ക് അവിടെ അധികം ആളുകളെ ഒന്നും പരിചയമുണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങളും പോയി ആ കുട്ടിയെ കാണാൻ. ഞങ്ങൾ കുട്ടിയെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഉടൻ തന്നെ ഞങ്ങൾ പരസ്പരം നോക്കി. എൻ്റെ ഭാര്യയുടെ മുഖത്ത് ഒരു പ്രത്യേക വിഷമം ഞാൻ കണ്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കർണാടകക്കാരാണ്. എന്നാൽ അവരുടെ കുട്ടിക്ക് ഒരു ചൈനീസ് കുട്ടിയുടെ മുഖമാണ്. അത്തരം കുട്ടികൾ മംഗളോയിഡ് ആയിരിക്കാനാണ് സാധ്യത എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ. ക്രോമസോമിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുള്ള കുട്ടികളാണ് അത്തരത്തിൽ ജനിക്കുക. മറ്റു കുട്ടികളെപ്പോലെയുള്ള മാനസിക വളർച്ച ആ കുട്ടികൾക്കുണ്ടാകില്ല. ഈ കുടുംബത്തിൽ ഇത്തരത്തിലൊരു കുട്ടി പിറന്നല്ലോ എന്ന ദുഃഖം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് അവിടെയുള്ള ആരോടും ഈ കാര്യം ചോദിക്കുവാനോ ഞങ്ങളുടെ വിഷമം പ്രകടിപ്പിക്കുവാനോ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ അധികം ആരെയും പരിചയമുണ്ടായിരുന്നില്ല. എന്നാൽ പരിചയമുള്ള ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ആ നിർമ്മലയെ സമ്മതിക്കണം, ആർക്കും വേണ്ടാത്ത ഒരു കുഞ്ഞിനെ അവൾ വളർത്താൻ തീരുമാനിച്ചല്ലോ. ഇത് കേട്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിച്ചു, അപ്പോൾ ആ കുട്ടി അവരുടേതല്ലേ? അല്ല, അവരാ കുട്ടിയെ ദത്തെടുത്തതാണ്. അവർക്ക് സ്വന്തമായ ഒരു കുട്ടി കൂടി ഉണ്ട്. പിന്നെന്തിനാണ് അവർ ഈ കുട്ടിയെ ദത്തെടുത്തത്? ഞങ്ങളുടെ സംശയത്തിന് അയാൾ മറുപടി പറഞ്ഞു, നിർമ്മല ഇവിടെയുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിൽ നേഴ്സാണ്. ഭർത്താവിനും എന്തോ ജോലിയുണ്ട്. അവരുടെ ചെറിയ ശമ്പളം കൊണ്ട് അവർ ജീവിച്ചു പോകുന്നു. ഒരു ദിവസം നിർമ്മല ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഒരു പുരുഷനും സ്ത്രീയും വന്നു. അവർ വിവാഹിതരാണോ അല്ലയോ എന്ന് ഉറപ്പില്ല. അവർ നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നുള്ളവരാണ്. മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം ആ ഭാഗത്ത് എവിടെയോ നിന്നുള്ളവർ. 20 വയസ്സിൽ അല്പം കൂടുതൽ പ്രായമേ അവർക്ക് രണ്ടുപേർക്കും ഉള്ളൂ. അവർ ഡോക്ടറെ കാണാൻ വന്നത് രോഗത്തിന് ചികിത്സിക്കാനായിരുന്നില്ല. ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. സുഖപ്രസവത്തിന് വേണ്ടിയുമല്ല അവൾ വന്നത്, മറിച്ച് അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ ഗർഭഛിദ്രം നടത്താൻ വേണ്ടിയാണ് അവർ അന്ന് ആശുപത്രിയിൽ വന്നത്. ഇതറിഞ്ഞ നിർമ്മല ആ പെൺകുട്ടിയോട് സംസാരിച്ചു, നീ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊല്ലുന്നത്? അവൾ പറഞ്ഞു, എനിക്കിതിനെ വളർത്താൻ മാർഗമില്ല, അതുകൊണ്ട് ഗർഭഛിദ്രമല്ലാതെ മറ്റൊരു വഴിയില്ല. നിർമ്മല അവളോട് വളരെ നേരം സംസാരിച്ചു. നിർമ്മല പറഞ്ഞു, എന്ത് പേര് വിളിച്ചാലും എന്ത് കാരണം പറഞ്ഞാലും ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ എന്തിനാണ് കൊന്നുകളയുന്നത്? ഇത് കേട്ട് ആ പെൺകുട്ടി നിർമ്മലയോട് ദേഷ്യപ്പെട്ടു. അവൾ പറഞ്ഞു, ഞാൻ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ നിങ്ങൾ വളർത്തുമോ? ഇത് കേട്ട് ഒട്ടും അടിക്കാതെ നിർമ്മല പറഞ്ഞു, അതെ, നീ എനിക്ക് തന്നോളൂ, ഞാൻ വളർത്തിക്കൊള്ളാം. ആദ്യം ആ പെൺകുട്ടി വിചാരിച്ചു നിർമ്മല വെറുതെ തമാശ പറയുകയാണെന്ന്. പക്ഷേ നിർമ്മല വളരെ ഗൗരവമായി തന്നെയാണത് പറഞ്ഞത്. അങ്ങനെ അന്ന് നിർമ്മല ആ പെൺകുട്ടിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഗർഭഛിദ്രം നടത്താതെ മടക്കി അയച്ചു. പിന്നീട് പലപ്പോഴും അതേ ആശുപത്രിയിൽ തന്നെ അവൾ ചെക്കപ്പിന് വരുമായിരുന്നു. നിർമ്മല അപ്പോഴൊക്കെ അവളോട് സംസാരിക്കും. നിർമ്മല അവൾക്ക് കൊടുത്ത വാക്കിനെക്കുറിച്ച് അവളും നിർമ്മലയെ ഓർമ്മിപ്പിക്കുമായിരുന്നു. പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് നിങ്ങളുടേതാണ്. നിർമ്മല അതിന് സമ്മതിച്ചു. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇവൾ ഈ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനോടൊരു വാത്സല്യം തോന്നും, നിർമ്മല കരുതി.

0: അങ്ങനെ വാത്സല്യം തോന്നിയാൽ പിന്നെ അവൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല, മറിച്ച് അവൾ തന്നെ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കും. നിർമ്മലയ്ക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അവളുടെ പ്രസവ സമയം അടുത്തു. നിർമ്മലയുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവൾ ആ പെൺകുട്ടിക്ക് ജന്മം നൽകിയത്. നിർമ്മല വിചാരിച്ചു പ്രസവശേഷം ആ പെൺകുട്ടി പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറുമെന്ന്. പക്ഷേ നിർമ്മലയെ അതിശയിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് ഈ കുട്ടിയെ വളർത്തിക്കൊള്ളാമെന്ന്, നിങ്ങൾ തന്നെ ഇതിനെ എടുത്തുകൊള്ളൂ. ഇത് കേട്ട് നിർമ്മല ഒന്ന് അന്താളിച്ചു. എന്തൊരമ്മയാണിത് എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷേ അവൾ മനസാന്നിധ്യം കൈവിടാതെ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ എടുത്തുകൊള്ളാം, പക്ഷേ ഈ ആദ്യത്തെ ചില മാസങ്ങളെങ്കിലും നീ അതിന് പാല് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ ജീവിക്കും? അങ്ങനെ നിർബന്ധം പറഞ്ഞതുകൊണ്ട് ചില മാസങ്ങൾ ആ കുട്ടിക്ക് പാല് കൊടുക്കാമെന്ന് ആ കുഞ്ഞിൻ്റെ അമ്മ സമ്മതിച്ചു. അപ്പോഴും നിർമ്മലയ്ക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിന് ചില മാസങ്ങൾ പാല് കൊടുത്തു കഴിയുമ്പോൾ ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടൊരു സ്നേഹവും വാത്സല്യവും തോന്നും എന്നതായിരുന്നു ആ പ്രതീക്ഷ. എന്നാൽ 5 മാസങ്ങൾക്ക് ശേഷം അവൾ ആ കുഞ്ഞുമായി ആശുപത്രിയിൽ വന്നു. നിർമ്മലയെ അന്വേഷിച്ചു. നിർമ്മല വന്നപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു, ഇനി ഈ കുട്ടിയെ നിങ്ങൾക്കെടുക്കാം. അന്ന് രാവിലെ ആശുപത്രിയിൽ ജോലിക്ക് വന്ന് നിർമ്മല വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങിയത് ഒരു 5 മാസം പ്രായമുള്ള പെൺകുട്ടിയുമായിട്ടാണ്. നിർമ്മല ഈ കാര്യങ്ങളൊക്കെ അവളുടെ ഭർത്താവിനോട് അതാത് സമയങ്ങളിൽ പറഞ്ഞിരുന്നു. ഭർത്താവ് ഈ കാര്യങ്ങളിലെല്ലാം അവളെ പൂർണ്ണമായി പിന്തുണച്ചു. അങ്ങനെയാണ് നിർമ്മലയ്ക്കും ഭർത്താവിനും ഈ കുട്ടിയെ അവിചാരിതമായി കിട്ടിയത്. ഞങ്ങൾ കരുതിയതുപോലെ ആ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഒന്നുമില്ലായിരുന്നു. ആ കുട്ടി വാസ്തവത്തിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള മാതാപിതാക്കളുടെ ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ടായിരുന്നു ആ കുട്ടിക്ക് ആ രൂപം. നിർമ്മലയുടെ കഥ കേട്ട് ഞങ്ങൾ രണ്ടുപേരും അതിശയിച്ചുപോയി. ഗർഭച്ഛിദ്രത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന പലരെയും എനിക്കറിയാം. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പലരെയും എനിക്കറിയാം. അനാഥാലയങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നവരുമുണ്ട്. പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടാത്ത ഒരു കുട്ടിയെ തൻ്റെ സ്വന്തം മകളായി വളർത്താൻ ധൈര്യം കാണിച്ച നിർമ്മല അവരെല്ലാവരെക്കാളും ഒരു പടി മുമ്പിലാണ്. ധാരാളം പണമുണ്ട്, അതുകൊണ്ട് ഒരു കുട്ടിയെ ദത്തെടുക്കാമെന്നല്ല നിർമ്മലയും ഭർത്താവും തീരുമാനിച്ചത്. അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഒരു കുട്ടിയെ കൂടി വളർത്താൻ അവർ തീരുമാനിച്ചു. ആരും അവർക്ക് ഒരു സഹായവും ഒരിക്കലും വാഗ്ദാനം ചെയ്തില്ല. അനാഥാലയത്തിൽ ആ കുട്ടിയെ കൊണ്ടുപോയി ഏൽപ്പിക്കാമായിരുന്നു, പക്ഷേ നിർമ്മല അതിനും തയ്യാറായില്ല. ജന്മം കൊടുത്ത കുഞ്ഞിനോട് യാതൊരു കരുണയും കാണിക്കാത്ത ഒരു അമ്മയ്ക്ക് നിർമ്മല ഒരു വാക്ക് കൊടുത്തു. ആ വാക്ക് നിർമ്മല പാലിച്ചു. നിർമ്മലയെ ആരും ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകയായോ സാമൂഹ്യ പരിഷ്കർത്താവായോ കണക്കാക്കാറില്ല. നിർമ്മലയുടെ കുട്ടികൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്നു. നിർമ്മലയും ഭർത്താവും സാധാരണ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് അവരുടെ മക്കൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന നിർമ്മലയും ഭർത്താവും അനുകരിക്കപ്പെടേണ്ടവരാണ്. നിർമ്മല ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. പ്രഗത്ഭരായ പല ഡോക്ടർമാരും അവിടെയുണ്ട്. എന്നാൽ നിർമ്മല എന്ന സാധാരണക്കാരിയായ നേഴ്സിനെ കാണുമ്പോൾ മനസ്സിലെങ്കിലും ഞാൻ എപ്പോഴും എഴുന്നേറ്റ് നിൽക്കും.
1: നിർമ്മലയ്ക്കും ഭർത്താവിനും അവാർഡ് കൊടുക്കണമെന്ന് പറയാൻ ആളുകൾ കാണും. പക്ഷേ അവർ വിശ്വസിച്ച കാര്യത്തിനു വേണ്ടി വില കൊടുക്കാൻ കാണിച്ച മനസ്സ് അതനുകരിക്കാൻ ആളുകൾ തയ്യാറാവില്ല. ഗർഭചിത്രം കൊലപാതകമാണ് എന്ന് പറയുന്ന എത്ര പേർ ഒരനാഥ കുട്ടിയെ സ്വന്തം കുട്ടിയായി വളർത്താൻ തയ്യാറാകും? അനാഥാലയങ്ങൾക്ക് സംഭാവന കൊടുക്കാൻ എളുപ്പമാണ്. എന്നാൽ ആർക്കും വേണ്ടാത്തൊരു കുട്ടിയെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വന്തം കുഞ്ഞായി വളർത്താൻ പലരും തയ്യാറാവില്ല. സാധാരണക്കാരായി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ചില വലിയ ഹീറോസുണ്ട്. അമാനുഷിക ശക്തിയുള്ളവരൊന്നുമല്ല അവർ, പക്ഷേ അമാനുഷികമായ കരുണയും സഹാനുഭൂതിയും കാണിക്കുന്നവരാണ്. അത്തരക്കാരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. സാധാരണക്കാരായ ആളുകൾ ചെയ്യുന്ന ചില അസാധാരണമായ കാര്യങ്ങളുണ്ട്. അതിന് പലപ്പോഴും ഈ ലോകത്തിൽ വലിയ പ്രാധാന്യമോ പ്രശസ്തിയോ കിട്ടാറില്ല. എങ്കിലും അവരാണ് യഥാർത്ഥ ഹീറോസ്. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9 8

പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ വീണ്ടും 9880021957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25. ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25.

0: സ്പോൺസേഡ് പരിപാടിയാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 14 സെക്കൻഡും. തൊഴിലവസര വാർത്തകൾ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി ചാലകുടി ഹോസ്റ്റലുകളിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പുല്ലഴി ഹോസ്റ്റലിൽ വാർഡൻ, വാച്ച്മാൻ പുരുഷന്മാർ, പുല്ലഴി ചാലക്കുടി ഹോസ്റ്റലുകളെ സ്വീപ്പർ തസ്തികയിലുമാണ് ഒഴിവുള്ളത്. ജൂലൈ 27 അപേക്ഷ ലഭിക്കണം. വിശദാംശങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ അയ്യന്തോൾ, തൃശൂർ 6800003 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487236849. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487236849. പാർലം ഗ്രാമപഞ്ചായത്തിലെ 4, 16 എന്നീ വാർഡുകളിലേക്ക് ആശാപ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നു. വിവാഹിതരും 25-നും 45 വയസ്സിനുമിടയിൽ പ്രായമുള്ളവരും മിനിമം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പാർലം പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരുമായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ ഐ ഡി കാർഡ്, റേഷൻ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ എന്നിവയുടെ ഒറിജിനൽ സഹിതം ഈ മാസം 21 രാവിലെ 11 പാർലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്റർവ്യൂവിനായി എത്തിച്ചേരണം. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിലെ ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ PSC എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 22 രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487236343. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
5: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
6: ദൃശ്യം കണ്ണാശുപത്രി.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
10: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
9: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
11: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ.
12: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
13: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
12: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ,

സമയം 5:40. ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്ത വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജദാനം. ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടക ഗാനങ്ങൾ. വേളങ്കണ്ണി മാതാവ്, അശ്വരഥം, കർണൻ, അയൽക്കൂട്ടം എന്നീ നാടകങ്ങൾക്ക് വേണ്ടി തെന്നൽ ബാലചന്ദ്രൻ, രേണുക ഗിരിജൻ, സംഗീത മനോജ് കൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങൾ. 8:15 ഒഡീസയിലെ പുരിയിൽ നടക്കുന്ന ജഗന്നാഥ രഥയാത്രയുടെ ഓഡിയോ റിപ്പോർട്ട്. 8:30 പദ്ധതികളിൽ ജനനന്മയ്ക്ക് കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹിയിലെ. 9:15 വിദ്യാഭ്യാസ രംഗം. ഹിന്ദി വ്യാകരണം സർവനാം വിശേഷൻ അവതരിപ്പിക്കുന്നത് ജാസ്മിൻ. 9:30 നാടകം ശിശിരത്തിന് ശേഷം രചന അനിൽകുമാർ തിരുവോ, സംവിധാനം ടി വി അശ്വതി. 11:00 സുഭാഷിതം. 15:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്ന സുകുമാർ തഞ്ചേരി. 6:00 വിഷമലേറെ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:15 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 ആധ്യാത്മ രാമായണ പാരായണം. വലകണ്ഠത്തിൽ നിന്നൊരു ഭാഗം പാരായണം ചെയ്യുന്നത് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി. തുടർന്ന് സൗമ്യപാഴി ശ്രീരാമകീർത്തനം. 6:30 സൈമദ് വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 6:35 വിഷ്ണായ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭ പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുല്ലരിപ്പുകൾ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഹൈ ഹോസ്പിറ്റൽ തൃശൂർ. ഹരിതം കർക്കിടക മാസത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം അവതരണം അഞ്ജു പി അർജുനൻ. 7:10 ഗാന്ധിമാർഗം ശ്രീരാമ ദർശനങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ അവതരണം അഞ്ജു പി അർജുനൻ. 7:20 സൈമൺ സായി ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താ വിഷയം. 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ ശ്രോതാക്കൾ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാൻ പരിപാടി. പങ്കെടുക്കുന്നത് യശോദ മുരളി അവണൂർ. 9:30 സംഗീത കച്ചേരി. പാലക്കാട് എം ബി മണി പാടിയ കൃതികൾ. നീലൂർ എം എസ് ജയകുമാർ വയലിൻ. പാലക്കാട് പി ആർ രാഹുൽ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗ ജ്വല്ലസിക്കണ്ട വാരോ തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 12:10 ഉപ്പനപ്പാട്ടിൽ കെ എസ് ചിത്രയും സംഘവും പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിലെ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിലെ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം. ഒരന്വേഷണം 14 ഭാഗം. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം. ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ പാടിയ കഥകൾ. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ. വെല്ലു രാമഭദ്രൻ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ട്. 5:20 അധ്യാത്മ രാമായണ പാരായണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്ന ഈ വാമനം നമ്പൂതിരി. പഠിക്കുന്ന അഞ്ജന വിജയ്, ടി എസ് ദിനി. 6:00 പദ്ധതികളിൽ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15

0: ആവശ്യം പുനഃപ്രക്ഷേപണം. ആറരയ്ക്ക് സംസ്കൃതത്തിൽ വാർത്തകൾ, ആറ് മുപ്പതിന് പ്രാദേശിക വാർത്തകൾ, ആറ് നാൽപ്പതിന് വാർത്താ വീക്ഷണം, ആറ് അൻപതിന് വയലും വീടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവപാണി, 8:00 സാഹിത്യവേദി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, മലയാളത്തിൽ 8:40 സേമന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഇംഗ്ലീഷ് പരിപാടി, 9:45 മൊഴിയാമൊരു കഥ, 10:00 ലൈവ് വിന്യാസം, 10:30 ചലച്ചിത്രങ്ങൾ, 11:00 സുഭാഷം, 15:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM പ്രക്ഷേപണത്തിന് നാളെ രാവിലെ 10:30 സ്വരസാങ്കേതിക പുനഃപ്രക്ഷേപണം, 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്രഗാനങ്ങൾ, ഉച്ചകഴിഞ്ഞ് 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം, 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5:00 കഴിഞ്ഞ 45:03 ആകാശവാണി തൃശൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

വിദ്യാലയമുറ്റങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിത വഴി തെളിക്കുന്ന പ്രധാന ഇടം. സ്വഭാവ രൂപീകരണവും അറിവും ശീലങ്ങളും പെരുമാറ്റ രീതികളും തുടങ്ങി വ്യക്തിഗത ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് നേടുന്നതിൽ പലതും ഉന്നത വിജയത്തിന്റെ പഥങ്ങൾ വരെ എത്തുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ കൃഷി പഠനത്തോടൊപ്പം കൂട്ടിയപ്പോൾ ആ ശീലം വിദ്യാലയങ്ങൾ വിട്ട് വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞപ്പോഴും മിക്ക വിദ്യാർത്ഥികളും ഒപ്പം കൂട്ടുകയും അത് ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്തു പോരുന്ന കാഴ്ചകൾ ഇന്ന് ഏറെ സന്തോഷം ജനിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിൽ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച കാർഷിക വിജയത്തിന്റെ പിന്തുടർച്ചയിൽ ഇത് വിഷരഹിതമായ ഫലവർഗ്ഗങ്ങൾ കൂടി കൃഷി ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതിക്ക് സംസ്ഥാന കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഫലപോഷകത്തോട്ടങ്ങൾ ആരംഭിക്കുന്ന കനിപ്പന്തൽ എന്ന പുതിയ പദ്ധതിക്ക് നാളെ തുടക്കം കുറിക്കുകയാണ്. കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി ആർ കെ വി വൈ പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാലയങ്ങളിൽ കനിപ്പന്തൽ നടപ്പിലാക്കുന്നത്.

കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് നാളെ വയനാട്ടിൽ തുടക്കം കുറിക്കുകയാണ്. എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി എം എൽ എ ശ്രീ ഐ സി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും.

0: ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്.
1: കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്ന് കേരളത്തിൽ

0: ഉടനീളം രാഷ്ട്രീയ കൃഷി വികാസ് യോജന റഫ്താർ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ പോഷകത്തോട്ട പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കനിപ്പന്തൽ എന്നാണ് ഇതിന് പേര്. 4500 വരുന്ന യൂണിറ്റുകളിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കൃഷിവകുപ്പ്. സർക്കാരിൻ്റെ 100-ദിന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന കൃഷി വികാസ് യോജന റഫ്താർ പദ്ധതിയുടെ ഭാഗമായി 17-ാം തീയതി വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. തീർച്ചയായും കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനും മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വിടുതൽ പ്രഖ്യാപിക്കേണ്ട മേഖലകളോട് നോ കോംപ്രമൈസ് വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കാനുമുള്ള വലിയ ഒരു മൂവ്മെൻ്റാണ് കനിപ്പന്തൽ എന്ന ഈ മനോഹരമായിട്ടുള്ള പദ്ധതി. ഈ പദ്ധതി പൂർണ്ണ വിജയമാക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും PTA ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.
1: സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താൽപര്യം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു കാർഷിക പദ്ധതി എന്നതിലുപരി ക്യാമ്പസുകളിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗം പോലുള്ള അനാരോഗ്യ ശീലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ മുക്തരാക്കി പ്രകൃതിയോടും കൃഷിയോടും നമ്മുടെ സംസ്കാരത്തോടും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിനായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്.
2: കാർഷിക കേരളത്തെ സംബന്ധിച്ച് വളരെ സമഗ്രതയുള്ള, ദൂര കാഴ്ചയുള്ള, ദിശാബോധമുള്ള ഒരു പുതിയ പദ്ധതിക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്ന് രൂപകൽപ്പന ചെയ്തത് നാളെ പ്രവൃത്തിപഥത്തിൽ എത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്, ഒരു നല്ല വാർത്തയാണ്.
1: പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.
2: അതിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വിദ്യാർത്ഥികൾ മണ്ണിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു അവസരം കൂടി ഇതിലേക്കുണ്ടാകുന്നു. മണ്ണിൻ്റെ നന്മയെ തൊട്ടറിയുവാൻ വിദ്യാർത്ഥികളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെയും ഒക്കെ കൂട്ടായ ഒരു പ്രയത്നം, ഒരു ഇടപെടൽ കൃഷിയുടെ മേഖലയിൽ ഇതിലൂടെ കൈവരുന്നു എന്നത് സുപ്രധാനമായ കാര്യമാണ്. കൃഷിയിൽ നിന്ന് അകന്നുപോകുന്ന ഒരു തലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കുന്നതിന് ഏറ്റവും നന്മയുള്ള ഒരു പദ്ധതിയായി ഇത് മാറട്ടെ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ് ഈ പദ്ധതിക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ വലിയ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു നൂതനമായ പദ്ധതി കനിപ്പന്തൽ എന്ന പേരിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പച്ചപ്പിൻ്റെ ഒരു പുതിയ അധ്യായം ഇവിടെ തുറക്കുകയാണ്. നാനാജാതി പച്ചക്കറി വിളകൾ നമ്മളുടെ വിദ്യാലയ മുറ്റത്ത് വിളയുന്നു. ഒപ്പം വളരെ സ്വാദിഷ്ടമായ, പോഷകസമ്പുഷ്ടമായ നാനാജാതി ഫലവർഗ്ഗങ്ങളും വിദ്യാലയ വളപ്പുകളിൽ വിളയിച്ചെടുക്കുന്ന ഒരു കർമ്മ പദ്ധതി വളരെ പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ആരംഭിക്കുമ്പോൾ അത് ഏറെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ച് ഈ മഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ കേരളത്തിൻ്റെ വയൽനാടായ വയനാട്ടിലെ കൽപ്പറ്റയിൽ നടക്കുകയാണ്. കൃഷിവകുപ്പിൻ്റെ ഈ വലിയൊരു പദ്ധതി ആരംഭിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് കാണേണ്ടത്. കുറേ ഫലങ്ങൾ വിളയിച്ചെടുക്കുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാകുന്നു എന്നതിനപ്പുറം നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറ നഗ്നബാധരായി മണ്ണിൻ്റെ നന്മയെ തൊട്ടറിയുവാൻ മണ്ണിലേക്ക് ഇറങ്ങുന്നു. മണ്ണ് അമ്മയാണെന്ന വലിയൊരു തിരിച്ചറിവ് കുട്ടികളുടെ മനസ്സിൽ, നമുക്ക് വേണ്ടതെല്ലാം തരുന്ന ഏറ്റവും വലിയ അക്ഷയ ഖനിയായ മണ്ണിലേക്കാണ് കുട്ടികൾ ഇറങ്ങുന്നത്. തന്നെയുമല്ല, പുസ്തകത്തിനപ്പുറത്ത് അതിൻ്റെ പ്രയോഗ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ, മണ്ണിൽ വിളകൾ നട്ടുനനച്ച് വളർത്തുമ്പോൾ അവർ അറിയുന്നതും അറിയാതെ അവരിലേക്ക് സന്നിവേശിക്കുന്നതും. അധ്വാനത്തിൻ്റെയും കൃഷിയുടെയും മഹത്വമാണ് നാളെയുടെ പ്രതീക്ഷയായ ബാല്യത്തിന് അനുഭവവേദ്യമാകുന്നത്. മറ്റൊരു

0: കാര്യം കൂടിയുണ്ട്. അറിയാതെ ഇതിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്നുണ്ട്. സൂര്യപ്രകാശം വേണ്ടത്ര ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വയമേവ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവകമാണ് ജീവകം ഡി. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ജീവകം ഡി ഏറ്റവും അധികം വില കൊടുത്ത് വാങ്ങുന്നു നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. എന്തുകൊണ്ടാണ്? മുതിർന്നവരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല, അവർ വെയിൽ എന്തെന്നറിയുന്നില്ല, പ്രകൃതിയെ മനസ്സിലാക്കുന്നില്ല, പ്രകൃതിയുടെ നന്മയെ തൊട്ടറിയുന്നില്ല. ഇവിടെ കുട്ടികൾ മണ്ണിലിറങ്ങി അധ്വാനിക്കുകയാണ്. അവർ നട്ട് നനച്ച് വളർത്തുന്ന ഈ പച്ചക്കറികൾക്ക് പന്തലിടുമ്പോൾ, അതിന് വളമിടുമ്പോൾ, അതിന് വെള്ളം നനയ്ക്കുമ്പോൾ, ഇങ്ങനെ അവരുടെ ഒരു ആത്മസ്പർശം ഈ കാർഷിക വിളകളുമായി മണ്ണുമായി ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അധ്വാനം എന്താണ്, അതിൻ്റെ വില എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്നറിയാതെ ഒരു ബോധ്യപ്പെടൽ കൂടി അവിടെ ഉണ്ടാകുന്നു. പ്രകൃതിയോട് സന്നിവേശിക്കുമ്പോൾ പ്രകൃതി സമ്മാനിക്കുന്ന ജീവകം ഡി അവർക്ക് സ്വാഭാവികതയോടെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരവസരം ഉണ്ടാവുകയാണ്. പിന്നെ നാം കഴിക്കുന്ന നമ്മുടെ തീന്മേശയിലെത്തുന്ന ഭക്ഷണം ഒരു വ്യാവസായിക ഉൽപ്പന്നമല്ല. നാം കഴിക്കുന്ന അരിയാകട്ടെ, പച്ചക്കറികളാകട്ടെ, പഴങ്ങളാകട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ പേരറിയാത്ത ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ സത്ഫലമാണത് എന്നുകൂടി കുട്ടികൾക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥ കൂടി ഇതിലൂടെ ഉണ്ടാകുന്നു. ഇതിലെല്ലാം ഉപരി ശരിക്കും പറഞ്ഞാൽ ഈ പച്ചപ്പിനിടയിൽ നമ്മളുടെ കുട്ടികൾ നിൽക്കുമ്പോൾ അവരിലെ നന്മയുണരുകയാണ്. ഇപ്പോൾ തൂഫാൻ പോലെയുള്ള ഈ മയക്കുമരുന്നിനെതിരെയുള്ള വലിയൊരു പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഇതുപോലെയുള്ള അഥമ വാസനകളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കണമെങ്കിൽ കർമ്മശുദ്ധിയുള്ള മറ്റു കർമ്മപദങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. കൃഷിയുമായി ചേർന്ന് നിൽക്കുവാൻ അവസരമുണ്ടാകുമ്പോൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, അവരുടെ മനസ്സിനെ ഹരിതാഭമാക്കുന്ന, അവരുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന, അവർക്ക് പുതിയ പ്രകൃതി അറിവുകൾ സമ്മാനിക്കുന്ന ഒന്നായി കൂടി ഈ കനിപ്പന്തൽ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു നല്ല തുടക്കമാകട്ടെ. കാരണം കൃഷിയിലേക്ക് കുട്ടികളുടെ മനസ്സിനെ ആകർഷിക്കുവാൻ, ചേർത്ത് നിർത്തുവാൻ, ചോരതുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് കവി പറഞ്ഞതുപോലെ, ഇവിടെ ഈ നന്മയുടെ പന്തങ്ങൾ, ഉൽപ്പാദനക്ഷമതയുടെ പന്തങ്ങൾ, വലിയ പ്രത്യാശയേകുന്ന കൃഷിയുടെ നന്മയുടെ പന്തങ്ങൾ കുട്ടികളിലേക്ക് കൈമാറിക്കൊണ്ട് കുട്ടികളിലൂടെ കൃഷിയിലൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ, അവരുടെ മനസ്സിൽ നന്മയുടെ വലിയ നാമ്പുകൾ മുളപൊട്ടുവാൻ ഇത് അവസരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. വർത്തമാനകാല കേരളം ആവശ്യപ്പെടുന്ന ഏറ്റവും മഹത്തായ, ഏറ്റവും ദിശാബോധമുള്ള, നല്ല കാഴ്ചപ്പാടുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിൽ പൊതുസമൂഹമാകെ ഇതിനോട് ചേർന്ന് നിൽക്കണം, ഇത് ഏറ്റെടുക്കണം. ഒരുപക്ഷെ കേരളം കാഴ്ചവെച്ച സാക്ഷരതാ യജ്ഞം പോലെ ഒരു വലിയ കൃഷിയുടെ യജ്ഞമായി, ഒരു യാഗമായി കുട്ടികളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഈ കൃഷിയെ മാറ്റിയെടുക്കുവാൻ നമുക്കൊന്നു ചേരണം എന്നാണ് വളരെ വിനയപൂർവ്വം ഈ അവസരത്തിൽ പറയാനുള്ളത്. ഫലവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിനപ്പുറത്ത് ഇതൊരു നന്മ പാഠമാണ്, കേരളം മുന്നോട്ട് വയ്ക്കുന്ന നല്ല പാഠമാണ്.
1: കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സമീകൃതമായ പോഷകാഹാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ വളർത്തുന്നതിലൂടെ കുട്ടികളിൽ പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പദ്ധതി സഹായകമാകും. ചടങ്ങിൽ MLA മാർ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, VFPCK പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും.

0: കളിമുറ്റങ്ങളിൽ കനിപ്പന്തൽ. വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന ഫലപോഷകത്തോട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സ്പോൺസേർഡ് പരിപാടിയാണ് കേട്ടത്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 October 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 October 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
0: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: She will next face Nozomi Okuhara of Japan tomorrow. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
2: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ കാസർഗോട്ട് പറഞ്ഞു. പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. കാസർഗോഡ് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിന്റെ ആദ്യത്തെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൗഹൃദമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കുന്നതിനും നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കും. സംസ്ഥാനത്ത് 100 ദിവസത്തിനകം 5,000 പട്ടയങ്ങൾ നൽകുമെന്നും ഭൂമിയുടെ ഫെയർ വാല്യൂവിന്റെ കാര്യത്തിൽ ഏകീകരണം ഉണ്ടാകുമെന്നും ഫെയർ വാല്യൂ വിഷയത്തിൽ അപാകതകൾ പരിഹരിക്കുന്ന പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ പരപ്പ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി പരപ്പ ബ്ലോക്കിലെ 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് തയ്യാറായി. നിലവിൽ 7 ആരോഗ്യ കേന്ദ്രങ്ങൾ NQAS നിലവാരത്തിലുള്ളതാണ്. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി ഫണ്ട് ലഭിച്ചതിനെ തുടർന്ന് അതിനായുള്ള പ്രവർത്തനം നടന്നുവരികയാണ്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. പരപ്പ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ നടപ്പു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കലക്ടർ. പട്ടികവർഗ ഉന്നതിയിലും ക്യാമ്പുകൾ നടത്തണം. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള പോഷകാഹാര വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കണം. TB രോഗികളെ കണ്ടെത്തുന്നതിൽ 90% സക്സസ് റേറ്റ് ആണ് നിലവിലുള്ളത്. പ്രവർത്തനം കാര്യക്ഷമമാക്കി മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും TB മുക്തമാക്കാൻ സാധിക്കണമെന്നും കലക്ടർ പറഞ്ഞു. ഭാരത് സെൻസസ് 2027 ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വീട് സന്ദർശനം പുരോഗമിക്കുന്നു. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണവും പട്ടിക തയ്യാറാക്കലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. സെൻസസ് പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുന്നതിനായി ജില്ലയെ 2,516 ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ആകെ 2,509 എന്യൂമറേറ്റർമാരും 366 സൂപ്പർവൈസർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സാങ്കേതിക സഹായത്തിന് 9 ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുമുണ്ട്. 40 ഫീൽഡ് ട്രെയിനേഴ്സും 7 സെൻസസ് ചാർജ് ഓഫീസർമാരും സെൻസസ് പ്രവർത്തനങ്ങൾക്കായി ജില്ലയിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ സൗജന്യ യാത്ര സർക്കാരിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ കാസർഗോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ച് പരിഹരിക്കും. KSRTC കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പോയിലും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച് ഉത്തരവായിട്ടുണ്ട്. കമ്മിറ്റിയുടെ ചുമതല MLA നൽകും. മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങളും ഇതിൽ അംഗമാകുമെന്നും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും വരുമെന്നും മന്ത്രി പറഞ്ഞു. കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയും മന്ത്രി സന്ദർശിച്ചു. കാഞ്ഞങ്ങാട് സബ് ഡിപ്പോയിൽ നിന്ന് ദീർഘദൂര സർവീസ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഡിപ്പോ നേരിടുന്ന പരിമിതികളും മന്ത്രി ചോദിച്ചറിഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീർ കാലത്തിനതീതമായി ജീവിച്ച മാനുഷിക മൂല്യമുള്ള വ്യക്തിയായിരുന്നുവെന്നും ബഷീറിനെ പോലെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് അനുഭവ സമ്പത്ത് നേടിയ ഒരു എഴുത്തുകാരൻ വേറെയില്ലെന്നും പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ പറഞ്ഞു. ബഷീർ കഥകളിലെ അടിസ്ഥാന പ്രമേയം സ്നേഹവും സ്വാതന്ത്ര്യവുമാണ്. ബ്രിട്ടീഷുകാരുടെ നീച ഭരണവും ജാതി വ്യവസ്ഥയും നിലനിന്നിരുന്ന സമൂഹത്തിൽ ബദൽ മനുഷ്യ സങ്കല്പം കൊണ്ടുവരാൻ ബഷീറിന് സാധിച്ചു. എഴുത്തുകാരൻ പുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന ആളല്ലെന്നും ചുറ്റുപാടുമുള്ള ജീവിതം കൂടി നന്നായി വായിക്കുന്ന ആളാകണമെന്നും കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ചെറുകഥാ പുരസ്കാരം KV അർജുന് നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര ദാനവും നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 6 സെക്കൻഡ് ആകാശവാണി തൃശൂർ. ചോദ്യം ഇതായിരുന്നു, ആരാണ് 1933 ജൂലൈ 15 ജനിച്ച് 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ? ചോദ്യം ആവർത്തിക്കാം, ആരാണ് 1933 ജൂലൈ 15 ജനിച്ച് 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ? ഇതിൻ്റെ ഉത്തരം MT വാസുദേവൻ നായർ. പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ MT ആധുനിക ഇന്ത്യൻ സാഹിത്യത്തിലും മലയാള ചലച്ചിത്ര മേഖലയിലും ഒരു മഹത്തായ പാരമ്പര്യം അവശേഷിപ്പിച്ചാണ് നമ്മെ വിട്ടുപോയത്.

ഇനി ചിന്താ വിഷയം വിജയിക്കാനല്ല, മറിച്ച് മൂല്യമുള്ളവരാകാൻ ശ്രമിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ.

0: ഇന്നത്തെ ചോദ്യമുദ്രം ചിന്താ വിഷയം ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആരാണ് 1933 ജൂലൈ 15 തീയതി ജനിച്ച് 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ? ഉത്തരം: എം ടി വാസുദേവൻ നായർ. പ്രശസ്ത എഴുത്തുകാരനായ എം ടി ആധുനിക ഇന്ത്യൻ സാഹിത്യത്തിലും മലയാള ചലച്ചിത്ര മേഖലയിലും ഒരു മഹത്തായ പാരമ്പര്യം അവശേഷിപ്പിച്ചാണ് നമ്മെ വിട്ടുപോയത്. ചിന്താവിഷയം: വിജയിക്കാനല്ല, മൂല്യമുള്ളവരാകാൻ ശ്രമിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ. ശ്രോതകൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യമുദ്രം ചിന്താ വിഷയം. പുനഃപ്രക്ഷേപണം: തയ്യാറാക്കിയത് മേബി എലിസബത്ത് ജോസഫ്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: അങ്ങനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ? നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
6: പ്രായോജികർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
9: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
10: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
9: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
10: ഗാന്ധിമാർഗം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവിധി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: मध्ये द्वितीयैकदिवसीय स्पर्धा अद्य साम्प्रतं कार्डिफ नगरे जायमाना वर्तते इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISRO തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം 1. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൗണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാകും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
2: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
4: All the technology that is there, which has been developed by me, myself, am I servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
2: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി K. മുരളീധരൻ. ഭക്ഷ്യ സംരംഭങ്ങൾക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യ സംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി T. സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ

0: ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21-ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20-ന് പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9-ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3-ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3-ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9-ാം ക്ലാസിന് പകരം 5-ാം ക്ലാസിലോ 6-ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം 3-ലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50-ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSE മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 വർഷത്തെ നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു.

0: സംസ്ഥാനത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 14 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ONV രചന, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ശ്രീ ഗുരുവായൂരപ്പൻ.

0: ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി. തിരുവനന്തപുരമുള്ള
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചില സാഹചര്യങ്ങൾക്ക് മൗനത്തിനോളം പോകുന്ന ഒരു ചികിത്സയില്ല. ചിലപ്പോൾ മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതികരണവും. അത് നമ്മെ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുന്ന വാക്കുകളിൽ നിന്നും രക്ഷിക്കുന്നു. സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. കാരണം മൗനം പല നഷ്ടങ്ങളും ഒഴിവാക്കുകയും മനസ്സിന് സമാധാനവും ജീവിതത്തിന് പക്വതയും നൽകുകയും ചെയ്യുന്ന ഏറ്റവും നല്ല വഴികളിലൊന്നാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റു പരിപാടികളും. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, താറാവുകൾക്ക് താറാവ് വസന്ത എന്ന വൈറസ് രോഗത്തിനെതിരായ ആദ്യത്തെ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് നൽകേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കന്നുകാലികളുടെ പ്രജനന രംഗത്ത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവിക പ്രസവവും സ്വാഭാവിക ഇണചേരലും മാത്രമായിരുന്ന കാലത്തുനിന്ന് ഇന്ന് കൃത്രിമ ബീജാധാനം, ഗർഭപരിശോധന, മികച്ച ജനിതക ഗുണമുള്ള കാളകളുടെ ബീജോപയോഗം തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളിലേക്ക് കന്നുകാലി വളർത്തൽ വളർന്നുകഴിഞ്ഞു. മുമ്പ് പശുക്കളെ സ്വാഭാവികമായി ഇണചേർക്കുകയായിരുന്നു പതിവ്. ഇന്ന് കൃത്രിമ ബീജാധാനത്തിലൂടെ പാലുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ കിടാങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഇന്നലെ വയലും വീടും പരിപാടിയിൽ കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യഭാഗം കേട്ടുകാണുമല്ലോ. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്ക് ഡോക്ടർ കെ തോമസ് മറുപടി പറയുന്നതിന്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം. ഷിബു ജോർജാണ് ഡോക്ടർ കെ തോമസുമായി സംസാരിക്കുന്നത്.
2: ഒരു പ്രാവശ്യം നമ്മൾ കുത്തുവെച്ച് കഴിഞ്ഞാൽ അത് പ്രഗ്നന്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്കതൊരു ഉറപ്പ് വരുത്തണമല്ലോ, പ്രഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ഹീറ്റിൽ നമുക്കത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ലേറ്റ് ആയി പോകുമല്ലോ. ഇതിനെക്കുറിച്ച് സാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
3: നിർബന്ധമായിട്ടും കർഷകർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ജനപരിശോധന. ചില കർഷകർ എൻ്റെ അടുക്കൽ പറയാറുണ്ട്, സർ ഈ പശു എല്ലാ 20 ദിവസം കൂടുമ്പോഴും ഹീറ്റാവും, ഇത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റായിട്ടില്ല, കഴിഞ്ഞ 4 മാസമായിട്ടുള്ള ചനയാണ്. ഞാൻ ഒന്ന് പരിശോധിച്ചെന്ന് ചോദിച്ചാൽ പരിശോധിച്ചില്ല, എങ്കിലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇല്ലെന്ന് വരികയാണെങ്കിൽ ആ 4 മാസം അല്ലെ 3 മാസം പുള്ളിക്ക് നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ 60 to 90 ദിവസത്തിനകം പരിശോധിക്കണം. 60 ദിവസം കഴിയുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലും ഇപ്പോൾ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം ആകുമ്പോൾ നമുക്കതിൻ്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഹോർമോൺ വെച്ചിട്ട് ഒരു ഹീൽ ലെവൽ ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ഒഴിച്ച് ഇത് കഴിഞ്ഞാൽ ഒരു യൂണിലാറ്റർ ഫ്ലോ കിറ്റ് ഉണ്ട്, ആ കിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പരിശോധിച്ചാൽ പ്രഗ്നൻസി അറിയാൻ പറ്റും. നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പശുവിനെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതെ, കർഷകൻ ചനയുണ്ടെന്ന് പറഞ്ഞിരിക്കും, കറവ നിർത്തിയ കേസുകൾ വരെ ഉണ്ട്, അതായത് ചനയുണ്ടെന്ന് പറഞ്ഞ് കറവ് പ്രസവിക്കുന്നില്ല, അപ്പോഴാണ് പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ ചനയില്ല, അത് വലിയ ധനനഷ്ടത്തിനും പ്രശ്നത്തിലും.
2: സർ പറഞ്ഞ മാതിരി ഇപ്പം 1 മാസം കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റുണ്ട്, സംവിധാനമുണ്ട്. അപ്പോൾ ഇൻ കേസ് ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി ഇല്ലെന്ന് മനസ്സിലായി, അപ്പോൾ നെക്സ്റ്റ് ഹീറ്റ് വരുമ്പോൾ തന്നെ പിന്നെ നമുക്ക് കുത്തിവെക്കാനുള്ള നടപടികൾ എടുക്കണം.

0: തീർച്ചയായിട്ടും ഒരു ഒരു മാസം ഒരു പശു ഹീറ്റാകാതെ നിൽക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും. സാധാരണഗതിയിൽ ഓരോ 20-22 അല്ലെ 18-22 ദിവസം വരെ ചന പിടിച്ചില്ലെങ്കിൽ പശു നിർബന്ധമായിട്ട് ഹീറ്റായിരിക്കണം. എങ്കിൽ മാത്രമേ പശു കറക്റ്റായിട്ട് സൈക്കിളിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള പശുക്കളെ കുത്തിവെച്ചാലേ നമുക്ക് ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ആ പശുക്കൾക്കുണ്ടാകും. സാധാരണയായിട്ട് അതിൻ്റെ ധാതുലവണ മിശ്രണങ്ങൾ ആദ്യം നൽകും. കുത്തിവെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാസം മുമ്പ് തന്നെ ഒരു ധാതുലവണ മിശ്രിതം കൊടുത്തിട്ട് കുത്തിവെക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് കിറ്റ് വെച്ച് പരിശോധിച്ച് ചനയില്ലെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും, അതായത് ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ട് ശരിക്കും ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്.
1: സാർ സൂചിപ്പിച്ച ഈ ധാതുലവണ മിശ്രിതം കൊടുക്കണമെന്ന്, ഇത് നമ്മൾ റെഗുലറായിട്ട് തന്നെ പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ടല്ലോ. മിനറൽ മിക്സ്ചറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ പശുക്കൾക്ക് കുത്തിവെപ്പിന് മാത്രമല്ല അല്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഒരു പശുവിന് കൊടുക്കണം. കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ നിലനിർത്തണമെങ്കിലും അതിനാവശ്യമായ അന്നജം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ഇതാണ്. അതിലും ധാതുലവണ മിശ്രണം പല കർഷകരും ഇപ്പോൾ ധാതുലവണ മിശ്രണം കൊടുക്കുന്നുണ്ട്. പക്ഷെ പല ധാതുലവണ മിശ്രിതവും ഈ പറയത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റി പലപ്പോഴും കാണിക്കുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള, എനിക്ക് തോന്നുന്നു 10-100 രൂപയുടെ വ്യത്യാസം വരത്തിലുള്ള ക്വാളിറ്റി ഉള്ള സാധാരണ ലോക്കൽ ഇതിനെക്കാട്ടി അങ്ങനെ ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ചിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ട്രേസ് മിനറൽസ്, അതായത് അപൂർവമായിട്ട് കാണുന്ന ധാതുലവണം, സെലീനിയം, മെഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം കൂടെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ചന പിടിക്കാൻ കുത്തിവെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ ടൈപ്പിലുള്ള ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും.
1: സാർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
2: പിന്നെ എനിക്കൊരു ക്രാവ് 10 മാസം ആയപ്പോഴേ അതിന് മടി വന്നു തുടങ്ങി. ഡോക്ടറോട് പറഞ്ഞ ഡോക്ടറോട് സീറ്റി ഇടുന്നുണ്ട്. അങ്ങനെ സീറ്റ് മാറ്റിയപ്പോഴേ ആ കുട്ടിക്ക് മടി വരുവാ. പിന്നെ അത് 14 മാസം ആയപ്പോഴേ ഹീറ്റ് ആയി തുടങ്ങി.
0: ഇത് സാധാരണഗതിയിൽ ഹോർമോണിന്റെ വ്യതിയാനം മൂലം ചില പശുക്കൾക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് മടി ഇറങ്ങാറുണ്ട്. അത് ഒരു സാരമായ പ്രശ്നങ്ങളല്ല. ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ 20 ദിവസം ഇടവിട്ട് ഈ പശു റെഗുലറായിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മതിയിൽ അതിനെ കുത്തിവെക്കുക. ശരിക്കും വയസ്സല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ശരീരഭാരം, അതായത് ഒരു മുക്കാ പശുവെങ്കിലും ആവണം. അതാണ് നാടൻ ഭാഷ പറഞ്ഞ മുക്കാ പശു ആയാൽ നമുക്ക് കുത്തിവെക്കാം. അത്രയും ഉണ്ടോ വലിപ്പം? ഉണ്ടോ ആ വലിപ്പം ഉണ്ടെങ്കിൽ 16 മാസം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുത്തിവെക്കണം. ഓരോ 20 ദിവസം വിട്ട് ഹീറ്റ് ആവും നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഈ പശു ഹീറ്റ് നിൽക്കും. ഇങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4-5 ദിവസം ഹീറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. എത്ര ദിവസം നോക്കുക നമ്മുടെ പശു? 2-3 ദിവസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആ ബ്ലഡ് പോകുമ്പോൾ, അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലഡ് പോകുന്ന സമയത്തിന് മുമ്പ് കുത്തിവെച്ചിരിക്കണം. ഒരു ഹീറ്റ് വന്നാൽ എന്നാണ് ബ്ലഡ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഹീറ്റ് കണ്ടിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ബ്ലഡ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ കുത്തിവെപ്പ് തയ്യാറാക്കും. ബ്ലഡ് പോകുന്ന ചിലപ്പോൾ 3-ാമത്തെ ദിവസമായിരിക്കും ബ്ലഡ് പോകുന്നത്, ചിലപ്പോൾ 4-ാമത്തെ ദിവസമായിരിക്കും, ചിലപ്പോൾ 5-ാമത്തെ ദിവസമായിരിക്കും. ഇത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് കുത്തിവെക്കുക. നല്ല കരച്ചിലും മാച്ചും പോകുന്ന സമയത്ത് കുത്തിവെക്കുക. അടുത്ത ദിവസം ഹീറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഹീറ്റ് തുടങ്ങി 2-ാമത്തെ ദിവസം കുത്തിവെക്കുക. അതിന്റെ അടുത്ത ദിവസം നല്ല മാച്ച് പോകുന്നുണ്ട്, മറ്റ് ബ്ലഡ് ഒന്നും പോയില്ലെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. ഇത് കുത്തിവെച്ചിട്ട് നോക്കുക എങ്ങനെ മടി ഇറങ്ങുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. വെച്ചൂർ പശുവിന്റെ ബീജം കുത്തിവെക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളില്ല. പക്ഷെ അതിനകത്തു നിന്നുണ്ടാവുന്ന കുട്ടി ഇതുപോലെ സങ്കരേനമായൊരു കുട്ടിയായിരിക്കും. വെച്ചൂറും അല്ല സങ്കരേനോ അല്ലാത്തൊരു കുട്ടിയായിരിക്കും. കുത്തിവെച്ച് ചന പിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കുത്തിവെച്ച് ചന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുട്ടിയെ കിട്ടത്തില്ല അതിനകത്ത്. നമ്മളൊരു വെച്ചൂർ പശുവിന്റെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും.
1: ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. സാർ, ഇപ്പം ഈ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു കിടാവ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് അത് കുത്തിവെക്കാൻ റെഡിയാവുന്നത്?
0: കർഷകർ ചിന്തിക്കുന്ന പ്രായമാണ് സാധാരണഗതിയിൽ നോക്കുന്നത്. ശരിക്കും അതിൻ്റെ പ്രായമല്ല, അതിൻ്റെ ശരീരഭാരം. 3-ൽ 2 ശരീരഭാരം ഉണ്ടായാൽ മാത്രമാണ് കുത്തിവെക്കുന്നത് ഏറ്റവും നല്ലത്.
1: അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഏജ്,
0: മിനിമം ഏജ് എന്ന് പറയുന്നത് നല്ല ആഹാരത്തിലും നല്ല പരിചരണത്തിലും വളരുന്ന കുട്ടികളാണെങ്കിൽ ഒരു 14-15 മാസം ആകുമ്പോൾ ഇതിൻ്റെ ഒരു ശരീരഭാരം ആർജിക്കും. ആ സമയത്ത് 1-ോ 2-ോ 3-ോ ഹീറ്റ് വിട്ടതിന് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ 2-ോ 3-ോ ആദ്യത്തിൽ ചെയ്യുന്നുണ്ട് പിടിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. കാരണം എന്ന് പറയുന്നത്

0: ആദ്യം ഒന്നോ രണ്ടോ ഹീറ്റ് വിട്ടിട്ട് അത് നേരത്തെ പറഞ്ഞത് എത്ര ദിവസം ഈ ഹീറ്റ് നിൽക്കും എന്നുള്ളത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ചോര പോകുന്നുണ്ടോ, ചോര പോകുമ്പോൾ എത്രാമത്തെ ദിവസമാണ്, ഇപ്പോൾ അവർ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത് നാലാമത്തെ ദിവസം ചോര പോകുന്നുണ്ട്. അപ്പോൾ കുത്തിവെക്കേണ്ട സാധാരണഗതിയിൽ മൂന്നാമത്തെ ദിവസമായിരിക്കണം. ശരിക്കും ഇതെല്ലാം നമ്മൾ ഈ പശുവിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ദിവസം ഹീറ്റ് കണ്ടത് ഒന്നാമത്തെ ദിവസം ഒന്ന് കണക്കൂട്ടാൻ പറ്റത്തില്ല, ചിലപ്പോൾ തലേന്ന് ഹീറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഒരു പശു ഹീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം ഇടവിട്ട് അത് ഹീറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി അതിൻ്റെ ഹീറ്റിൻ്റെ പീരീഡ് നോക്കി അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ആദ്യത്തെ വെട്ടുവാണെങ്കിൽ രണ്ട് ഹീറ്റ് വിട്ടിട്ട് ചെയ്യുക,
0: രണ്ടോ മൂന്നോ ഹീറ്റ് വിട്ടതിന് ശേഷം ചെയ്യുക. നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ശരീരഭാരം ഉണ്ടെങ്കിൽ ചെയ്യാതെ സാധാരണ ഒരു 300 കിലോ ഉള്ളതാണെങ്കിൽ 180-200 കിലോ എങ്കിലും ഭാരം 300 കിലോ തള്ളയ്ക്ക് അല്ലെങ്കിൽ അഡൽറ്റിനുണ്ടെങ്കിൽ അതാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ, പിന്നെ ഒരു പശു പ്രൊഡക്ഷനിലാണ് ഓൾറെഡി നമ്മൾ തറവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് ഈ ഒരു മിൽക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ടത്, പിന്നെ നെക്സ്റ്റ് കുത്തി വെക്കേണ്ടത്? അപ്പോൾ അവിടെയും ലേറ്റ് ആയാൽ കർഷകന് നഷ്ടമാവുമല്ലോ.

0: ശ്രദ്ധിക്കണം. അപ്പം ഒരു പശു ഹീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 20 ദിവസം ഇടവിട്ട് അത് ഹീറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി, അതിൻ്റെ ഹീറ്റിൻ്റെ പീരീഡ് നോക്കി അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് ആവുന്ന സാധ്യത വളരെ കൂടുതലാണ്.
1: ആദ്യത്തെ വെട്ടുവാണെങ്കിൽ രണ്ട് ഹീറ്റ് വിട്ടിട്ട് ചെയ്യുക,
0: രണ്ടോ മൂന്നോ ഹീറ്റ് വിട്ടതിന് ശേഷം ചെയ്യുക. നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ശരീരഭാരം ഉണ്ടെങ്കിൽ ചെയ്യാതെ. സാധാരണ ഒരു 300 കിലോ ഉള്ളതാണെങ്കിൽ 150-200 കിലോ എങ്കിലും ഭാരം വരണം. 300 കിലോ അടുത്തള്ളയ്ക്ക് അല്ലെങ്കിൽ അഡൽട്ടിനുണ്ടെങ്കിൽ അതാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ, പിന്നെ ഒരു പശു പ്രൊഡക്ഷനിലാണ് ഓൾറെഡി, നമ്മൾ തറവ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് ഈ ഒരു മിൽക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ടത്, പിന്നെ നെക്സ്റ്റ് കുത്തി വെക്കേണ്ടത്? അപ്പോൾ അവിടെ ലേറ്റ് ആയാൽ കർഷകന് നഷ്ടമാവുമല്ലോ.
0: ഏറ്റവും ലാഭകരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു കന്നുകുട്ടി ഉണ്ടാകണം, അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 60 ദിവസം തൊട്ട് 90 ദിവസത്തിനകം ഇതിനെ കുത്തി വച്ചിരിക്കണം. നോർമലി ഒരു 45-60 ദിവസത്തിനും ഇടയ്ക്ക് ഈ പശു ഹീറ്റാവാനുള്ള സാധ്യതയുണ്ട്. 60-70 ദിവസത്തിനകം ഈ പശു ഹീറ്റായില്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ കൊണ്ട് അത് പരിശോധിച്ച് ഹീറ്റാവാൻ വേണ്ടിയുള്ള മരുന്ന്, അതായത് മതി വരാനുള്ള മരുന്ന് നൽകേണ്ടത് നടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിനകം നമുക്ക് കുത്തിവെക്കാൻ സാധിക്കും. പക്ഷേ കർഷകർ ഇപ്പോഴും നമ്മളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഇങ്ങനെ കുത്തിവെക്കുന്നത് അവർക്ക് നഷ്ടമെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്.
1: പാലുൽപാദനം
0: പെട്ടെന്ന് കുറയും, അതുമൂലം അവർക്ക് നഷ്ടം വരുന്നു. അതുകൊണ്ട് ഒരു 4-5-6 മാസത്തിലായിരിക്കും അവർ കുത്തിവെക്കുന്നത്. ശരിക്കും കണക്കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 3 മാസത്തിൽ കുത്തിവെച്ച ചെന പിടിക്കുവാണെങ്കിൽ 7 മാസം വരെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ അതനുസരിച്ച് കറവ് നിർത്തുകയും വേണം, പറ്റിപ്പോവല്ല നിർത്തുകയും വേണം. മറ്റേത് അങ്ങനെയല്ല, 8 മാസം 9 മാസം കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി 2-3 മാസം കഴിയുമ്പോഴത്തേക്കും കറവ പറ്റിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യേണ്ടി വരും. കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ കർഷകർ സാധാരണഗതിയിൽ അതിൻ്റെ തീറ്റ കുറയ്ക്കാറുണ്ട്, കാര്യം വെച്ചാൽ അതൊന്നും ഇൻകമില്ല.
1: അപ്പോൾ അതേമാതിരി പിന്നെ നെക്സ്റ്റ് അതിൻ്റെ പ്രോസസ്സ്
0: ഡിലേ ആവുകയും ചെയ്യും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. സർ, ഹലോ.
2: സാർ, എന്റെ പേര് ബിനു, ഞാൻ കൊല്ലം ജില്ലയിൽ പൂയപ്പള്ളിയിലാണ് എന്റെ സ്ഥലം.
1: പറഞ്ഞോളൂ ബിനുജി.
2: നമുക്ക് ഒരുപാട് കുത്തിയിരിപ്പുകൾ എടുത്തിട്ട് ചെന പിടിക്കാതെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട്. അത് രണ്ടാം ചെനയില്, അതായത് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ കുത്തിവെപ്പിലേക്ക് വരുമ്പോ ഏകദേശം ഒരു 10-15 കുത്തി 20 വരെ കുത്തിയിട്ട് പോയ പശുക്കളുണ്ട്.
0: ഫാം ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പശുവിനെയും നമ്മൾ ശരിക്കും നോക്കണം, എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്. അതായത് ഒരു പശു ഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോര പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര ദിവസം നിൽക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റ് എന്നാണ്. ഇതൊരു ഫാമൊക്കെ ആണെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത്, അതായത് ഒരു ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത്, വെറും കുത്തിവെച്ച ദിവസം മാത്രമല്ല എന്നാണ് ഹീറ്റ് വന്നത്, എത്ര ദിവസം ഇത് കറക്റ്റായിട്ട് എഴുതിയാൽ അതനുസരിച്ച് നമുക്ക് കുത്തിവെപ്പ് പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ചെന പിടിക്കൂ, അല്ലാതെ കണ്ട് ഉടനെ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കൊടുത്തുള്ളൂ. ഇനി 2-3 കുത്തിവെപ്പ് കഴിഞ്ഞ് ചെന പിടിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് തിരക്കണം. കാര്യം എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും ഇത് ചെന പിടിക്കാതിരിക്കുന്നത്. ഒരു പശു പ്രസവിച്ചതിന് ശേഷം 75 ദിവസമാകുമ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് 2-3 കുത്തിവെപ്പ് കഴിഞ്ഞിട്ടും ചെന പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം തിരക്കും. അത് കറക്റ്റായിട്ട് 20 ദിവസം 20 ദിവസം ഇടവിട്ട് ഹീറ്റ് വരുന്നുണ്ടോ, എത്ര ദിവസം ഹീറ്റ് വരും, ഈ ഹീറ്റിൽ ഏത് സമയത്താണ് നമ്മൾ കുത്തിവെക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ മതി എന്ന് പറഞ്ഞ ഒരു സമയത്ത് കുത്തിവെച്ചാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇപ്പം 20 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഷെഡിൽ മാത്രമേ കെട്ടത്തുള്ളൂ, അത് പുറത്തോട്ട് അഴിച്ചു വിടുമല്ലോ ചെയ്യുമോ? ഷെഡിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശരിക്കും ഓരോ ദിവസവും അതിനെ നിരീക്ഷിക്കണം. കുത്തിവെച്ച പശുവാണെങ്കിൽ എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്, അതിന് ചോര പോകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അതനുസരിച്ച് ആളെ വിളിച്ച് ചെയ്യാം. ഈ ആളുടെ ഇത് പറയണം, ഇന്ന ദിവസം ഹീറ്റായി, ചോര പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ന ദിവസമാണ്, അതനുസരിച്ച് കുത്തിവെക്കണം. നമ്മൾ ഒന്ന് കുത്തിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ പശു നമ്മൾ കുത്തിവെച്ചിട്ട് അങ്ങ് വിടുവല്ല, പിറ്റേ ദിവസവും അതിനെ നോക്കണം. നോക്കിയതിന് ശേഷം ഹീറ്റായിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു കുത്തിവെപ്പൂടെ കുത്തിവെക്കണം, എങ്കിൽ ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
2: സാറേ, ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ കണക്ക് തന്നാണ് ചെയ്യുന്നത്. എന്റെ എന്റെ പശുക്കൾ ഹീറ്റ് ആവുന്നത് നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. ചിലതൊക്കെ 2-3 തന്നെ ബ്ലഡ് പോവാറുണ്ട്. നമ്മൾ എത്ര തന്നെ ബ്ലഡ് പോകുന്നത് കൃത്യമായി തന്നെ ഞാനത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് ആ പശു ചിലപ്പോൾ ഒരു ഹീറ്റ് വിടാറുമുണ്ട്. എന്താ വെച്ചാൽ പിറ്റേ ട്രിപ്പ് അത് എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പിറ്റേ പ്രാവശ്യത്തെ ഹീറ്റ് നിരീക്ഷിച്ചിട്ട് പിന്നെ അതിന്റെ അടുത്ത പ്രാവശ്യത്തെ ഹീറ്റിങ്ങിലേക്കാണ് ഞാൻ കുത്തിവെപ്പ് തുടങ്ങുന്നത്. പിന്നെ അതിൽ എനിക്ക് പറ്റുന്നൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കറക്റ്റ് സമയത്ത് നമുക്ക് ഡോക്ടറെയോ എൽഇയോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്.
0: പുയപ്പള്ളിയില് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുണ്ട്, സബ് സെന്റർ ഉള്ള സ്ഥലമാണെന്നാണ് എന്റെ വിശ്വാസം.
2: ഉണ്ട്, നമുക്ക് ചിലപ്പം പശു ഈവനിങ്ങിലായിരിക്കും ചിലപ്പം ഹീറ്റ് കാണിച്ചത്, ചിലപ്പോൾ മോർണിംഗിൽ അവരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആള് കാണാം, ചിലപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തുള്ളൂ.
0: ഇപ്പൊ രാവിലെ ഹീറ്റ് കാണുവാണെങ്കിൽ വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം ഹീറ്റ് കാണുമെങ്കിൽ രാവിലെ ചെയ്യാം, ഇതാണ് അതിന്റെ നിയമവശം. പക്ഷേ എല്ലാ പശുക്കളിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല.
2: ചില പശുക്കൾക്ക് ഹീറ്റ് രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്ന പശുക്കളുണ്ട് സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന്

0: മോർണിംഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് മോർണിംഗിൽ ഹീറ്റിന്റെ അവസ്ഥ നോക്കിയിട്ട് ഹീറ്റിലാണെങ്കിൽ വീണ്ടും ഹീറ്റ് തന്നെ കൊടുക്കും. ഹീറ്റ് ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇരിക്കുന്ന നാല് ദിവസം അടുത്ത് കൊടുത്തിട്ടുള്ള പശുക്കളുണ്ട്. അതിലൊരു പശു ഇപ്പോഴും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിർത്തിക്കുന്നത് 32 കുത്തിയപ്പോളം ചെയ്ത് 2-3 ട്രിപ്പ് വയറ് കഴുകി. പക്ഷെ ഞാൻ ഡോക്ടറെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്താ 2-3 കുത്തിയപ്പ് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ വിളിക്കുക, അതിനെ പരിശോധിക്കുക, അതിന്റെ ഈറ്റത്തിൽ കൂടെ അതിന്റെ കളർ വ്യത്യാസം വന്നാൽ അതിന്റെ വിവരങ്ങൾ പറയുകയും എല്ലാം ചെയ്യും.
1: താങ്കൾ ഒരു ശ്രദ്ധിക്കുന്ന കർഷകനാണെന്ന് മനസ്സിലായി. എന്നിരുന്നാൽ കൂടിയും 2 കുത്തിയപ്പ് കഴിഞ്ഞതിന് ശേഷം ചെന പിടിച്ചിട്ടില്ലെങ്കിൽ, 2 കുത്തിയപ്പ് എന്നാൽ അടുപ്പിച്ചുള്ള 2 കുത്തിയപ്പ് അല്ലേ, 2 ഹീറ്റിൽ കുത്തിയപ്പ് അല്ലെങ്കിൽ 2-3 ഹീറ്റിൽ കുത്തിയപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിനെ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെ ചികിത്സിക്കുക. ചികിത്സ ചോദിച്ചാൽ വെറും വയറ് കഴുകും മാത്രം, വയറ് കഴുകുക എന്നാൽ ആന്റിബയോട്ടിക് കൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, അതിന് എന്താണെന്നുള്ള ഡിഫക്റ്റ് ഒരു ഡോക്ടറെ വിളിച്ച് അത് പരിശോധിപ്പിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയം പിടിക്കത്തുള്ളൂ, ചെന പിടിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിക്കാൻ മാത്രമേ എനിക്കിപ്പം
2: ഇവിടെ. വിനുജി വിളിച്ചതിന് വളരെ നന്ദി. സർ, ഇപ്പം ഈ ഒരു കർഷകൻ സൂചിപ്പിച്ച മാതിരി തന്നെ നിരവധി പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചെന പിടിക്കുന്നില്ല, അപ്പം ചിലപ്പോൾ അത് പശു ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കർഷകൻ എങ്ങനെയാണ് ഒരു പശു ഇൻഫെർട്ടൈൽ ആണ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇല്ല, ചെന പിടിക്കാൻ സാധ്യതയില്ല, അങ്ങനത്തെ ഒരു പശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്?
1: നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ട്, അതായത് ട്രീറ്റ്മെൻറ് ചെയ്യുമ്പം വയറ് കഴുകി ഒരു ഇത് മാത്രമല്ല, സയൻറ്റിഫിക്കായിട്ട് ഒരു പശുവിനെ സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് ആ പശുവിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ആദ്യം അതിൻ്റെ സമീകൃതമായ ആഹാരം, പിന്നെ റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കുകയാണെങ്കിൽ അണ്ടം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അണ്ടം ഡെവലപ്പ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്തിട്ടുണ്ടോ, അവിടെ കോർപ്പസ്ലുട്ടി അതായത് അടുത്ത സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിലും 100% എല്ലാ പശുക്കളും ചെന പിടിക്കണമെന്ന് നമുക്ക് പറയത്തില്ല. എന്നാലും ഒരു സയന്റിഫിക് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻഫെർട്ടൈൽ ആണോ അല്ല ഫെർട്ടൈൽ ആണോ എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ പറ്റും.
2: ചില രോഗങ്ങളും ഉണ്ട്,
1: രോഗങ്ങൾ ഉണ്ട്, ചിലപ്പം ചില ഇൻഫെക്ഷൻസ് വന്നാൽ പോലും ചെന പിടിക്കത്തില്ല. യൂട്രസിനകത്തുള്ള ഇൻഫെക്ഷൻ, പ്രസവത്തിന് വഴിയുള്ളത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും, അതിലുപരി നമ്മൾ ചെയ്യുന്ന സെമിന്റെ ക്വാളിറ്റി, അതും പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സെമിൻ ആയിരിക്കണം.
2: ഇതിന് ഈ ഡിവോമിംഗ് ഒക്കെ നമ്മൾ ഇവരൊക്കെയുള്ള മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ കുത്തിവെക്കുന്നതിന് മുന്നേ കൊടുക്കണോ അതോ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുണ്ടോ?
1: ഒരു പ്രസവിച്ച പശുവാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനകം ഡിവോം ചെയ്യണമെന്നുള്ളതാണ്, പിന്നെ നമുക്ക് കുത്തിവെക്കാവുന്നേ ഉള്ളൂ. മിനറൽ മിക്സ്ചർ സാധാരണഗതിയിൽ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ ഹൈ പ്രൊഡക്ഷൻ ഉള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കും. കുത്തിവെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ മിനറൽ മിക്സ്ചർ കൊടുത്താൽ നന്നായിരിക്കുന്നതാണ്. ഈ ഡിവേമിങ്ങിനോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം.
2: ഡോക്ടർ കെ കെ തോമസ് തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കൃത്രിമ ബീജാദാനം എങ്ങനെയാണ് നമ്മുടെ പശുക്കളുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയും നമ്മുടെ ഒരു ജനറ്റിക് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയും നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി. താങ്ക് യു.
3: കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് കേട്ടത്. ഷിബു ജോർജാണ് ഡോക്ടർ കെ കെ തോമസുമായി സംസാരിച്ചത്. ഡോക്ടർ കെ കെ തോമസിന്റെ ഫോൺ നമ്പർ പറയാം. 9847136 3-8-7

0: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ്, മോർ ക്രോപ്പ്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ

0: മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം, ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു,
2: താറാവുകൾക്ക് താറാവ് വസന്ത എന്ന വൈറസ് രോഗത്തിനെതിരായ ആദ്യത്തെ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് നൽകേണ്ടത്? ഉത്തരം, 6 ആഴ്ച പ്രായമാകുമ്പോഴാണ് താറാവുകൾക്ക് താറാവ് വസന്തക്കെതിരെയുള്ള ആദ്യത്തെ കുത്തിവയ്പ് നൽകേണ്ടത്.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: വീടും സമാപിക്കുന്നു.
1: സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റും 52 സെക്കൻഡും.

0: റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RRH 105, RRH 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞുകുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയാളോ റീജിയണൽ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746547 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9746574284. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച് സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കിലും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0471244579. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0471244579. ഇനി കാർഷിക നിർദ്ദേശങ്ങൾ കേൾക്കാം. തുടർച്ചയായ മഴ മൂലം തെങ്ങിൻ കൂമ്പ് ചെയ്യൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പ് ചെയ്യൽ രോഗത്തിന് മുൻകരുതലായി മാംഗോ സേബ് നിറച്ച് സുഷിരങ്ങളിട്ട ചെറു പോളത്തീൻ പാക്കറ്റുകൾ 5 ഗ്രാം 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും കവിളിയിൽ വയ്ക്കുക. കുരുമുളക് ചീച്ചൽ രോഗത്തിന് മുൻകരുതലായി ട്രൈക്കോഡർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക് ചാണക മിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്ത് ഇളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ റെഡോമിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചൽ കാണുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തെളിക്കുക. ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500+ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ കാർബൺ പുറന്തള്ളൽ തീർത്തും ഒഴിവാക്കും. 12,470 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. കുരുക്ഷേത്രയിലെ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തികളിൽ സുരക്ഷയ്ക്ക് പുറമെ മികച്ച ഗതാഗത ബന്ധവും ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസനവും ദേശീയ സുരക്ഷയും ഒരേ പാതയിലൂടെയാണ് മുന്നേറുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ടെക് സിംബോസിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്രയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ പ്രാദേശിക സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ബിംസ്റ്റെക് ദേശീയ സുരക്ഷാ മേധാവികളുടെ 5-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കാർഷിക വളർച്ച ഉറപ്പാക്കുന്നതിന് സംയോജിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ICAR 98-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ജോ ജറൂറത്ത് ഹൈ കിസാൻ കീ ഉസ് പർ റിസർച്ച് കീ പേപ്പർ ലിഖ്നേ കേ ലിയേ റിസർച്ച് നഹീ വോ കേവൽ ടൈം വേസ്റ്റ് കർനാ ജോ ജറൂറത്ത് ഹൈ അപ്നേ ദേശ് കീ ധർത്തീ കീ മാട്ടി കീ കിസാൻ കീ റിസർച്ച് ഉസ് പേ ഹോഗാ ഇസ്ലിയേ ആപ് ഡിമാൻഡ് ഡ്രിവൻ റിസർച്ച് പർ ഓർ ജോർ ദീജിയേ ഓർ ജോ 52 ടീംസ് ബനി ഹൈ വോ ജൽദി ഓർ കൈസേ അപ്നാ പരിണാം ദേ ഫോക്കസ് കർകേ ക്യൂൻകീ ഹമാരാ ഫോക്കസ് വോ കിസാൻ ഹോനാ ചാഹിയേ.
0: ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 29,000 കോടി രൂപയാണ് സർക്കാർ പദ്ധതിയായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി.
2: The last 10 years we have laid a strong foundation for civil aviation, but we have seen that there could be scope for improvement. That is where we have brought in some changes, and the government of India has given an outlay of 29,000 crores for the next 10 years for this, which is quite huge, and we feel that the whole civil aviation industry and the people can take benefit of this and create a strong ecosystem of civil aviation across each and every part of the country.
0: ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTCക്ക് പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം 5.56 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. നമ്മള് സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: CBSE പാഠ്യപദ്ധതിയിൽ 9ാം ക്ലാസ് മുതൽ 3ാമത്തെ ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാൻ സൌകര്യപ്രദമായ വിധത്തിൽ 3ാം ഭാഷ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ അവതരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരകരോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി തികയുന്നതിനു മുമ്പ് മോചിപ്പിക്കുന്നതിനായി 3 മാസത്തിനകം സമഗ്ര നയം രൂപീകരിക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. മഴയെ അവഗണിച്ച ലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിനായി എത്തിച്ചേർന്നത്. ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന രഥങ്ങൾ 9 ദിവസത്തിന് ശേഷമാണ് തിരികെ മടങ്ങുക. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പ്രതിദിനം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന 2 ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ് 500ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ അവസാന വാരത്തിലാണ് ബോട്ടുകൾ പുറപ്പെട്ടത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അപകടകാരണം ആയെന്നാണ് പ്രാഥമിക നിഗമനം. മ്യാൻമർ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളെ തുടർന്ന് പലായനം ചെയ്ത 12 ലക്ഷത്തോളം റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാന്റെ വടക്കൻ മേഖലകളിലേക്കും ടെഹ്റാന് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും US ആക്രമണം വ്യാപിപ്പിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു കപ്പലിന് നേരെയും അമേരിക്കൻ സൈന്യം വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി മേഖലയിലെ US സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി US ആക്രമണങ്ങളിൽ ഇറാനിൽ 35ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് നാളത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. വെയിൽസ് ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 18001111780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

സമയം 7 മണി കഴിഞ്ഞ് 35:18 ആകാശവാണി തൃശൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. വേളാങ്കണ്ണി മാതാവ്, അശ്വരഥം, കർണൻ, അയൽക്കൂട്ടം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ. തെന്നൽ ബാലചന്ദ്രൻ, രേണുക ഗിരിജൻ സംഗീത, മനോജ് കൃഷ്ണ എന്നിവർ പാടിയ ഗാനങ്ങൾ. അതിഗാനം തെന്നൽ പാടിയത്.

വേളാങ്കണ്ണി മാതാവ് ഈ നാടകത്തിലെ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി കർണൻ ഈ നാടകത്തിലെ ഗാനങ്ങൾ കേൾക്കാം. അധികാരം പാടിയത് സംഗീതം.

ഡോക്ടർ എം ബാലമുരളികൃഷ്ണ, നെയ്യേറ്റങ്കര വാസുദേവൻ, യേശുദാസ് എന്നിവർ പാടിയത്. സ്വാതി തിരുനാൾ കൃതി. സംഗീതം എം ബി ശ്രീനിവാസൻ. ചിത്രം സ്വാതി തിരുനാൾ.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്

0: കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൗകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിലെത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിലുൾപ്പെടുന്നു. നെൽകൃഷി അടിസ്ഥാന

0: സൗകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദീഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയത്. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളിക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTC പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ട IT കമ്പനി ടാൽ റോപ്പിന്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 20 റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് എറണാകുളം ജോയിന്റ് ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സെമി കണ്ടക്ടർ ഉൽപാദനത്തിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ, വൈദഗ്ധ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയ അനുകൂല ഘടകങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്ത് നിക്ഷേപങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ് പല ഹാജിമാരുടെയും പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി 15 ഓഗസ്റ്റ് വരെയെങ്കിലും നീട്ടണമെന്ന് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി N. ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയോടും അഭ്യർത്ഥിച്ചു. പാസ്പോർട്ട് കാലാവധി തീർന്നവരുടെ പാസ്പോർട്ട് പുതുക്കുന്നതിനുവേണ്ടി സംസ്ഥാനം നേരത്തെ കേന്ദ്ര മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാജിമാർക്കായി പ്രത്യേക സംവിധാനം ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പാസ്പോർട്ട് ഓഫീസർമാർക്ക് ഈ അടുത്ത് മാത്രമാണ് ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് അപേക്ഷാ തീയതി നീട്ടിവെക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചത്. കർക്കിടക മാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. കർക്കിടകം ഒന്നായ നാളെ രാവിലെ 5 മണിക്കാണ് നട തുറക്കുക. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കിടകം 1. വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ഇതിന്റെ ഭാഗമായി നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി K. മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പിള്ളി ശ്രീധര മേനോനെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പിള്ളിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമനയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അരുൺ ജേക്കബ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 8 സെക്കൻഡും. ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 20 വരെ നീട്ടി. 10-ാം തരം തുല്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ SSLC പാസ്സായവരെ പോലെ തന്നെ ഉന്നത പഠനത്തിനും ഔദ്യോഗിക പ്രമോഷനും PSC നിയമനങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. അപേക്ഷകർക്ക് 2026 മെയ് 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 1950 രൂപയാണ് 10-ാം തരം കോഴ്സ് ഫീസ്. ഹയർ സെക്കൻഡറി തുല്യതയിലേക്ക് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് ഗ്രൂപ്പുകളിലേക്കാണ് പ്രവേശനം. 10-ാം ക്ലാസ് പാസ്സായ 2026 മെയ് 1 22 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 2600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്.

പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇവർ പത്താം തരത്തിന് 100 രൂപയും ഹയർ സെക്കൻഡറിക്ക് 300 രൂപയും രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. കൂടാതെ 40% കൂടുതൽ അംഗവൈകല്യമുള്ളവർക്കും ട്രാൻസ്ജെൻഡർ പഠിതാക്കൾക്കും കോഴ്സ് ഫീസ് പൂർണ്ണമായും സൗജന്യമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പഠിതാക്കൾക്ക് പഠന കാലയളവിൽ പ്രതിമാസ സ്കോളർഷിപ്പായി 10ാം ക്ലാസ് തുല്യതയ്ക്ക് 1000 രൂപയും ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് 1250 രൂപയും ലഭിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർക്ക് KSLMA.Keltron.in അല്ലെങ്കിൽ www.literacymissionkerala.org എന്നീ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രേരകന്മാരുമായി ബന്ധപ്പെടണമെന്ന് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 0487236504. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0487236504. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടു വരാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് PHHH പിങ്ക് തരം മാറ്റുന്നതിന് അക്ഷയ ജനസേവന കേന്ദ്രം മുഖേന നാളെ വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കെൽട്രോണിൻ്റെ 1 വർഷത്തെയും 4 മാസത്തെയും ഡിസൈനിങ് കോഴ്സുകളായി ആർക്കിടെക്ചർ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, അഡ്വർടൈസിംഗ്, ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. SSLC +2 ITI, ITC ഡിഗ്രി, ബിടെക് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 9895415653. മറ്റൊരു നമ്പർ 0487242900. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9895415653. മറ്റൊരു നമ്പർ 0487242900. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഈ മാസം 21 കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്, 23 കടവല്ലൂർ, 25 വരവൂർ, 28 ചേലക്കര ഗ്രാമപഞ്ചായത്ത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

ಆಕಾಶವಾಣಿ ശിശിരത്തിനു ശേഷം നാടകം. രചന അനിൽകുമാർ തിരുവോത്ത്.

ശബ്ദം നൽകിയവർ ബാബുജി കുന്നമംഗലം, ജോബി മാത്യു, ഷോബീഷ് പേരാമ്പ്ര, പുരുഷൂട്ടി കക്കോടി, വിനോദ് കീഴേടത്ത്, രത്നമ്മ മാധവൻ, എ എൻ ജഷിതകുമാരി, വത്സല ശിവദാസ്, ഐശ്വര്യരാജ് എ ആർ, ടി വി അശ്വതി, മേരി പി ഇഗ്നേഷ്യസ്. സംവിധാനം ടി വി അശ്വതി.

0: Liebe. Liebe. Liebe. മോൻ കരയുന്ന കേൾക്കുന്നില്ല.
1: ആരുടെ മോൻ?
0: ആരുടെ മോനോ? നമ്മുടെ മോൻ.
1: അയ്യോ രമേശേട്ടാ, ഞാൻ മറന്നുപോയി.
0: എന്തു മറന്നു? മോനെയോ?
1: അല്ല അല്ല രമേശേട്ടാ, സംടൈംസ് ഐ ഫോർഗെറ്റ് എവറിത്തിങ്. ചിലപ്പോ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ. ഫുഡ് ഉണ്ടാക്കാൻ മറന്നു പോവുക, വാഷ് ചെയ്യേണ്ട തുണി അയൺ ചെയ്തു പോവുക. പക്ഷേ ഞാൻ എല്ലാം വേഗം തിരിച്ചറിയും. ദെൻ എവരിത്തിങ് വിൽ ബി ഓക്കെ.
0: നിനക്ക് എന്താ പറ്റിയേ?
1: രമേശേട്ടാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചിലപ്പോ ചിലതങ്ങ് മറന്നു പോവുക. സംതിങ് മിസ്സിംഗ് ഇൻ മൈൻഡ്.
2: അമ്മയുടെ ശക്കര കുട്ടാ, കരയല്ലേടാ. അമ്മയുടെ പൊന്നുമുത്തല്ലേ, വാവ് ഉറങ്ങിക്കേ. വാവാവോ വാവാവോ വാവാവോ വാവാവോ. ഓ ഓ, കരയല്ലേടാ പൊന്നെ. പോട്ടെ പോട്ടെ പോട്ടെ, അമ്മ എടുക്കാലോ. ഉറങ്ങിക്കോട്ടോ.
0: പോട്ടെ, നെവർ മൈൻഡ്. ദീപ, മോൻ വിശന്നിട്ടായിരിക്കും കരയുന്നത്. നമുക്ക് രാവിലെ സംസാരിക്കാം. മോന് പാല് കൊടുക്ക്.
1: അത് വല്ലാത്ത വേദന പോലെ. മോൻ അമ്മിഞ്ഞ് കുടിക്കുമ്പോ അവൻ കടിക്കുന്നൊന്നുമില്ല. എന്നാലും വേദന.
0: നോക്കാം, നമുക്കൊരു ഡോക്ടറെ കാണാം.

0: ദീപാ, ദീപാ, ഷർട്ട് അയൺ ചെയ്തതല്ലേ?
1: ആ രമേശ് ചേട്ടാ, ടേബിളിൽ തന്നെ ഉണ്ട്.
0: ആ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? തിരക്കണ്ട, ആയില്ലേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം.
1: അയ്യോ വേണ്ട, ദേ ചട്നിക്ക് വറവിട്ടാ മാത്രം മതി.
0: ദീപാ, ഇതാണോ ഷർട്ട്?
1: ആ എന്റെ പാൻസിന് മാച്ച് അല്ലേ, മാറ്റണോ?
0: അതല്ല, ഇത് ഇന്നലെ ഇട്ടതല്ലേ, വാഷ് ചെയ്യാനുള്ളതല്ലേ.
1: അയ്യോ രമേശ് ചേട്ടാ, ഞാൻ വീണ്ടും പൊട്ടത്തിനും കാണിച്ചുല്ലേ. സോറി കേട്ടോ, ഞാൻ വേറെ ഇട്ട് തരാം.
0: വേണ്ട, ഞാൻ ഇട്ടോളാം, നീ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക്, സമയം പോകുന്നു.

0: രമേശേട്ടാ, മോൻ ഉണർന്നു എന്ന് തോന്നുന്നു, ഒന്ന് നോക്കുവോ?
1: അതെങ്ങനെ ദീപ, ഞാനിവിടെ അയൺ ചെയ്യല്ലേ?
0: അയൺ ചെയ്യേ, ഞാൻ ചെയ്തതാണല്ലോ.
1: ദൈവമേ, ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തല്ലേ ഉള്ളൂ, നീ അതും മറന്നു. ഇന്നലെ ഇട്ട ഷർട്ടല്ലേ നീ വീണ്ടും തേച്ചു വെച്ചത്?
0: ഓ രമേശേട്ടാ, ഞാൻ മറന്നു. ഫുൾ സ്ലീവ് ഷർട്ടാണെങ്കിൽ കൈ തെറുത്ത് വെച്ച അടയാളെങ്കിലും ഉണ്ടാവും. ഇതിപ്പോ ഇട്ടോണ്ട് പോയ അതേപോലെയാ തിരിച്ചു വെക്കുന്നേ. വേർപ്പിന്റെ മണം പോലും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയാ?
1: അതൊക്കെ വേറെ വേറെ വാർഡ്രോബിലല്ലേ ദീപ വെക്കുന്നത്? അതും തിരിച്ചറിയാതായോ?
0: അയ്യോ മോനു, അമ്മത് വന്നിടാ, വീഴല്ലേ. മോനു വാ, വാ കേട്ടാ, കിങ്ക് കുടിച്ചെന്റെ അമ്മയുടെ കുട്ടിക്ക് വാ. രമേശേട്ടാ ഇരുന്നോളൂ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ.
1: ദീപ,
0: എന്താ രമേശേട്ടാ?
1: നമുക്ക് ഒന്നിച്ച് കഴിക്കാം.
0: അയ്യോ, ഞാൻ മോന് പാലെടുക്കട്ടെ, രമേശേട്ടൻ കഴിച്ചോളൂ.
1: മോനിപ്പോ ഉണർന്നാലേ ഉള്ളൂ, ഉടനെ കുപ്പിപ്പാലോ. അവന് നിന്റെ പാലല്ലേ വേണ്ടത്?
0: അത് രമേശേട്ടാ, എനിക്ക് ഭയങ്കര വേദനയാ.
1: എന്ത് ഫൂളിഷ്നെസ് ആണ് ദീപ നീ പറയുന്നത്? സ്വന്തം കുഞ്ഞ് മുല കുടിക്കുമ്പോ അമ്മയ്ക്ക് വേദനയാണ്, ഇതാദ്യം കേൾക്കുക. അനുഭൂതിയാണെന്നാണ് കേട്ടിട്ടുള്ളത്.
0: ഓ, അതെനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടല്ലേ അമ്മയാകുന്നത്. എനിക്ക് ഭയങ്കര വേദനയാ.
1: ഇറ്റ്സ് ആൻ എക്സ്ക്യൂസ്, ബ്യൂട്ടി കൺസേൺ ആണ്, അതാ.
0: നോ രമേശേട്ടാ, വേദനിച്ചിട്ടാ. എന്റെ മോനോട് ഞാൻ അങ്ങനെ ചെയ്യോ?
1: ആ ദീപ, നീ ഇരിക്കേ, എനിക്കൊന്ന് സംസാരിക്കണം. ഇതിങ്ങനെ തുടർന്നാ പറ്റില്ല.
0: സംസാരിക്കാനോ? വേഗം പോണെന്ന് പറഞ്ഞിട്ട്?
1: നോ പ്രോബ്ലം, ഐ വിൽ മാനേജ് ഇറ്റ്. ദീപ ഇരിക്കേ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം.
0: എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടാ, ഞാൻ വൈകിയേ കഴിക്കാറുള്ളൂ.
1: എന്റെ കൂടെ ഇരിക്കു ദീപ.
0: ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടോ?
1: ഉപ്പില്ല.
0: അയ്യോ മറന്നു, ഞാൻ ഉപ്പെടുക്കാം.
1: വേണ്ട, സാമ്പാറുണ്ടല്ലോ, നീ ഒന്ന് അവിടെ ഇരി.
0: എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ.
1: ദീപ, നമുക്കിത് വെച്ചോണ്ടിരിക്കണ്ട.
0: എന്താ രമേശേട്ടാ?
1: നിന്റെ ഈ മൈൻഡ് ആബ്സെൻസും മറവിയും നമുക്കൊരു ഡോക്ടറെ കാണാം.
0: അയ്യോ അതിന് മാത്രമൊന്നുമില്ല, ഇനി അതിന് മരുന്ന് കഴിക്കാനൊന്നും എനിക്ക് വയ്യ.
1: ഏ, മരുന്ന് എഴുതുന്ന ഡോക്ടറെ ഒന്നും കാണിക്കണ്ട, ഒരു കൗൺസിലിംഗ്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
0: രമേശേട്ടൻ എന്തായി പറയുന്നേ, കൗൺസിലിംഗോ? ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. ഞാൻ അത്രയ്ക്ക്?
1: അതൊന്നുമല്ല, എന്താ കാരണമെന്നൊന്നും അറിയണ്ടേ, മോനുള്ളതല്ലേ. നിന്റെ മൂഡ് എപ്പോഴാ ചേഞ്ച് ആവുന്നെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ.
0: രമേശേട്ടാ, അങ്ങനെ വല്ലാതെ എന്തേലും ഫീൽ ചെയ്തോ?
1: ദീപ, കഴിഞ്ഞ ഒരു വർഷമായി തനിക്ക് നല്ല മാറ്റമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് എന്റെ വീട്ടിൽ പോയത് ഓർമ്മയുണ്ടോ?
0: ആ, അതങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ?
1: ഓ, അപ്പൊ ലോങ് പാസ്റ്റ് ഒക്കെ ഓർമ്മയുണ്ട്.
0: അതത്ര ലോങ് പാസ്റ്റ് ആണോ? ഒരു വർഷമല്ലേ ആയുള്ളൂ, മോന്റെ ഒന്നാം പിറന്നാളിന് 3 ദിവസം ബാക്കി നിൽക്കുകയല്ലേ. അല്ലെങ്കിലും ചിലതൊക്കെ മുഴുഭ്രാന്തായാലും ഓർമ്മയിൽ നിന്നും ആയില്ല.

0: മമ്മി ഞാൻ എത്തി.
1: ഓ എന്റെ മോർണിംഗ് എത്തിയോ? ഞാൻ കരുതിയത് നിന്റെ അനിയത്തിയാവും ആദ്യം എത്തുക.
0: ഓ നിഷ വന്നില്ലേ?
1: ഇല്ലടാ. ആ എവിടെ എന്റെ പഞ്ചാരക്കുട്ടൻ? അച്ചമ്മ കാത്തിരിക്കല്ലേ എന്റെ പൊന്നോനെ?
2: മോൻ ചെല്ല, അച്ചമ്മ.
1: ഓ അവൻ അച്ചമ്മയെ വലിയ പരിചയം കാണില്ല. അതിനെങ്ങനാ, ഇടയ്ക്കൊക്കെ ഒന്ന് കാണണ്ടേ? എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ടും വരില്ല.
2: അമ്മക്ക് എന്താ അങ്ങോട്ട് വന്നാല്? ഇവിടെ എന്തോ ഇത്ര വലിയ തിരക്ക്.
1: എന്റെ മോളെ അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. നീയൊന്ന് തടിച്ചു പോയല്ലോ ദീപേ.
2: കൊറച്ചൊന്ന് തടിച്ചല്ലേ ഉള്ളൂ.
1: എന്നാരാ പറഞ്ഞത്? അതിനെങ്ങനെയാ പ്രസവരക്ഷ എന്ന് പറഞ്ഞ് എന്തൊക്കെയാ നിന്റെ അമ്മ നിന്നെ കൊണ്ട് തീറ്റിച്ചത്? പിന്നെ വെറുതെ ഇരിപ്പു.
2: അത് നേരാ, വെറുതെ ഇരിപ്പ. രമേശേടന്റെ ഒരു ഷർട്ട് മിസ്തിരിയിട്ട് മോനെ നോക്കി വെറുതെ ഇങ്ങനെ ഇരുന്നാ മതി.
0: നിങ്ങൾ അകത്തോട്ട് കയറി, എന്നിട്ടാവും ബാക്കി.
1: ഓ കരയല്ലടാ പൊന്നെ. അച്ഛമ്മ എന്തൊക്കെയാ എന്റെ മക്കൾക്ക് വാങ്ങി വെച്ചിരിക്കുന്നു നോക്കിക്കേ ചക്കരക്കുട്ട.
2: രമേശേടാ ഈ ബാഗ് ഒന്ന് എടുത്തേ.
0: ആ ഇങ്ങതാ.
1: ദീപയുടെ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ?
2: ആ
1: അച്ഛനിപ്പൊ റിട്ടയർഡ് ആയി അല്ലേ?
2: ആയി അമ്മേ.
1: അമ്മക്കിനി എത്ര കൊല്ലം ഉണ്ട്?
2: 2 വർഷം. ഇപ്പൊ ഹെഡ്മിസ്ട്രസ്സാ, വലിയ തിരക്ക.
1: ആഹാ നിഷമോള് വന്നു തോന്നുന്നു.
3: അമ്മേ ഞങ്ങള് വന്നു.
1: ആഹാ ഓ എന്റെ പൊന്നുമോള് കാണട്ടെ. അയ്യോ നീ കൊറച്ച് ക്ഷീണിച്ചല്ലോടി.
3: അതൊക്കെ അമ്മക്ക് തോന്നുന്നത് അമ്മേ, അവള് ഒരു പണിയുമില്ല, വെറുതെ ഇരിപ്പമ്മേ.
1: പിന്നെന്താ പെമ്മക്കളെ കെട്ടിച്ചു വിടുന്നത് ഭർത്താവിന്റെ വീട്ടില് മേയ്ക്കാട്ട് പണിക്കാ? ആ രാമേന്ദ്ര മോൻ ഇരിക്ക്.
3: ദീപേച്ചി ചേട്ടൻ എവിടെ?
2: ഡ്രസ് മാറി അനീഷ.
3: അമ്മേ മോൻ ഇങ്ങതാ.
1: അതിന് നമ്മളെ ഒന്നും പരിചയമില്ല.
3: അത് ശരിയാ, അത് പിന്നെ അങ്ങനല്ലേ.
1: ആ ഞാൻ ചായ എടുക്കട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്ക.
3: അമ്മേ അച്ഛനെവിടെ?
1: അച്ഛൻ പുറത്തു പോയതാ മോളെ, ഇപ്പൊ അങ്ങ് എത്തു.
0: അളിയ എന്തൊക്കെയുണ്ട് വിശേഷം? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
4: ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചേട്ടാ, എപ്പോഴാ തെറിക്കാന്നൊരു രൂപമില്ലെന്ന് മാത്രം.
0: അത് പിന്നെ എല്ലാരും സ്ഥിതി അത് തന്നെയല്ലേ.
2: എടീ നിഷേ നിനക്ക് വിശേഷമൊന്നും ആയില്ലേ?
3: അതെ ചേച്ചി, ഞങ്ങള് നീട്ടി വെച്ചേക്കുവാ. കാര്യങ്ങളൊന്നും അത്ര സ്റ്റേബിൾ അല്ലാന്നാ ചേട്ടൻ പറയുന്നേ. അതിനിടയില് കുഞ്ഞുങ്ങളെ കൊണ്ടായ വലിയ ബാധ്യതയാ ചേച്ചി.

0: അച്ഛൻ വന്നല്ലോ.
1: ആ എത്തിയോ? എന്റെ മക്കളും മരുമക്കളും കൊച്ചുമോനും. മോനെ എടാ ഇങ്ങു വാടാ, മുത്തച്ഛൻ കാണട്ടെ.
2: അച്ഛന്റെ മീശ കണ്ട അവൻ പേടിക്കും.
1: നിന്റെ കെട്ടിയോനെ എന്റെ മീശയെ പിടിച്ച് തൂങ്ങിയാ വളർന്നത്, അത് മറക്കണ്ട.
3: ആ ഇതാ ചായ റെഡി, എല്ലാരും ഇരിക്ക്. ദീപേ,
2: ഓ
3: അടുക്കളയിൽ പലഹാരങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് എടുത്തോ.
2: ശരി അമ്മേ.
1: രാമേന്ദ്രൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ?
4: ഓ അതല്ലേലും വാതറപ്പ് കുറവാ.
0: അതിനും കൂടി നീ പറയല്ലോ.
3: അത് നേരെ. ദീപേ എന്താടി നിനക്കതൊന്നും പൊങ്ങുന്നില്ലേ?
4: അമ്മേ ഞാനും സഹായിക്കാം.
3: വേണ്ട വേണ്ട, നീ ഇവിടിരി, അത് അവള് ചെയ്തോളൂ.
2: എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, നിഷ ബുദ്ധിമുട്ടണ്ട, ഒന്നും ശീലമില്ലാത്തതല്ലേ.
3: നീ ആ ഉണ്ണിയപ്പം കൂടി ഇങ്ങ എടുത്തോ ദീപേ.
1: അല്ലട രമേശ, ദീപേ ആ ജോലി അങ്ങ് വിട്ടോ?
0: നിവൃത്തിയില്ലല്ലോ അച്ഛ, മോനൊന്ന് റെഡിയാവുന്നതുവരെ അവളടുത്തു വേണ്ടേ? ഒരു ഡേ കെയറിൽ കൊണ്ടാക്കാവുന്ന പ്രായം വരെ.
1: അതും ശരിയാ, ഇക്കാലത്ത് രണ്ടുപേർക്കും ജോലി വേണം.
5: ദീപേച്ചി പി എച്ച് ഡി ചെയ്യുന്നുണ്ടായിരുന്നില്ലേ?
2: അമ്മേ ഉണ്ണിയപ്പം, പി എച്ച് ഡി ഒക്കെ കെട്ടിപ്പൂട്ടി രാമചന്ദ്ര, ആന്ത്രപ്പോളജിയില് ഇനി എന്ത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാനാ? നിർത്തി.
4: ഹോ, അപ്പൊ കുടുംബത്തിനൊരു ഡോക്ടർ നഷ്ടായി.
2: അതിനെന്താ, ഒരു ഹൗസ് വൈഫിനെ കിട്ടിയില്ലേ, അതാ ഇപ്പൊ എന്റെ മേൽവിലാസം.
4: എനിക്ക് ആ വാക്കിനോടേ ദേഷ്യം.
2: അതുകൊണ്ട് എന്താ, ആ വാക്ക് നമ്മൾ പെണ്ണുങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്.
0: എന്ത് പറ്റി ദീപ?
2: ഒന്നുമില്ല രമേശേട്ടാ, കുറേ നാളായി ചിരിച്ചിട്ട്. അപ്പോ എല്ലാരും കണ്ടപ്പോ മറന്നു ഒന്ന് ഒരു പരീക്ഷണം.
3: ഏ ചിരി മറന്നു പോവേ.
2: പണ്ട് അച്ഛൻ എന്റെ അനിയൻ സുദീപിന് വാങ്ങിക്കൊടുത്തൊരു കഥാബുക്കിൽ ചിരി നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട്. അവൾ അത് കണ്ടുപിടിക്കാൻ ഒരു ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ചു, ഞാൻ സ്വന്തം തന്നെ കണ്ടുപിടിച്ചു.
4: പണ്ട് ചേട്ടത്തിങ്ങനെ നിർത്താതെ സംസാരിക്കില്ലായിരുന്നല്ലോ, ഇപ്പൊ ആകെ മാറി.
3: അതെ, ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ജോലി ഒന്നും തീരില്ല. രണ്ടു ദിവസം കൂടി കഴിഞ്ഞാലേ ഓണങ്ങായി, ഒരുപാട് ജോലിയൊക്കെ തീർക്കാനുണ്ട്.

0: അമ്മയ്ക്ക് ആരെങ്കിലും ഒന്ന് സഹായത്തിന് വിളിച്ചൂടെ?
1: ആരെ കിട്ടാനാ? അതല്ലേ ഞാൻ നിന്നോട് നിർബന്ധം പിടിച്ചത്. ദീപ എന്തായാലും കൊണ്ടുവരണമെന്ന്.
0: അമ്മേ, അത്.
2: ഓഹോ, അപ്പോ വേലക്കാരിക്ക് പകരായിട്ടാ എന്നെ ഓണമുണ്ണം വിളിച്ചതല്ലേ. അമ്മേ, അടിച്ചു തളിക്കാരിക്ക് കഞ്ഞു കൊടുത്തിരുന്ന വടക്കേപ്പുറത്തെ അരഭിത്തി അവിടെ തന്നെ ഇല്ലേ? ഇല്ലേ, ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ.
0: ദീപേ,
1: അതെന്താ ദീപേ നീ അങ്ങനെ പറഞ്ഞത്? നീ വീട്ടിലെ മരുമകളല്ലേ?
2: ഞാനും ഒരു വീട്ടിലെ സ്വന്തം മോളാണ് അമ്മേ.
1: ഞങ്ങളും അങ്ങനൊക്കെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ കുടുംബവും കുട്ടികളും ഒക്കെ ആയി ഒതുങ്ങി. ജോലിയും കൂലി ഒന്നും നോക്കിയില്ല.
2: ഓ, അമ്മയ്ക്ക് എന്ത് ജോലി കിട്ടുമായിരുന്നു?
1: ഓ, ഞാൻ പഠിപ്പില്ലാത്തവളാണെന്ന്. നിന്റെ അമ്മയെ പോലെ ഹെഡ്മിസ്ട്രസ് അല്ലാന്ന്.
2: ദേ, വെറുതെ ആ പാവത്തിന് പഴിക്കണ്ട.
0: ദീപേ, ഇത് ഇവിടെ നിർത്തിക്കോ.
3: വേണ്ട വേണ്ട, അമ്മായിയമ്മ പോരൊന്നും ഈ വീട്ടിലെടുക്കണ്ട.
4: അതെ അച്ഛാ, ദീപേച്ചി ഒരു എഡ്യൂക്കേറ്റഡ് ആയ ലേഡിയല്ലേ, അതൊക്കെ വെറുതെ ആയതിലുള്ള സങ്കടം കൊണ്ടാവും.
1: അതെന്താ, നാട്ടിൽ വേറെ ആർക്കും പഠിപ്പില്ലേ?
2: അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്നെ പെണ്ണ് കാണാൻ വന്നത്? അന്ന് എന്റെ ഡിഗ്രികളും റിസർച്ചും അംബീഷനും ഒക്കെയാ നിങ്ങളെല്ലാരും രമേശേട്ടനും പാടി പുകഴ്ത്തിയത്. എന്നിട്ടിപ്പോ വേലക്കാരിയായി ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു.
5: ഞങ്ങള് വന്നത് ചേട്ടത്തിക്ക് ഇഷ്ടായില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം.
1: നിങ്ങൾ അവിടെ പോകാൻ?
2: അതെ അതെ നിഷ, നിങ്ങളല്ല, ഞാനാ പോകേണ്ടത്. രമേശേട്ടാ, എനിക്കിനിവിടെ നിൽക്കണ്ട, എനിക്കിനിവിടെ നിൽക്കണ്ട, എനിക്ക് ഒരു ആഘോഷവും വേണ്ട, എനിക്ക് എനിക്കൊന്ന് തനിച്ചിരുന്നാ മതി.

0: നിന്റെ നിർബന്ധം കൊണ്ട് അന്ന് രാത്രി തന്നെ നമ്മൾ തിരിച്ചു പോന്നു. പിന്നീട് നമ്മൾ അവിടെ പോയിട്ടില്ല, അവരിങ്ങോട്ടും. ഡോണ്ട് കെയർ. ഇപ്പോ അതെനിക്ക് മനസ്സിലാവുന്നു, അതെന്റെ ദീപയായിരുന്നില്ല, മറ്റാരോ.
1: രമേശനിപ്പോ ശരിക്ക് എന്താ ഉദ്ദേശിക്കുന്നത്?
0: എന്റെ ഓഫീസിലെ രജത്തിനെ നിനക്കറിയില്ലേ? രജത്തിന്റെ സിസ്റ്റർക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആദ്യ പ്രസവം കഴിഞ്ഞപ്പോ ചില അസാധാരണ പെരുമാറ്റം, എപ്പോഴും ഉറക്ക്, മറവി, ഉത്സാഹക്കുറവ്, ദേഷ്യം, അങ്ങനെ ചിലത്. അവരൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോഴാ അറിയുന്നത്, 10-ൽ 1 സ്ത്രീക്ക് ഉണ്ടാവുന്ന പോസ്റ്റ് നാറ്റൽ ഡിപ്രഷൻ, പ്രസവശേഷം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ, സിവിയറായാൽ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടാ ഒരു കൺസൾട്ടിംഗ്, ഒരു കൗൺസിലിംഗ് ചിലപ്പോ അത്രയും മതിയാകും.
1: രമേശേട്ടാ, എന്തായി പറയുന്നേ? എനിക്ക് ചെറിയൊരു മറവി, അതുണ്ട്, ഓക്കെ. പക്ഷെ ഞാനതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ശരിയാ, ചെറിയൊരു ഡിപ്രഷൻ, എന്റെ ജോലി മുടങ്ങിപ്പോയ എന്റെ റിസർച്ച്, എനിക്കതിലൊക്കെ നിരാശയുണ്ട്. ഞാനും കൂടി ഒന്ന് സെറ്റിലായിട്ട് മതി കുഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളത് മനസ്സിലാക്കിയില്ല. അത്രേ ഉള്ളു രമേശേട്ടാ. പക്ഷെ രമേശേട്ടൻ പറഞ്ഞു വരുമ്പോ മോന് വിശക്കുന്നുണ്ട്.
0: ഞാൻ ദീപ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ഈ ഫ്ലാറ്റിൽ കഴിഞ്ഞ മാസം നടന്നതാ, ദീപ ഓർക്കുന്നുണ്ടോ?
1: അങ്ങനെ കഴിഞ്ഞ മാസം പ്രത്യേകിച്ച്, മൃദുലേച്ചയും കുട്ടികളും വന്നു. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നോക്കി, ശരിയാവാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു.
0: ഏയ്, അതൊന്നുമല്ല.
1: പിന്നെന്താ?
0: അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന്

0: കോളിംഗ് ബെല്ലടിച്ചു.
1: ഇതാ വരുന്നു.
0: ദീപ, വാട്ട്സ് ദിസ്? എന്താ ഇത്?
1: ഞാൻ ഉറങ്ങിപ്പോയി രമേശേട്ടാ, ഇപ്പൊ ഭയങ്കര ഉറക്കാ.
0: അതല്ല ദീപ, നീ എന്താ കാണിക്കുന്നത്? ദൈവമേ, യു വെയർ അണ്ടർ ഗാർമെന്റ്സ് ഓൺലി.
1: അയ്യോ രമേശേട്ടാ, അയ്യോ, കുളിച്ചു വന്നപ്പോ സാരി ഉടുക്കാൻ ഞാൻ മറന്നുപോയി രമേശേട്ടാ.

0: അയ്യോ, കുഞ്ഞുനാളിപ്പോലും ഞാനങ്ങനെ.
1: മൈ മിസ്റ്റേക്ക്. അപ്പോ പോലും ഞാൻ അതത്ര കാര്യമാക്കിയില്ല, പാടില്ലായിരുന്നു.
0: പണ്ടേ അങ്ങനെയാ, എന്റെ കാര്യങ്ങളും ഞാൻ പറയുന്നതും ആരും അത്ര കാര്യമാക്കാറില്ല. അമ്മ അമ്മ മാത്രം ഒരുപാട് തിരക്കിനിടയിലും എന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. അച്ഛന് സുദീപ് കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങള് പാതി കേട്ടും പാതി കേൾക്കാതെയും. എനിക്കിപ്പോ ബോധ്യായി. രമേശേട്ടാ, ഡോക്ടറെ കാണണം ഉടനെ. രമേശേട്ടാ, ഈ ഇരിക്കുന്നവരൊക്കെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയ ആളുകളാ?
1: ദീപ, ഇവിടെ ഇരിക്കുന്നവരൊന്നും ഭ്രാന്തന്മാരല്ല. നമ്മളെപ്പോലെ തന്നെ ചെറിയ ചെറിയ ഉപദേശങ്ങൾക്കും സംശയ നിവാരണത്തിനൊക്കെ വന്നവരാണ്. വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട.
0: എന്തിടാ, മോനോസിന് ഇവിടെ വന്ന് ഇഷ്ടായില്ലേ? രമേശേട്ടാ, ഇവനെ ഒന്ന് പുറത്തേക്ക് എടുത്തേ. ഇങ്ങനെ ഇരുന്നിട്ടാ അവന് പ്രശ്നം.
1: നമ്മൾ വിളിച്ചാലോ?
0: ഞാൻ അകത്ത് കയറിയാ പോരെ.
1: അതെങ്ങനെ ദീപ, ഞാനും വേണം. ഹലോ, ആ മൃദുലേച്ചി, ആ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ആ ഞങ്ങളിപ്പോ വെയിറ്റിംഗിലാ.
2: ഞാൻ കാര്യങ്ങൾ ഡോക്ടറോട് സൂചിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. നീ വിശദമായി സംസാരിക്കണം. ദീപയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിച്ചേക്കരുത്. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്.
3: ആരാ? ദീപ രമേശ്? ദീപ രമേശ് ഇല്ലേ? ദീപ രമേശ്?
0: യെസ്, ഞാനാ. ഞാനാ ദീപ.
3: നിങ്ങൾക്കെത്തെ ചെവി കേട്ടൂടെ, ഡോക്ടർ വിളിക്കുന്നു. കൂടെ ആരെങ്കിലും ഉണ്ടോ?
0: ആ ഉണ്ട്, ഞാൻ തനിച്ചല്ല, ഹസ്ബൻഡ് ഉണ്ട്. ദാ ഇപ്പൊ വരും.
3: രണ്ടുപേരും അകത്തേക്ക് വാ.
0: രമേശേട്ടാ, രമേശേട്ടാ, ദീ നമ്മൾ വിളിച്ചു.
1: ആ ദാ വന്നു. ഗുഡ് ഈവനിങ് ഡോക്ടർ.
4: യെസ്, ഗുഡ് ഈവനിങ്. ഇരിക്കൂ.
1: ഡോക്ടർ മൃദുല പറഞ്ഞ.
4: ഓ ഓക്കെ ഓക്കെ. അവരുടെ കസിൻ രമേശ് എന്നല്ലേ പേര്?
1: ആ അതെ സർ.
4: എനിവേ, എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞത്?
1: സർ, ഇതെന്റെ ഭാര്യയാണ് ദീപ. അവൾക്ക് ഈയിടെയായി ഇത്തിരി മറവി.
4: അത് നമുക്കൊക്കെ ഉള്ളതല്ലേ, മഹാജീനിയസുകൾക്ക് വരെയുണ്ട്. ഐൻസ്റ്റീൻ കുളിമുറിയിൽ കയറിയാൽ തിരിച്ചിറങ്ങാൻ ഒരാഴ്ചയൊക്കെ എടുക്കുമായിരുന്നു അത്രേ. അദ്ദേഹത്തോട് മറന്നുപോകും എവിടെയാണ് എന്തിനാണ് എന്നൊക്കെ.
1: സർ, ഇത് മൈൻഡ് ആബ്സെൻസ്. ഈയിടെ അത് വല്ലാതെയായി.
4: എന്നിട്ട്
1: ടോട്ടലി ഒരു താളപ്പിഴ
4: കുടുംബത്തിന്.
1: യെസ് സർ.
4: സ്ത്രീക്കൊരൽപ്പം മറവി വന്നാൽ താളം പിഴച്ചു പോകുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താലോ. ദീപയ്ക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ

0: രമേശ് അല്പനേരം പുറത്തേക്ക് നിൽക്കും, കുഞ്ഞിനെ എടുത്തോളും. ആ, അവൻ ഉറങ്ങി, ഉണരാതെ നോക്കാൻ അറിയാലോ അല്ലേ. പ്ലീസ്.
1: ഓക്കെ.
0: ആ ദീപ, ഹൗ ആർ യു?
2: ഫൈൻ സർ.
0: എവരിതിങ്?
2: ഐ തിങ്ക് സോ.
0: ദീപ എത്ര വരെ പഠിച്ചു?
2: ഒരു PhD പാതിയിൽ നിർത്തി.
0: വൈ?
2: വിവാഹം, പിന്നെ പ്രസവം.
0: അതെന്താ ദീപ, വിവാഹം കഴിഞ്ഞ് അമ്മയായ സ്ത്രീക്ക് PhD പാടില്ലേ? യു ഗോ ആൻഡ് കണ്ടിന്യൂ.
2: ബട്ട് മൈ കണ്ടീഷൻ.
0: ഓ, കണ്ടീഷൻ. ജോബ് വല്ലതും ഉണ്ടായിരുന്നോ?
2: അതും ഉപേക്ഷിച്ചു.
0: ലോകം ചുരുങ്ങി എന്നർത്ഥം. പറയൂ, ഹൗ ഡു യു ഫീൽ ദിസ് കണ്ടീഷൻ?
2: മറവി, പിന്നെ ഉറക്ക്. ഒന്നിലും ഒരു ശ്രദ്ധ ഉറക്കാത്ത പോലെ. പഴയ താല്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു സർ. വായന, മൂവി, എല്ലാം. ഡോക്ടർ, ഐ ആം ടോട്ടലി ലോസ്റ്റ്.
0: ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം.
3: സർ.
0: സിസ്റ്റർ, ഇവരുടെ ഹസ്ബൻഡ് പുറത്തുണ്ട്, ഒന്ന് വരാൻ പറയൂ.
3: ഓക്കെ സർ.
1: സർ.
0: ആ, എനിക്ക് രമേശുമായി ഒന്ന് സംസാരിക്കണം. ദീപ അല്പസമയം പുറത്തിരിക്കൂ.
2: ഓക്കെ, താങ്ക് യു സർ. മോൻ എങ്ങനെയാ രമേശ് ഏട്ടാ?
0: രമേശ്, എത്ര കാലമായി ഇത് കണ്ടു തുടങ്ങിയിട്ട്?
1: ഒരു വർഷം മുമ്പാണ് ശ്രദ്ധയിൽപ്പെടും വിധം ചില അസാധാരണ സ്വഭാവങ്ങളുണ്ടായത്. കഴിഞ്ഞ മാസം എന്നെ വല്ലാതെ ഷോക്ക് ചെയ്ത ഒരു കാര്യമുണ്ടായി.
0: ദീപ പറഞ്ഞു, ആ ഹാഫ് നേക്കഡ്.
1: ആ, അതെ ഡോക്ടർ.
0: പക്ഷേ ഇന്ന് നിങ്ങളത് വീണ്ടും സൂചിപ്പിച്ചപ്പോഴാണ് ദീപ അത് ഓർത്തത്. ഓർത്തതല്ല, അവരറിഞ്ഞത്.
1: യെസ്.
0: അതങ്ങനെയാണ്, തന്നോട് മറ്റുള്ളവർ ചെയ്തതേ ഓർമ്മയിലുണ്ടാവൂ, താൻ സ്വയം ചെയ്തതൊന്നും ഓർമ്മിക്കില്ല.
1: അതെ, വളരെ മുമ്പുണ്ടായതൊക്കെ ചിലപ്പോൾ ഓർക്കും, ഇന്നലത്തെ കാര്യം ഓർമ്മയില്ല.
0: രമേശ്, നിങ്ങളുടെ ഭാര്യയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? വളരെ ചെറുപ്പം മുതലേ ഒരുപാട് അരുതുകൾ തട്ടിമാറ്റിയാണ് അവർ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയത്. എ സെൽഫ് മെയ്ഡ് പേഴ്സൺ. ഒടുവിൽ വിവാഹവും പ്രസവവും എല്ലാം ചേർന്ന് അവരുടെ ആഗ്രഹങ്ങളും അംബിഷൻസും എല്ലാം അവസാനിപ്പിച്ച പോലെയായി. ദീപയെപ്പോലൊരു പെൺകുട്ടിയുടെ അഭിമാനബോധം അപ്പാടെ ഹേർട്ട് ചെയ്യപ്പെട്ടു. ചെറുപ്പത്തിൽ അച്ഛനിൽ നിന്ന് ഒരുപാട് അവഗണിക്കപ്പെട്ടു, വിവാഹശേഷം നിങ്ങളിൽ നിന്നും. ഷീ ഈസ് എ ജെം ഓഫ് പേഴ്സൺ. നിങ്ങളത് അറിഞ്ഞില്ല.
1: സർ, ഞാൻ അവളെ.
0: പ്ലീസ് രമേശ്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻഡ്. ഒരു അമ്മയാവാൻ ദീപ തീരെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. നിങ്ങളത് കേട്ടില്ല. PhD പൂർത്തിയാക്കി മെച്ചപ്പെട്ടൊരു ജോലിയൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. ഞാൻ തീർന്നു എന്നൊരു ബോധം അവരിൽ ഡീപ്പ് റൂട്ടഡാണ്. അത് പറിച്ചു കളയണം.
1: സർ, അതെങ്ങനെ?
0: ദീപ തിരിച്ചു വരണം അവരുടെ ജീവിതത്തിലേക്ക്. പഠനം, ജോലി, എല്ലാം തിരികെ കൊടുക്കണം.
1: പക്ഷേ ഡോക്ടർ, ഞങ്ങളുടെ മോൻ
0: വിദേശങ്ങളിലൊക്കെ ബേബി സിറ്റർ എന്നൊരു ഏർപ്പാടുണ്ട്. നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടാ. എന്തായാലും ആലോചിച്ച് ഒരു വഴി കണ്ടെത്തു.
1: സർ, മെഡിസിൻ എന്തെങ്കിലും?
0: ആർക്ക്?
1: ദീപയ്ക്ക്.
0: അതിന് അവർ രോഗിയാണെന്ന് ആരാ പറഞ്ഞത്? അവരുടെ സാഹചര്യം മാറുക, പ്ലസന്റ് ആവുക. ഞാൻ രമേശിന് കുറച്ച് മെഡിസിൻ തരട്ടെ?
1: എനിക്കോ?
0: അതെ, ഇത്തരം സാഹചര്യങ്ങളിൽ രോഗിയെ ചൂണ്ടിക്കാണിക്കുന്ന ആളെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, അവരുടെ ചുറ്റുപാടുമുള്ളവരെയാണ്.

0: No van.
1: ഹലോ മോളെ.
2: ആ അമ്മ, സ്കൂള് കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലേ?
1: ഇല്ല മോളെ, ഞാൻ ബസ് വെയിറ്റ് ചെയ്യാ.
2: എന്താ ഇത്, സമയം 6 കഴിഞ്ഞല്ലോ.

0: ഇനി എപ്പോഴാ വീട്ടിലെത്തുന്നേ?
1: മോളെന്താ വിളിച്ചേ?
0: അമ്മ, എനിക്ക് നിങ്ങളെ ആരെങ്കിലും ഒന്ന് കാണണം.
1: എന്തു പറ്റി ദീപാ നിനക്ക്? മോൻ എന്തെങ്കിലും?
0: എനിക്ക് നിങ്ങളെ എല്ലാരെയും കാണാൻ കൊതിയാവുന്നു.
1: മോളെ, അമ്മക്ക് ഇനി ശനിയാഴ്ച അല്ലേ ലീവ് കിട്ടുള്ളൂ. അച്ഛനും സ്ഥലത്തില്ല. ഞാൻ ഇന്ന് തന്നെ സുദീപിനോട് വരാൻ പറയാം. അവൻ ടൗണിൽ തന്നെ ഉണ്ട്. മോളെ, ദീപാ
0: മതി അമ്മേ, ഞാൻ വെക്കുക,
2: പിന്നെ വിളിക്കാം.

0: ഹലോ,
1: ആഹാ, സുദീപായിരുന്നോ? ഞാൻ കരുതി രമേശേട്ടനാണ്. വാ.
0: അപ്പൊ അളിയൻ വന്നില്ലേ?
1: ഇല്ല, കുറച്ചുകൂടെ കഴിയും. പിന്നെ ഞാൻ അരമണിക്കൂർ മുമ്പേ അമ്മയെ വിളിച്ചിരുന്നു.
0: അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു നീ പെട്ടെന്ന് ദീപയുടെ അടുത്ത് പോണോന്ന്.
1: ഓ, വെറുതെ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും കാണണം തോന്നി.
0: ഓ, നൊസ്റ്റാൾജിയ അങ്ങനൊക്കെ ഉണ്ടോ നിനക്ക്?
1: പോടാ, നൊസ്റ്റാൾജിയക്ക് എന്തിരിക്കുന്നു അവിടെ.
0: പിന്നെ
1: ആ നിന്റെ കയ്യിലെന്താ?
0: നിന്നെ കാണാൻ വരുമ്പോ വല്ലതും കൊണ്ടുവരണ്ടേ? ചേച്ചിയായിപ്പോയില്ലേ? നിന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം. അമ്മയെ വിളിച്ചപ്പോ കിട്ടിയില്ല, ഉടനെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു ബർഗർ നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് വാങ്ങിച്ചു.
1: ബെസ്റ്റ്, അച്ഛൻ എന്റെ എന്ത് ഇഷ്ടം അറിയാ. ബർഗർ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. നിന്റെ ഇഷ്ടങ്ങളൊക്കെ അല്ലേ അച്ഛൻ അറിയൂ പണ്ടേ.
0: അയ്യോ, അപ്പൊ അത് വേസ്റ്റ് ആയല്ലോ.
1: ഏ, രമേശേട്ടൻ കഴിച്ചോളൂ, പുള്ളിക്കിഷ്ടാ.
0: എന്നിട്ട് എവിടെ എന്റെ മരുമകൻ?
1: അവന് ഞാൻ ഉറക്കി.
0: ശേ, കുഞ്ഞുങ്ങൾ അങ്ങനെ ഉറക്കരുത് ചേച്ചി, അവരായി തന്നെ ഉറങ്ങട്ടെ.
1: എന്നാ നീ ഇവിടെ വന്ന് അവനെ കളിപ്പിച്ചിരുന്നു എങ്കി ഞാൻ ഫ്രീ ആവും.
0: മിക്കവാറും വേണ്ടി വരും.
1: എന്ത് പറ്റി?
0: ഐടി അല്ലേ ഫീൽഡ്, ഇലകൊഴിയും ശിശിരമാണല്ലോ.
1: എടാ, നീ ഒരു വിശേഷം അറിഞ്ഞോ?
0: ഇല്ലല്ലോ, എന്താ?
1: എനിക്ക് പ്രാന്താടാ.
0: അത് നിനക്ക് പണ്ടേ ഉള്ളതല്ലേ.
1: ഇതങ്ങനെയൊന്നുമല്ല, സീരിയസ്. ഞങ്ങൾ ഇന്നൊരു ഡോക്ടറെ കണ്ടു.
0: ഏത് ഡോക്ടറെ?
1: സൈക്കോളജിസ്റ്റിനെ.
0: തിരുചി.
1: സത്യടാ.
0: നീ എന്താ പറയുന്നത്?
1: എനിക്ക് കുറച്ചായി ചില പ്രോബ്ലംസ്. എനിക്കിപ്പോ ഒറ്റക്കിരിക്കാനൊക്കെ പേടിയാ. എന്റെ കയ്യിൽ നിന്ന് വല്ല അപകടവും വരുമെന്ന് ഒരു പേടി. രമേശേട്ടൻ വന്നു. നീ ചോദിക്ക്, രമേശേട്ടൻ പറയും. എനിക്ക് നിന്റെ കൂടെ അത് പറയാനാവില്ല.
2: സുദീപ്, എപ്പെത്തി?
0: ആ രമേശേട്ടാ, അരമണിക്കൂറായി. വൈകുന്നേരം കുറച്ച് ഫ്രീ ആയി, അപ്പൊ ഒന്ന് വരാൻ തോന്നി.
2: ആ, അത് നന്നായി. ഞാനൊന്ന് കാണണമെന്ന് കരുതിയതാ. ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. മോൻ ഉറങ്ങിയോ ദീപേ?
1: ആ, അവൻ നേരത്തെ ഉറങ്ങി.
0: ദീപശി, നീ അമ്മയോട് പറഞ്ഞിരുന്നോ?
1: ഇല്ല, നീ സാവധാനം പറഞ്ഞാ മതി.
2: അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ടിട്ടുണ്ടേ ദീപേ. സുദീപ്, ചായ കുടിച്ചോ?
0: ആ, ബെസ്റ്റ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല.
1: അയ്യോ, ഞാനത് വിട്ടുപോയി. ഇപ്പൊ എടുക്കാടാ. രമേശേട്ടന് വന്നാ ഒരു ചായ പതിവാ.
0: ആ രമേശേട്ടാ, എന്താ പ്രശ്നം? ദീപച്ചി പറഞ്ഞു ഡോക്ടറെ കണ്ടു.
2: ദീപയ്ക്ക് ചിലപ്പോ ഒക്കെ ഒരു മോഡ് വേരിയേഷൻ.

0: ഒരു ജോലി നോക്കാം, ഡോക്ടറും സൂചിപ്പിച്ചിരുന്നു.
1: എന്നിട്ട് ഞാൻ എന്റെ മോനെ ഏതോ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു പോകാനോ? എന്താ രമേശ് ചേട്ടാ ഇത്?
0: അതിനെന്താ കുഴപ്പം? സാധാരണയല്ലേ? ഒരു സർക്കാർ ജോലി ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണില്ലേ?
1: എനിക്കൊരു സർക്കാർ ജോലി ഇല്ലല്ലോ, ഇനി ഒട്ടും കിട്ടാനും പോകുന്നില്ല. ഉണ്ടായിരുന്നത് ഉപേക്ഷിക്കുകയും ചെയ്തു. ആ ഇനി ഇങ്ങനെയൊക്കെ മതി, വാ ഞാൻ ചായ എടുക്കാം.
0: പറയുന്നതൊന്ന് മനസ്സിലാക്കിക്കൂടെ?
1: ഓ, നമ്മൾ അങ്ങനെ മനസ്സിലാക്കാറുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വിട്ടുകളെ രമേശേട്ടാ, ബേബി സിറ്റർ ഒന്നും വർക്കൗട്ട് ആവില്ല.
0: ഓക്കെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അത് ആലോചിക്കില്ല. പക്ഷെ മറ്റൊരു ചോയ്സ് ഉണ്ട്.
1: എന്താ?
0: ഞാൻ അമ്മയോട് വരാൻ പറ്റുമെന്ന് ചോദിച്ചാലോ?
1: രമേശേട്ടന്റെ അമ്മയോ?
0: പിന്നെ ആരുടെ?
1: എന്റെ ഭ്രാന്ത് മാറ്റാനാണെങ്കിൽ ബെറ്റർ ചോയ്സ് എ മെന്റൽ ഹോസ്പിറ്റൽ.
0: ദീപേ, ദീപേ, ഇറ്റ്സ് ടു മച്ച്. നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്റെ അമ്മ, വേറെ ചോയ്സ് ഒന്നുമില്ല.
1: ഗ്ലാസ് പൊട്ടി നാശായല്ലോ, ഇനി പോയിട്ട് തൂക്കണം.

0: ദീപേ, ദീപേ,
1: ദാ ഇവിടെ ഉണ്ട്.
0: നീ എന്ത് ചെയ്യാ? ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ.
1: ഡോക്ടർ ഇന്നലെ ചില എക്സസൈസും ബ്രീത്തിങ് ടിപ്സും ഒക്കെ പറഞ്ഞു തന്നിരുന്നു കോൺസെൻട്രേഷൻ കൂടാനേ. ഞാനതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയതാ.
0: എന്നിട്ട് കഴിഞ്ഞോ?
1: ഇനി വൈകിട്ട്
0: ദീപ, നമുക്കൊരു ബേബി സിറ്റർ നോക്കിയാലോ?

ചേട്ടാ, അമ്മിടെ ചക്കരേ, ദേ അങ്ങോട്ട് നോക്കി, ഒരു ഏട്ടൻ ഓടി വരുന്നത് കണ്ട. അമ്മയുടെ മോൻ എപ്പോഴാ ഇങ്ങനെ ഓടി വരുവാ? മോനൂട്ടൻ മോനൂട്ടൻ വലുതായ അമ്മയും കൊണ്ട് ഒരുപാട് എടുത്തൊക്കെ പോകണേ. വിമാനം കേറി, കപ്പല് കേറി, അങ്ങനെ അങ്ങനെ

0: ദീപയല്ലേ?
1: ആ നിവേദ, നിനക്കെന്നെ മറന്നുപോയില്ലേ?
0: അതെന്തിനാ ഞാൻ നിന്നെ മറക്കുന്നേ? എത്ര നേരമായി ഞാൻ അവിടെ ഇരുന്ന് നോക്കുന്നെന്നറിയോ? അവസാനം സംശയം തീർക്കാൻ ഇങ്ങ് പോന്നു.
1: ആ ഇനി നീ ചോദിക്കാൻ പോകുന്ന ക്ലീഷെ ഡയലോഗുകളൊക്കെ എനിക്കറിയാം. എത്ര നാളായി കണ്ടിട്ട് നീ ആളാകെ മാറിപ്പോയി, എന്താ വിളിക്കാത്ത, ഇതൊക്കെയല്ലേ?
0: അതിൽ എന്താ വിളിക്കാത്ത, അത് മാത്രം ഞാനിങ് എടുത്തു. അതെ, എന്താ വിളിക്കാത്ത?
1: ഞാൻ ഒരു വർഷമായി മൊബൈൽ ഉപേക്ഷിച്ചിട്ട് ആരെയും കാണാനും വിളിക്കാനും ഒന്നും തോന്നിയില്ല.
0: നീ നിന്റെ ഗവേഷണവും ജോലിയും എല്ലാം കെട്ടിപ്പൂട്ടിയില്ലേ?
1: പണ്ടത്തെ പോലെ എനിക്ക് ഇഷ്ടമില്ലാത്തത് തന്നെ ചോദിച്ചോണം.
0: ഓഹോ, എന്നാ നിനക്ക് ഇഷ്ടമുള്ളതൊന്ന് ചോദിച്ചോട്ടെ. നമുക്കൊരു കോഫി ആയാലോ?
1: കാപ്പുച്ചിനോ?
0: വൈ നോട്ട്. എന്നാ വാ, മോനെ ഞാൻ എടുക്കാം. നിന്റെ മോനെ ഞാൻ സൽക്കരിക്കണ്ടേ?
1: നീ ഒറ്റയ്ക്കാ?
0: ആ എന്റെ കൂടെയുള്ളൊരു നാണ്ടേ അങ്ങ് ദൂരെ ഇരിക്കുന്നുണ്ട്. ഇന്ന് വീട്ടിൽ വന്ന ഗസ്റ്റാ. അവര് പോകാറാവുമ്പോ എന്നെ വിളിച്ചോളും. നീ വാ. ആ ശ്രദ്ധിച്ചു നടന്നേ, പഴയ പോലെ സ്വപ്നം കണ്ടോണ്ട് അങ്ങനെ ഒഴുകണ്ട. രണ്ട് കാപ്പുച്ചിനോ? ആ മോനും കൂടി കഴിക്കാൻ പറ്റിയ കേക്ക് എന്താ ഉള്ളത്?
2: ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു പീസ് എടുക്കട്ടെ.
0: ഓക്കെ ഓക്കെ.
1: അവൻ കഴിക്കില്ല,
0: അവൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ആട്ടെ, നിനക്ക് ഇഷ്ടമില്ലാത്തത് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ. നീ ഇങ്ങനെ ഗ്ലൂമി ആയതെന്താ? ഭയങ്കര ബോറാട്ടോ.
1: എനിക്ക് പോസ്റ്റ് നാറ്റൽ ഡിപ്രഷനാണ്.

0: എല്ലാരും പറയണേ. അത് അത് പ്രാന്താടി
1: മണ്ണാങ്കട്ട. സ്വപ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച ഒരു പെണ്ണിന് ഡിപ്രഷൻ അടുപ്പിക്കാൻ പേറും കീറും ഒന്നും വേണ്ട. അവള് ജീവിക്കേണ്ട ജീവിതം തന്നെ ധാരാളമാണ്.

0: ദീപേ,
1: ഡോർ ലോക്ക് ചെയ്യാതെ ഇവളിത് എവിടെ പോയി?
0: ദീപേ,
2: ദീപ, വിട്ടുകൊടുക്കാവുന്ന ഒന്നല്ല ഇത്. നമുക്ക് നമ്മളെയുള്ളൂ. ലോകത്തിന് നമ്മളെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ലോകമാണ് വേണ്ടത്. അത് കൈവിട്ട് കളയരുത്. വാ, നമുക്കിറങ്ങാം.
3: ആന്റിയുടെ ചക്കരക്കൂട്ടിന് ഒരു ഉമ്മ.
4: അയ്യോ, ടൂ ലേറ്റ്. രമേശേട്ടൻ വന്ന് കാത്തിരിക്കാവും.
3: അതിനെന്താ, കാത്തിരിക്കട്ടെ. നമ്മളെയും ചിലപ്പോ കാത്തിരിക്കണ്ടേ? ആ പിന്നെ നീ ഒരു ഓട്ടോ പിടിച്ചു പോണേ.
4: ശരിയടേ, ഇനി ഞാൻ എന്തായാലും വിളിക്കും. ബൈ
3: ബൈ ഡിയർ.

0: രമേശ, മോള് വരുന്നു.
1: ആഹാ, അമ്മേ സുദീപും എപ്പോ വന്നു?
2: രമേശ് വിളിച്ചിട്ട് ഞങ്ങൾ വന്നേ, നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞു ഒരുപാട് വിഷമിച്ചു.
1: കാണാനില്ലേ എന്നെയോ? ആ, ഒരു കണക്കിന് അതും നേരാ, എന്നെ കാണാനില്ലായിരുന്നു. ഞാൻ മോനെ ഒന്ന് പുറത്തു കൊണ്ടുപോയതാ, ഒരുപാടൊക്കെ സഞ്ചരിക്കേണ്ട കുട്ടിയല്ലേ, എന്നെപ്പോലെ അടച്ചിരുന്നാൽ എങ്ങനെ? എന്റെ ഫ്രണ്ട് നിവേദയെ കണ്ടതുകൊണ്ട് ഇത്തിരി വൈകി.
2: മോളെ, ദീപേ,
1: അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയണേ?
2: എന്റെ മോള് കരയാത്തോണ്ടല്ലേ അമ്മ കരയണേ.
3: ദീപച്ചി, നീ എന്ത് പണിയാ കാണിച്ചേ? ഒരു കുറിപ്പെങ്കിലും എഴുതി വെക്കണ്ടേ?
1: അതിന് ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോണില്ലടാ, ജീവിക്കാൻ തന്നെയാ.
4: ഒരു വല്ലാത്ത തീയാ ദീപ നീ തീറ്റിച്ചത്.
1: തീക്കൊക്കെ നല്ല രുചിയാ രമേശേട്ടാ, തണുപ്പാ സഹിക്കാൻ പറ്റാത്തത്. ശിശിരത്തിൽ ജീവിക്കാൻ പറ്റില്ല.

0: അകത്തോട്ട് കയറുമോളെ. രമേശ, ഇതിങ്ങനെ പറ്റില്ല, ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ മോളിങ്ങനെ
1: പറയുന്നതൊന്നും അവൾ അംഗീകരിക്കുന്നില്ലമ്മേ. ഓരോരോ മുൻധാരണകൾ, ഞാൻ എന്താ ചെയ്യണ്ടേ?
2: രമേശേട്ടൻ ഒന്നും ചെയ്യണ്ട, ആരും ഒന്നും ചെയ്യണ്ട. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അച്ഛനോട് ഞാനൊരു സമരം ചെയ്തത്? ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ട വിഷയം പഠിക്കാൻ, അതും 17 വയസ്സില്. ഞാൻ 2 ദിവസം ജലപാനമില്ലാതെ, എന്നിട്ട് നേടിയില്ലേ? എപ്പോഴങ്ങനെയായിരുന്നു എന്റെ സ്പേസ്? ഞാൻ തന്നെയാ വിസ്താരാക്കിയത്. അമ്മ കൂടെ നിന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എനിക്ക് എന്റെ ലോകം വേണമായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ. നിവേദ ഒരു വല്ലാത്ത വെളിച്ചായിരുന്നു. പണ്ടും അവൾ അങ്ങനെയാ. എന്റെ ഒരു പുഞ്ചിരി കളഞ്ഞു പോയാ ഞാൻ തന്നെ അത് കണ്ടെടുക്കണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. ഇന്നും അത് തന്നെ സംഭവിച്ചു. ഞാൻ തന്നെ കണ്ടെത്തി എന്റെ ജീവിതം. ഒന്നേന്ന് തുടങ്ങുക. അതിൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്കൊന്നും സ്പേസേ ഇല്ല. കാരണം ഇറ്റ് ഈസ് മൈ ലൈഫ്. ഇത് എന്റെ ജീവിതം. ഇറ്റ്സ് മൈ ലൈഫ്.

0: ശിശിരത്തിനു ശേഷം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന അനിൽകുമാർ തിരുവോത്ത്, സംവിധാനം ടി വി അശ്വതി, സംവിധാന സഹായം പി നിഷ, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ദീപ, എ എൻ ജഷിതകുമാരി, രമേശ്, ജോബി മാത്യു, ഡോക്ടർ ബാബുജി കുന്നമംഗലം, രമേശിന്റെ അമ്മ രത്നമ്മ മാധവൻ, നഴ്സ് വത്സല ശിവദാസ്, സുദീപ്, ശോഭീഷ് പേരാമ്പ്ര, നിഷ, ഐശ്വര്യ രാജ്, നിവേദ, ടി വി അശ്വതി, അച്ഛൻ പുരുഷു ടി കക്കോടി, ദീപയുടെ അമ്മ മേരി പി ഇഗ്നേഷ്യസ്, രാമചന്ദ്രൻ, വിനോദ് കീഴേടത്ത്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
1: സമയം 10 മണി കഴിഞ്ഞ 18:30. ആകാശവാണി തൃശൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ഭൂതം കാത്ത പൊന്ന്, ഈ നാടകത്തിലെ ഗാനങ്ങൾ ആദ്യം. ഗായിക എലിസബത്ത് രാജു.

നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ, സമയം 10:30:04. ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ. വിനോദ് മങ്കരയുടെ രചനയ്ക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം. ജി വേണുഗോപാൽ പാടിയത് ചിത്രം കരയിലേക്ക്, ഒരു കടൽ ദൂരം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാർ കൂർക്കഞ്ചേരി.
2: നമുക്കറിയാവുന്ന, നമ്മെ അറിയാവുന്ന ആളുകളൊക്കെ ഓരോ ദിവസവും ഈ ഭൂമി വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായ ഇഷ്ടം നോക്കിയാൽ ഒരു വർഷത്തിനപ്പുറം പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ, തൃശൂരിലെ സ്നേഹസാമീപ്യമായിരുന്ന ഡോക്ടർ TR ശങ്കുണ്ണി, ഏറ്റവും ഒടുവിൽ കവി സുഹൃത്തായ കരിമ്പുഴ രാമചന്ദ്രൻ എന്നിവരൊക്കെ പോയി. അതിനുമെത്രയോ മുമ്പ് അച്ഛൻ, പിന്നീട് അമ്മ, സഹോദരി സഹോദരർ, ആരും പിന്നീട് ഒന്ന് വിളിച്ചു ചോദിക്കുക പോലും ഉണ്ടായില്ല. എന്താ സുഹൃത്തെ, അല്ലെങ്കിൽ എന്തടോ അവിടുത്തെ വിശേഷങ്ങൾ, എന്താ മോനെ, നിനക്ക് സുഖം തന്നെയല്ലേ എന്ന് ആരും ഒരിക്കൽ പോലും വിളിച്ചു ചോദിച്ചില്ല. പോയവർ ആരും തന്നെ ഇതുവരെയും ആരെയും വിളിച്ചതായിട്ട് അറിവുമില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ലോക നിയമം എന്ന് അറിയാതെയല്ല ഇപ്പോഴത്തെ ഈ പരിദേവനവും. നമ്മുടെ ആൾക്കാരെല്ലാം, സ്വന്തക്കാർ പോലും നമ്മെ അനാഥരാക്കി ഭൂമി ഉപേക്ഷിച്ചു പോകുന്നു. അനാഥരാവാൻ വേണ്ടി നമുക്കെന്തിനാണാവോ ഈ ജന്മം തന്നത്? നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ലോ. നഗരപ്രാന്തത്തിലെ അറവുശാലയിലേക്ക് ഒരാട്ടിൻകുട്ടി ഓടിവന്ന ദൃശ്യം ഓർമ്മയിൽ വരുന്നു. ആട്ടിൻകുട്ടി അറവുശാലയിൽ അപ്പോൾ തന്നെ കഴുത്തറുത്ത് കെട്ടിത്തൂക്കിയ തള്ളയാടിൻ്റെ തലയിൽ മുഖമൊരുമി നിന്ന് കണ്ണീരൊഴുക്കിയ രംഗം ഓർമ്മയിൽ വരുന്നു. ഒരു കുറ്റവും ചെയ്യാതെ അനാഥനാക്കപ്പെട്ടവനാണ് ആ ആട്ടിൻകുട്ടിയും. അമ്മയെ അറവുകാർ വകവരുത്തി ഇറച്ചി വിൽപ്പന നടത്തുന്നു. കുറച്ചു കഴിഞ്ഞാൽ ഈ ആട്ടിൻകുട്ടിക്കും ഇതേ ഗതി വരാനുള്ളതാണ്. അതുവരെ മതിയാവോളം ആഹരിക്കണം, ശരീരം വളർന്ന് മുറ്റി ഭാരം വർദ്ധിക്കണം. അതുവരെ മാത്രമേ ഭൂമിയിൽ ഈ അനാഥനും അസ്തിത്വമുണ്ടാവും. ഭൂമിയിലെ ഈ ദുരവസ്ഥയുടെ കാര്യകാരണങ്ങൾ അറിയുവാൻ ഒരു നാൾ

ഒരു സാർത്ഥവാഹക സംഘം അന്വേഷണവുമായി പുറപ്പെട്ടു. ദൈവത്തെ കാണണം. യാതൊരു നീതീകരണവുമില്ലാത്ത ജീവിത സമസ്യയ്ക്ക് ഉത്തരം വേണം. കുന്നും മലയും നദിയും സമുദ്രവും താണ്ടി അവർ ബഹുദൂരം പിന്നിട്ടു. വിജനമായ ഭൂമികയിലെത്തി ഉറക്കെ വിളിച്ചു ചോദിച്ചു, ദൈവമേ, ഞങ്ങൾക്കൊരു മറുപടി തന്നാലും. ദൈവം നേരിട്ട് ആരോടും ഒന്നും ഓതുകയില്ലെന്ന് കേട്ടിരുന്നു. അടയാളങ്ങളെ കാണിക്കൂ. അങ്ങനെ ആദ്യത്തെ അടയാളം കാണിച്ചു. വിദൂരസ്ഥമായ പുഴയും കടലും കലിപുണ്ട് ഓടി അടുത്തു. കാർമേഘാവൃതമായ ആകാശത്ത് ഇടിമുഴക്കത്തോടെ മിന്നൽ പിണരുകൾ അഴിഞ്ഞാടി. കാറ്റും കോളും ഭീകരാരവത്തോടെ ഭയപ്പെടുത്താനെത്തി. ദൈവമേ, നീ എന്തിനു ഞങ്ങളെ ഭയചകിതരാക്കാൻ നോക്കുന്നു? കൊടും വിജനതയിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ എന്തു കുറ്റം ചെയ്തു? ജന്മം തന്ന നിനക്ക് സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടിയില്ലേ? നീ കരുണാമയനെന്നും ആശ്രിതവത്സലനെന്നും കേട്ടിട്ടുണ്ട്.

0: ആരോടും ഒന്നും ഓതുകയില്ലെന്ന് കേട്ടിരുന്നു. അടയാളങ്ങളെ കാണിക്കൂ. അങ്ങനെ ആദ്യത്തെ അടയാളം കാണിച്ചു. വിദൂരസ്ഥമായ പുഴയും കടലും കലിപുണ്ട് ഓടി അടുത്തു. കാർമേഘാവൃതമായ ആകാശത്ത് ഇടിമുഴക്കത്തോടെ മിന്നൽ പിണരുകൾ അഴിഞ്ഞാടി. കാറ്റും കോളും ഭീകരാരവത്തോടെ ഭയപ്പെടുത്താനെത്തി. ദൈവമേ, നീ എന്തിനു ഞങ്ങളെ ഭയചകിതരാക്കാൻ നോക്കുന്നു? കൊടും വിജനതയിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ എന്തു കുറ്റം ചെയ്തു? ജന്മം തന്ന നിനക്ക് സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടിയില്ലേ? നീ കരുണാമയനെന്നും ആശ്രിത വത്സലനെന്നും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ നിനക്ക് അങ്ങനെ ഒരു മുഖമില്ലേ? പെട്ടെന്ന് ചുറ്റും കൂടിയ ഇരുൾ മാഞ്ഞു. സമുദ്രവും നദികളും ഏതോ ആജ്ഞ അനുസരിക്കും പോലെ പിൻവാങ്ങി. ആകാശത്ത് മിന്നൽ പിണരുകൾ മാഞ്ഞു. കൊടുങ്കാറ്റുപോയി. മന്ദമാരുതന്റെ മൃദുസ്പർശം എല്ലാവരെയും തലോടി. നിങ്ങളീ പ്രകൃതിക്കടിമകളാണ്. പ്രകൃതിയെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും ജീവിച്ചാൽ മതി എന്ന് ആരോ ആഹ്വാനം ചെയ്യുന്നത് പോലെ. ശരിയാണ്, അഹങ്കാരമേതുമില്ലാതെ വിനീതവിധേയരായി നീതിപൂർവം ഇവിടെ ജീവിച്ചു തീർക്കുക തന്നെയാണ് ഹ്രസ്വമായ ഈ ലോക ജീവിത ദൗത്യം.
1: സുകുമാർ കൂർക്കഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.